ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 19. കൊല്ലവർഷം 1201, മിഥുനം 26. 2026 ജൂലൈ 10 തീയതി വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വി രാഘവൻ മാസ്റ്റർ.
2: നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതുനാകം, നരകവും അതുപോലെ. എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. നരകം വേണമെങ്കിൽ അത്, സ്വർഗം വേണമെങ്കിൽ അത്. നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ഒരുമ്പെട്ടാൽ ഓർക്കുക, മനസ്സമാധാനം തകരും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, തനിക്കും സമൂഹത്തിനും മറ്റു ജീവജാലങ്ങൾക്കും ഇത് ഉപകാരപ്പെടണം. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. എന്താണ് നൽകേണ്ടത്, കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലുള്ളത് അന്യർക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൊടുക്കുക. അന്നദാനം മഹാദാനം എന്നാണ് ചൊല്ല്. ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും എന്ന് കുജേലന്റെ ധർമ്മപത്നി പറഞ്ഞിട്ടില്ലേ. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന വാക്യവും നമുക്കോർക്കാം. മറ്റെന്തും അന്നദാനത്തിന് സമമാവുകയില്ല. സ്വീകരിക്കുന്ന ആൾ അനുഭവിച്ച് തൃപ്തനാവുന്ന ഒരേയൊരു ദാനവും മതി മതി എന്ന് പറയുന്ന ദാനം അന്നദാനം മാത്രമാണ്. അതിനാൽ ആണ് തനിച്ചുണരുത് എന്ന് തിരുക്കുറൾ പറഞ്ഞത്. കർണന്റെ ദാനമഹത്വം ഏറെ പ്രശസ്തമാണ്. തന്റെ കവചകുണ്ടലങ്ങൾക്ക് പകരമായി ലഭിച്ച അസ്ത്രം തന്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാതെ കൗരവ സൈന്യത്തെ രക്ഷിക്കാൻ അദ്ദേഹം പ്രയോഗിച്ചത് നാം ഓർക്കുക. പാത്രമറിഞ്ഞു വേണം ദാനം എന്ന ചൊല്ലും ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നാണ് പാർവതീദേവി പരമശിവനോട് പറയുന്നത്. എന്നാൽ ഇതൊന്നും യഥാർത്ഥ ദാനത്തിന്റെ മഹത്വത്തിന് കുറവൊന്നും വരുത്തുന്നില്ല. ശുക്രാചാര്യർ മുന്നറിയിപ്പ് നൽകിയിട്ടും മഹാബലി തന്റെ വാക്കിൽ ഉറച്ചുനിന്ന് വാമനന് സ്ഥലം നൽകാൻ തീരുമാനിച്ചു. സ്വയം സ്ഥാനത്യാഗം ചെയ്തു. എങ്കിലും ബലി അനശ്വരനായി ലോകത്തിലെ മഹാബലിയായി. സ്വന്തം ജീവൻ വെടിഞ്ഞും തന്റെ ഐശ്വര്യം വെടിഞ്ഞും ആശ്രയിച്ചവരെ സഹായിക്കുന്ന മഹത്തുക്കൾ പുരാണങ്ങളിലേറെയാണ്. രഘുവംശ രാജാവായ ദിലീപ് സിംഹത്തിൽ നിന്ന് നന്ദിനി പശുവിനെ രക്ഷിക്കാൻ ജീവൻ വെടിയാൻ തയ്യാറായി. ജീമൂതവാഹനൻ ഒരു സർപ്പത്തിനു വേണ്ടിയാണ് സ്വയം ഇരയാകാൻ നിന്നുകൊടുത്തത്. ശിബി ചക്രവർത്തി ഒരു പ്രാവിന്റെ ജീവനു വേണ്ടി തന്റെ ശരീരത്തിലെ മാംസം വറുത്തു കൊടുക്കുകയും തന്റെ ജീവൻ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവ് തന്നെ ആശ്രയിച്ചു വന്ന പട്ടിയെ സ്വർഗത്തിലേക്ക് വരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ തനിക്കും ആ ഐശ്വര്യം വേണ്ട എന്ന് നിശ്ചയിച്ചത് നാം ഓർക്കുക. ഉള്ളൂർ ഈ വരികൾ കൂടി പറയുന്നു. മനവും മിഴിയും നാവും കരവും മന്നിന്മാലകലാൻ മഹാനുകമ്പാം അസൃതമാക്കും മാനുഷർ ദേവന്മാർ. നാം നമ്മുടെ വാക്കും നമ്മുടെ നോക്കും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും മറ്റുള്ളവർക്കായി ഉപയോഗിക്കുക.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ വി രാഘവൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP. തിരുവനന്തപുരത്ത് MPമാരുടെ യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് തീരുമാനമെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ നടത്തിയ 14 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ വിജയം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ ഇന്ന് 6:10 കാവ്യാഞ്ജലി. മോചനം പി ജയന്തൻ നമ്പൂതിരിയുടെ കവിതകൾക്കാം. ആലപിക്കുന്നത് VT മുരളി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ IT FM ഡയറി. ശ്രീതിലകം, പെൺമയുടെ തിലകം, മാതൃകാപരം, വൈവിധ്യപൂർണം ഈ ഹരിത കർമ്മം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ വൈവിധ്യമാർന്ന കർമ്മപഥങ്ങൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരിയിൽ മാപ്പിളപ്പാട്ടുകൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 അസീസ് കോറാട്ട് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യ ദീപ്തിയിൽ. ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP വിദ്യ സംസാരിക്കുന്നു. അവസാന ഭാഗം. 1:00 മില്ലേനിയം മെലഡീസ്. 1:57 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം മേഘയുടെ തിരുവധാനം ഒരു അന്വേഷണം 8:00. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. വൈകുന്നേരം 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വട്ടപ്പാട്ട് അവതരണം അംജാദ് അഹമ്മദും സംഘം.

0: വികൃതി കൊടുക്കയ്ക്ക് മോചനം വേണം പോലും.
1: നിങ്ങൾ കേട്ടത് മോചനം, പി. ജയന്തൻ നമ്പൂതിരിയുടെ കവിത. ആലപിച്ചത് വി. ടി. മുരളി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലെ ആദ്യഗാനം ചിത്ര പാടിയത്. ദേവി സരസ്വതി എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിങ് സെൻ്റർ, തദ്ദേശ വാർത്തകൾ. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ താവക്കരയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കണ്ണൂർ ജില്ലയിലെ അനാഥാലയങ്ങളിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദി സംഘടിപ്പിച്ച ചങ്ങമ്പുഴ പ്രബന്ധരചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചങ്ങമ്പുഴ കവിതാലാപന മത്സരവും നാളെ രാവിലെ 10:30 കണ്ണൂർ മഹാത്മാ മന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഓയിസ്ക ഇന്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിസ്ഥിതി മാസാചരണ വാഹന പ്രചരണ യാത്രയുടെ സമാപന പരിപാടിയും ശില്പശാലയും ഇന്ന് മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മയ്യിൽ KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി നാളെ രാവിലെ നടക്കും. ചാലാട് പന്നേൻപാറ സ്നേഹ റെസിഡൻസ് അസോസിയേഷനും വിൻസ്റ്റ ഹെൽത്ത് കെയറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ 9 മണിക്ക് മയൂഖം അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നടക്കും. ക്യാമ്പിൽ പാപ്സ്മിയർ പരിശോധന സൗജന്യമായി നടത്തുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7736 6 3 6 9 0 0. TP സുകുമാരൻ അനുസ്മരണ പരിപാടി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കുന്നു. സൗഹൃദ സംഗമം, സെമിനാർ എന്നിവ ഉണ്ടായിരിക്കും. കേരള ജൈവ കർഷക സമിതി ഡിസംബറിൽ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന സംസ്ഥാന സംഗമത്തിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നാളെ രാവിലെ 10:30 കണ്ണൂർ ഗുരുമന്ദിരം ഹാളിൽ നടക്കും. TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 13 നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 8:30 മുതൽ 10 മണി വരെ. അസാപ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന NSQF ലെവൽ 4 സർട്ടിഫൈഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7907 8283 69. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വായനാ സന്ദേശത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ കണ്ണൂർ ഗവൺമെൻറ് TTI ഫോർ മെന്നിലാണ് മത്സരം. TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ദേശീയ വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 ഹൊസ്തുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കാലടി സംസ്കൃത സർവകലാശാലയുടെ സൗജന്യ സംസ്കൃത പഠന കോഴ്സ് തിരുവങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 12 ആരംഭിക്കുന്നു. അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9446 431 656 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ല ഓപ്പൺ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 12 രാവിലെ 9 മണി മുതൽ വായനശാലയിൽ വെച്ച് നടക്കും. മത്സരത്തിലെ ആദ്യ 5 സ്ഥാനക്കാർക്ക് ജില്ലയിലെ

0: ഉദ്ഘാടനം ചെയ്യും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 പട്ടാഭിരാമ പണ്ഡിറ്റിൻ്റെ വായ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുതിർന്ന മത്സ്യകർഷകരെ ആദരിക്കുന്ന ചടങ്ങും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സന്ദീപ് വാര്യർ MLA നിർവഹിക്കുന്നതാണ്. സെഞ്ചുറി വെഡിംഗ് സെൻ്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT, ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT, ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6-മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: എടാ, +2 കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
13: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
12: അതെങ്ങനെയാ?
13: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
12: എടാ സംഭവം കൊള്ളാലോ.
13: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
14: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
14: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
14: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

ട്രെയിൻയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇന്ന് ഒരുപാട് ട്രെയിനുകൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1:63:55 തിരുവനന്തപുരം മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസ് 40 മിനിറ്റും 1:66:29 തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് 15 മിനിറ്റും 1:68:55 പോണ്ടിച്ചേരി മംഗലാപുരം എക്സ്പ്രസ് 40 മിനിറ്റും 1:24:31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് 9 മണിക്കൂറും 2:21:50 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 14 മണിക്കൂറും 1:64:49 പരശുരാം എക്സ്പ്രസ് 15 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിലെ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2325 142.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേ മാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാൻഡിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജി സി സി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്.

ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐജി അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും.
2047

0: ോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കല്പബദ്ധം വർത്തതെ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശ ദേശ യഹ അധിക വികാസേ വിശ്വസിതി. വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹെട്രിക് ഇതി വിജ്ഞാപയത തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം അപൂർവഗമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അപ്പി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജനസമൂഹം വീക്ഷ്യ ഏഷാ സഹഭാഗിത ദൃഢതര ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോ ദേശയോര നേതൃഭ്യാം മെൽബൺ നഗരെ തൃതീയ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്ത വിഹിത. ഹിന്ദ പ്രശാന്ത ക്ഷേത്രെ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ് സംയുക്ത ഘോഷണാപത്രെ ഹസ്താക്ഷരം വിഹിതം.
2: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
1: വാർത്താഹരാൻ സംബോധയൻ പ്രധാനമന്ത്രി ന്യഗാദീത് യത് ഭാരത ഓസ്ട്രേലിയ ദേശാഭ്യാം പരമാണു ഊർജാക്ഷേത്രെ ഐതിഹാസിക സഹയോഗ സാധിത. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ പ്രത്യപാദയത് യത് ഏക സുരക്ഷിത സമൃദ്ധശ്ച സീമാപ്രാന്ത അഥ ജാഗ്രത സമാജ സംഭൂയ ഏവ ദേശം സുരക്ഷിതം വിധാതും ശക്നുവന്തി. ഗൃഹമന്ത്രിണാ ഹ്യഃ നവദെഹല്യാം ആരക്ഷക അധീക്ഷകാണാം സമ്മേളനെ സംഭാഷണം കുർവത പ്രതിപാദിതം യത് വൈബ്രന്റ് വില്ലേജസ് ഇത്യസ്യ ക്രാന്തികാരി ഉപക്രമസ്യ അന്തർഗതം സീമാപ്രാന്തേഭ്യഃ പലായനം അപാകർത്തും പ്രത്യഗ്രവൃത്യവസരാണാം ക്രിയാന്വയനം വിധീയത്തെ. ശ്രീശാഹ സവിശേഷം പ്രാവോചത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കുശല നേതൃത്വേ കേന്ദ്രപ്രശാസനേന സീമാവർത്തി അവസനരചനാസു വൈജ്ഞാനിക രീത്യാ ചതുഃശത് പ്രതിശതം യാവത് അഭൂതപൂർവോ വികാസോ വിഹിതഃ. ദേശേ ദ്രുതഗത്യാ പ്രവർധമാനസ്യ സഹായക പ്രജനന പ്രൌദ്യോഗികീ ക്ഷേത്രസ്യ വിവിധാസു അനിയമിതതാസു വർധമാനാം ചിന്താം വീക്ഷ്യ രാഷ്ട്രീയ മഹിളാ ആയോഗേന ഏക ഉച്ചസ്തരീയ വിശേഷജ്ഞ സമിതിഃ നിർമിത. അത്രാവധേയം യത് ഇയം സമിതിഃ മഹിളാനാം പ്രജനനാധികാരാണാം പ്രതിഷ്ഠായാഃ സുരക്ഷായാശ്ച സംരക്ഷണം കരോതി. തത്രൈവ ഐവിഎഫ് ചികിത്സാലയാനാം എആർടി കേന്ദ്രാണാം അഥ യുഗ്മകോശാനാം നിയന്ത്രക തന്ത്രാണാം പ്രാസംഗിക വിധാനാം ച വ്യാപകം പുനരീക്ഷണം വിധാസ്യതി. സംയുക്ത രാജ്യാമേരിക്ക ബുഷഹർ പരമാണു ഊർജ സംയന്ത്ര പാർശ്വേ വൈമാനിക ആക്രമണം കൃതവാനിതി ഇറാനേന ആരോപിതം. ഇറാനസ്യ പ്രശാസനിക വാർത്താ സംസ്ഥയാ സംസൂചിതം യത് ഏതത് ആക്രമണം അമേരിക്കാദേശസ്യ സേനാദ്വാരാ സ്വ ആക്രമണാനി സമാപനസ്യ ഹോരാനന്തരമേവ ജാതം. ഇതഃ പ്രാഗ് അമേരിക്കാദേശേന ഇറാന ദേശസ്യ ഉപരി നൂതനാനി വായു ആക്രമണാനി കൃതാനി. യദാ തു തെഹരാൻ ദേശഃ പശ്ചിമേഷ്യായാം അമേരിക്ക സംബദ്ധ ദേശാൻ ലക്ഷ്യീകൃത്യ പ്രക്ഷേപാസ്ത്ര പ്രഹാരൈഃ പ്രത്യുത്തരം ദത്തവാൻ. ഇറാൻ ദേശസ്യ സ്വാസ്ഥ്യ മന്ത്രാലയ അവോചത് യത് അമേരിക്കാ ദേശേന കൃതേഷു ദിനദ്വയാക്രമണേഷു ന്യൂനാതിന്യൂനം ചതുർദശ ജനാഃ മൃതാഃ. പാദകന്ദുക ക്രീഡായാം അമേരിക്കാ ദേശസ്യ ബോസ്റ്റൺ നഗരെ ആയോജിതേ പ്രഥമേ പ്രാഗുപാന്ത്യ ചരണസ്യ ദ്വന്ദ്വേ ഫ്രാൻസ് ദലം മാരിക്കോ

0: दलं पराभूय उपान्त्यचक्रे प्रविष्टवत् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 2:21:50 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 14:30 1:66:29 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 15:00 1:63:55 തിരുവനന്തപുരം മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസ് 40 1:66:29 മലബാർ എക്സ്പ്രസ് 15:00 1:24:31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് 9:00 1:92:59 തിരുവനന്തപുരം ഭവനഗർ എക്സ്പ്രസ് 14:00 2:21:49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 9:00 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാന്ധി ദർശനം.

0: ഗാന്ധിജി മിക്കപ്പോഴും തൻ്റെ കത്തുകളും ലേഖനങ്ങളും എഴുതിയത് ഗുജറാത്തിയിലോ ഹിന്ദുസ്ഥാനിയിലോ ആയിരുന്നു. തനിക്ക് കത്തുകൾ അയക്കുന്നവർ ഇന്ത്യൻ ഭാഷകളിൽ എഴുതണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

ഗാന്ധിജി തന്റെ മാതൃഭാഷയായ ഗുജറാത്തി കൂടാതെ ബംഗാളിയും ഉറുദുവും പഠിക്കുകയും ആ ഭാഷകളുടെ ലിപികളിൽ പ്രാവീണ്യം നേടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒട്ടനവധി ഇന്ത്യൻ ഭാഷകളിൽ, ഇതിൽ മലയാളവും ഉൾപ്പെടുന്നു, എം കെ ഗാന്ധി എന്നെഴുതി ഒപ്പിടാൻ അദ്ദേഹം ശീലിച്ചിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഭാഷകളും നിലനിൽക്കുകയും വികസിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഹിന്ദിയും ഉറുദുവും ഇടകലർന്ന ഹിന്ദുസ്ഥാനിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാകേണ്ടത് എന്നദ്ദേഹം കരുതി. സിലോണിൽ ജനിച്ച ആര്യനായകം വാർധ ആശ്രമത്തിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും രണ്ട് കത്തുകൾ ഹിന്ദുസ്ഥാനിയിൽ തനിക്ക് ലഭിച്ചപ്പോൾ ഗാന്ധിജി ഏറെ സന്തോഷത്തോടെ ഹിന്ദുസ്ഥാനിയിൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയുണ്ടായി. ബംഗാളി ഭാഷ പഠിക്കാനും നിർദ്ദേശിച്ചു. കൃഷ്ണദാസ് ഗാന്ധിക്ക് എഴുതിയ കത്തിൽ ബാപ്പു ഇങ്ങനെ പ്രതികരിച്ചു: "നിങ്ങൾ ഹിന്ദുസ്ഥാനിയിൽ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ഞാൻ ഈ മറുപടിയിൽ എന്ന പോലെ ഗുജറാത്തിയിൽ പ്രതികരിച്ചേക്കാം. നമ്മുടെ എല്ലാ എഴുത്തുകുത്തുകളും ഹിന്ദിയിലല്ല, ഹിന്ദുസ്ഥാനിയിലാണ് വേണ്ടത്. കാരണം അതാണ് ഇന്ത്യയിലെ സാധാരണക്കാരുപയോഗിക്കുന്ന ഭാഷ. അതുകൊണ്ട് നാം പാസാക്കി എടുത്ത പ്രമേയത്തിൽ നിർവചിത് എന്ന ഹിന്ദി പദത്തിന് പകരം ഹിന്ദുസ്ഥാനി പദമാണ് വേണ്ടത്. നിർവചിത് എന്ന വാക്കിനർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്നാകുന്നു. ഇതിനുള്ള ഹിന്ദുസ്ഥാനി പദമായ ചുനാഹുവ അല്ലേ കൂടുതൽ അഭികാമ്യം? ഞാനൊരു ഉദാഹരണം പറഞ്ഞുവെന്നേയുള്ളൂ. ജനുവരി 8 എഴുതിയ ഗുജറാത്തിയിലുള്ള ഒരു കത്തിൽ ബാപ്പു എത്ര തിരക്ക് പിടിച്ച ദിനരാത്രങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കഴിച്ചുകൂട്ടിയതെന്ന് മനസ്സിലാക്കാം. അതിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: "കാക്ക സാഹിബ് കലേൽക്കർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നേരാംവണ്ണം ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ഹിന്ദുസ്ഥാനിയുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹവും

0: ആയി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സമയത്തിൻ്റെ ചില പഴുതുകൾ നോക്കി അദ്ദേഹം എന്നോട് വന്ന് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ആഴ്ചകൾ ഇവിടെ തങ്ങിയാലും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനാവുമായിരുന്നില്ല. അത്രയധികം ആളുകൾ ഓരോ ദിവസവും എന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പരാതിക്കാരാണ്. ഒരു വലിയ കൂന കത്തുകൾ മറുപടിക്കായി എന്നെയും കാത്ത് കിടക്കുന്നു. ഹരിജൻ പത്രത്തിലെ ജോലികളും ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു നിമിഷം പോലും ഒഴിവു സമയമായി എനിക്കിന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ മുടിയും താടിയും വടിക്കുന്നത്. ഇതാ ഇപ്പോൾ തന്നെ താടി വടിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ കത്ത് മനുവിനെ കൊണ്ടാണ് എഴുതിക്കുന്നത്. എന്നത്തെയും പോലെ ആരോഗ്യവാനല്ല ഞാനിപ്പോൾ. ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കുന്ന കാര്യത്തിൽ താൽപ്പര്യമെടുത്തില്ല. തൽപരകക്ഷികളുടെ വിരോധം സമ്പാദിക്കുന്നതിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെയാണോ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്? എൻ്റെ ഭാവി പരിപാടികളെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്നു. എനിക്കവയെപ്പറ്റി ഒന്നും പറയാനാവില്ല. ഇവിടെ ഇപ്പോഴും തീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴാണ് ആളിക്കത്തുക എന്നും എനിക്ക് പറയുക വയ്യ. വ്യാഴാഴ്ച പ്രാർത്ഥനാനന്തരം നടത്തിയ പ്രഭാഷണത്തിൽ ഗാന്ധിജി മദ്യനിരോധനത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു. മദ്യനിരോധനം ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം മദ്യപാനം ഒരു നല്ല ശീലമായിത്തീരുന്നില്ല. ഈ ശീലമുള്ളവരെല്ലാം തന്നെ അതുപേക്ഷിക്കേണ്ടതാണ്. ഹരിജനങ്ങളും തൊഴിലാളി വിഭാഗങ്ങളും മദ്യത്തിൻ്റെ കെടുതികൾ ഏറെ അനുഭവിക്കുന്നവരാണ്. മദ്യപാനം തങ്ങൾക്ക് ജീവിത വിഷമങ്ങളിൽ നിന്ന് താൽക്കാലിക വിടുതൽ നൽകുന്നു എന്ന് കരുതുന്നവരാണവർ. തങ്ങളുടെ ദാരിദ്ര്യത്തെ കുടിയിൽ മുക്കിക്കളയാൻ പറ്റുമെന്ന് അവർ തെറ്റായി കരുതുന്നു. മദ്യനിരോധനത്തിന് മാത്രമേ അവരെ രക്ഷപ്പെടുത്താനാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. മദ്യനിരോധനം വന്നാൽ നിയമം ലംഘിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടെങ്കിലും നിരവധി പേർ മദ്യത്തിൽ നിന്ന് പിന്മാറുന്നതാണ്. നിയമം ലംഘനങ്ങളും സാമുദായിക സംഘടനകളും ഡൽഹിയുടെ പഴയ ശാന്തിപൂർണമായ മുഖഛായ നഷ്ടപ്പെടുത്തിയിരുന്നു. ഡൽഹി ഇന്നൊരു പോലീസ് പട്ടാള ക്യാമ്പ് പോലെ കാണപ്പെട്ടു. സായുധ പോലീസ് പട്ടാള വാഹന വ്യൂഹങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു. നഗരത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ പരിവർത്തനത്തിൽ ഏറെ ദുഃഖിതനായിരുന്നു മഹാത്മജി. കത്തുകളിലൊന്നിൽ അദ്ദേഹം ഇങ്ങനെ വിലപിച്ചു: ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരി ശത്രുക്കളാൽ വളയപ്പെട്ട ഒരിടം പോലെ തോന്നുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നുവെങ്കിലും പോലീസും പട്ടാളവുമാണ് തലസ്ഥാനത്തെ ഭരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് നോക്കിക്കാണേണ്ട ഗതികളിലായിരിക്കുന്നു ഞാൻ. അഹിംസയുടെ ആരാധകരെ രക്ഷിക്കാൻ ഹിംസയുടെ ആയുധങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. എന്തൊരു പരീക്ഷണമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ദൈവേച്ഛയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യുക്തി നമുക്കറിഞ്ഞുകൂടാ.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ക്രൈസ്തവരുടെ ഇടയ്ക്ക് ഉള്ളതായി ഞാൻ കേട്ടിരുന്ന നവീകരണം മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടിരുന്നു. ക്രൈസ്തവ തത്വങ്ങളിൽ ദാർശനികമായി അസാധാരണമായതൊന്നും ഉണ്ടായിരുന്നില്ല. ത്യാഗത്തിൻ്റെ കാര്യത്തിൽ ഹൈന്ദവർ ക്രൈസ്തവരെ വളരെ പിന്നിലാക്കിയതായും ഞാൻ കണ്ടു. ക്രിസ്തു മതത്തെ ഒരു സമ്പൂർണ്ണ മതമായോ എല്ലാ മതങ്ങളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായോ കണക്കാക്കാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ മനസ്സിനെ മതിച്ച ഈ ചിന്തകൾ അവസരം കിട്ടുമ്പോഴൊക്കെ ക്രൈസ്തവ സുഹൃത്തു

0: ബന്ധുക്കളുമായി ഞാൻ പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ അവരുടെ മറുപടി എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. ഇങ്ങനെ ക്രിസ്തുമതത്തെ സമ്പൂർണമോ ഏറ്റവും മഹത്തോ ആയ മതമായി എനിക്ക് അന്ന് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ ഹിന്ദുമതത്തെയും ആ മേന്മകളുള്ള ഒന്നായി കണക്കാക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദുമതത്തിൻ്റെ കുറവുകൾ എനിക്ക് പ്രകടമായി കാണാമായിരുന്നു. തൊട്ടുകൂടായ്മ ഹിന്ദുമതത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അതൊരു ചീഞ്ഞ ഭാഗമോ അനാവശ്യ വളർച്ചയോ ആയിട്ടേ കണക്കാക്കാൻ കഴിയും. എണ്ണമറ്റ വിഭാഗങ്ങളും ജാതികളും നിലനിൽക്കുന്നതിന് യാതൊരു നീതീകരണവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വേദങ്ങൾ ദൈവപ്രചോദിത വചനങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവ ദൈവപ്രചോദിതമാണെങ്കിൽ എന്തുകൊണ്ട് ബൈബിളും ഖുറാനും അങ്ങനെ ആയിക്കൂടാ? ക്രൈസ്തവ സുഹൃത്തുക്കൾ എന്നെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിച്ചിരുന്നത് പോലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കളും ശ്രമിച്ചിരുന്നു. അബ്ദുള്ള സേട്ട് എന്നെ എപ്പോഴും ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് എപ്പോഴും എന്തെങ്കിലും തീർച്ചയായും പറയാനും ഉണ്ടാകുമായിരുന്നു. എൻ്റെ വൈഷമ്യങ്ങൾ വിവരിച്ചുകൊണ്ട് റായ്ചന്ദ് ഭായിക്ക് ഞാനൊരു കത്തയച്ചു. ഇന്ത്യയിലുള്ള മറ്റ് മതാധികാരികൾക്കും ഞാൻ കത്തയക്കുകയും അവരിൽ നിന്ന് മറുപടി കിട്ടുകയും ചെയ്തു. റായ്ചന്ദ് ഭായിയുടെ കത്ത് എന്നെ ഒരുവിധം സമാധാനിപ്പിച്ചു. ക്ഷമയോടെ ഇരിക്കാനും ഹിന്ദുമതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിൽ ഒന്ന് ഈ അർത്ഥത്തിലായിരുന്നു: ഈ പ്രശ്നത്തെ നിഷ്പക്ഷമായി പരിശോധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് ഹിന്ദുമതത്തിലേതുപോലെയുള്ള സൂക്ഷ്മവും അഗാധവുമായ ചിന്തയും ആത്മാവിനെക്കുറിച്ചുള്ള ദർശനവും സാർവത്രിക സ്നേഹവും മറ്റൊരു മതത്തിലും ഇല്ല എന്നാണ്. സേലിൻ്റെ ഖുറാൻ തർജ്ജിമ വാങ്ങി ഞാൻ വായിക്കാൻ തുടങ്ങി. ഇസ്ലാമിനെക്കുറിച്ചുള്ള മറ്റു പുസ്തകങ്ങളും ഞാൻ സമ്പാദിച്ചു. ഇംഗ്ലണ്ടിലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളുമായി ഞാൻ ആശയവിനിമയം നടത്തി. അവരിൽ ഒരാൾ എഡ്വേർഡ് മേറ്റ്ലാൻഡിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹവുമായി ഞാൻ എഴുത്തുകുത്തുകൾ ആരംഭിച്ചു. പരിപൂർണ മാർഗം, ദ പെർഫെക്റ്റ് വേ എന്ന പുസ്തകം അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. അന്ന കിങ്സ്ഫോർഡുമായി ചേർന്ന് അദ്ദേഹം എഴുതിയതായിരുന്നു ആ പുസ്തകം. ക്രൈസ്തവരുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ അതിൽ ഖണ്ഡിക്കുന്നു. ബൈബിളിൻ്റെ പുതിയ വ്യാഖ്യാനം, ദ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ എന്നൊരു പുസ്തകവും അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. രണ്ടും എനിക്കിഷ്ടമായി. അവ ഹിന്ദുമതത്തെ പിന്താങ്ങുന്നതായി തോന്നി. ടോൾസ്റ്റോയിയുടെ ദൈവരാജ്യം നിന്നിലാകുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന കൃതി എന്നെ അടിമുടി കീഴടക്കി. അത് എന്നിൽ സ്ഥായിയായ മുദ്ര പതിച്ചു. ഈ പുസ്തകത്തിലെ സ്വതന്ത്ര ചിന്ത, അഗാധമായ ധാർമ്മികത, സത്യസന്ധത എന്നിവയ്ക്ക് മുന്നിൽ മിസ്റ്റർ കോഡ്സ് തന്ന മറ്റ് പുസ്തകങ്ങളെല്ലാം അർത്ഥരഹിതമായി തോന്നി. എൻ്റെ പഠനങ്ങൾ ക്രൈസ്തവ സ്നേഹിതന്മാർ തീരെ വിചാരിക്കാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് എന്നെ നയിച്ചു. എഡ്വേർഡ് മേറ്റ്ലാൻഡുമായുള്ള എൻ്റെ കത്തിടപാടുകൾ കുറേ കാലം നീണ്ടുനിന്നു. റായ്ചന്ദ് ഭായിയുമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടർന്നു. അദ്ദേഹം അയച്ചു തന്ന ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. പഞ്ചീകരണം, മണിരത്നമാല, യോഗവാസിഷ്ഠത്തിലെ മുമുക്ഷു പ്രകരണം, ഹരിഭദ്രസൂരിയുടെ ഷഡ്ദർശന സമുച്ചയം തുടങ്ങിയവ അവയിൽപ്പെടുന്നു. എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ വിചാരിക്കാത്ത ഒരു മാർഗമാണ് ഞാൻ സ്വീകരിച്ചതെങ്കിലും എന്നിൽ അവരുണർത്തിയ മതപരമായ അന്വേഷണത്തിന് ഞാൻ എക്കാലവും അവരോട് കടപ്പെട്ടവനായി വർത്തിച്ചിട്ടുണ്ട്. അവരുമായുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ ഓർമ്മ ഞാൻ എപ്പോഴും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അത്തരം മധുരവും വിശുദ്ധവുമായ ബന്ധങ്ങൾ കുറവായിട്ടല്ല, കൂടുതലായിട്ടാണ് എനിക്ക് കൈവന്നത്.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.

0: ഇവിടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് PMFBY.gov.in സന്ദർശിക്കുക. കണ്ണൂർ ചെണ്ടയാട് പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 മെയ് 1 2017 ജൂലൈ 31 ഇടയിൽ ജനിച്ചവരും 2026-27 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. പരീക്ഷാ തീയതി നവംബർ 28. ഫോൺ നമ്പർ 0490-296-2965. സിഡിറ്റിൻ്റെ കണ്ണൂർ താഴെച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA DTP അക്കൗണ്ടിംഗ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകൾക്ക് SSLC മിനിമം യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9947-7632-22. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി മുഖേന നടപ്പിലാക്കി വരുന്ന റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് www.keralafolklore.org സന്ദർശിക്കണം. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ LSCD പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി സായാഹ്ന OP പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം 16:00 രാവിലെ 11:30 കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ എത്തിച്ചേരണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിത ശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടറെ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും BEDമാണ് യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവ 14-ാം കണ്ണൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 9188-92-0086. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ മാനസിക അനാരോഗ്യമുള്ള തടവുകാരെ നിരീക്ഷിക്കുന്നതിന് 5 പ്രിസൺ ഓഫീസർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി Shape 1 ആയതുമായ വിമുക്തഭടന്മാർക്ക് അപേക്ഷിക്കാം. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്തഭട തിരിച്ചറിയൽ കാർഡ് പകർപ്പും സഹിതം ഈ മാസം 15 മുമ്പ് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. ഫോൺ നമ്പർ 0497-270-0069. IHRD കീഴിൽ പട്ടുവം കയ്യംതടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM കോഓപ്പറേഷൻ എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 9847-00-7177. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ്

0: സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
3: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള UN സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 ബ്രസൽസിൽ നടക്കുന്ന 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100 GCCകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് UN രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. UN സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
4: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
2: ഡിസ്പ്ലേ അസംബ്ലി ലിഥിയം അയോൺ സെൽ

0: ഇൻജക്ടർ, കോയിൽ, മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
2: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, AR സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2 പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60 മിനിറ്റിൽ എംബാപ്പയും 66 മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി US സൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദം

0: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്
2: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
1: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
2: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
1: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
2: ഫോൺ 6282520614.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മാതൃകാപരം, വൈവിധ്യപൂർണം ഈ ഹരിതകർമ്മം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ വൈവിധ്യമാർന്ന കർമ്മപഥങ്ങൾ.
4: കണ്ണപുരം ഹരിതകർമ്മ സേന എല്ലാവർക്കും പ്രചോദനമാണ്. പ്ലാസ്റ്റിക്കും മറ്റുപയോഗശൂന്യമായ വസ്തുക്കളും ശേഖരിക്കുക എന്ന പ്രവൃത്തി മാത്രമല്ല സേനാംഗങ്ങൾ ചെയ്യുന്നത്, സംരംഭകത്വത്തിനും വൈവിധ്യവൽക്കരണത്തിനും ഉത്തമ മാതൃകയാണ് ഇവർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് അവരിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടറിയാം.
5: 2006-07 KV ശ്രീധരൻ പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ആശയം നിലവിൽ വരുന്നത്.
4: നമ്മളോടൊപ്പം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ.
5: ആ സമയത്ത് സംസ്ഥാനത്ത് എവിടെയും ഇങ്ങനൊരു മാലിന്യ ശേഖരണം എന്നൊരു ആശയം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവന്ന ഒരാശയം ഇപ്പം ഈ 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു മാലിന്യ സംസ്കരണം എന്നൊരു രീതി കൊണ്ടുവരികയും 2006-07 കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആശയം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുകയുണ്ടായി. കുടുംബശ്രീ മുഖാന്തരമാണ് നമ്മൾ ആദ്യം 5 കൊണ്ടുവന്നത്, ഇതിലെ ഒരു വളണ്ടിയർമാരായിട്ട്. അപ്പൊ 13 വാർഡുകളിലും ഈ 5 വളണ്ടിയർമാരായിരുന്നു കലക്ഷന് പോയിക്കൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് കലക്ഷനിൽ മാത്രം ഒതുങ്ങി നിന്ന ആ ഒരു സംഭവത്തെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി 8 സംരംഭ മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം 14 വാർഡുകളിൽ 14 പേരുണ്ടായതിൽ നിന്ന് 24 കൊണ്ടുവരാൻ വേണ്ടി പറ്റി, അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, ബദൽ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. അതും കണ്ണപുരത്തിന്റെ നേട്ടമാണ്. അത് ഹരിതകേരള മിഷന് വലിയൊരു സംഭാവന ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ വരുന്നതിന് മുന്നേയുള്ള ഭരണസമിതി ഒരുപാട് സപ്പോർട്ടീവായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഇപ്പം ചുമതലയേറ്റ ഭരണസമിതി ഹരിതകർമ്മ സേനന്റെ അംഗങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണസമിതിക്കും സാധിക്കുന്നുണ്ട്. പിന്നെ ബദൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സപ്പോർട്ടീവായിട്ടുള്ള സംരംഭങ്ങൾക്ക് സബ്സിഡി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, ലോണ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ സംരംഭം എന്ന രീതിയിൽ പഞ്ചായത്തിന്റെ കെട്ടിടമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ന്യൂട്രിമിക്സ് സംരംഭം ഉണ്ട്. അവിടെയും 5 സ്ത്രീകളാണ് തൊഴിലെടുക്കുന്നത്. തൊട്ടടുത്ത് വനിതാ ഗ്രൂപ്പ് തന്നെയാണ് പുതുമ ഫ്ലോർ മില്ല്, അതും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സബ്സിഡിയോടുകൂടി തുടങ്ങിയ സംരംഭമാണ്. അങ്ങനെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് അഭിമാനാർഹമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ഘടന എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ ഇവര് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് BO ആണ്, അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഇവരെ മേലുദ്യോഗസ്ഥർ. എല്ലാ മാസവും ഹരിതകർമ്മസേനന്റെ അവലോകന യോഗം വിളിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. ഇവരിപ്പം 4 ക്ലസ്റ്ററാണ് ഇവര് രൂപീകരിച്ചിട്ടുള്ളത്. ക്ലസ്റ്റർ യോഗം കൃത്യമായി വിളിക്കുന്നുണ്ട്. ഓരോ വാർഡിലും എന്ത് പ്രശ്നമാണ് ഓരോ മാസവും അവർ നേരിടുന്നത് ഉള്ളത് അത് കൃത്യമായി വിലയിരുത്തി അതിനെവിടെയാണോ പരിഹരിക്കേണ്ടത് അത് അതാത് സമയത്ത് പരിഹരിച്ചു പോവാനും ഭരണസമിതി ശ്രദ്ധിക്കുന്നുണ്ട്.
4: എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്?
6: എന്റെ പേര് നിഷിത. ഞാൻ ഹരിതകർമ്മ സേനയിലെ കൺസോർഷ്യം പ്രസിഡന്റായിട്ടാണ് ഇപ്പം ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനം പ്ലാസ്റ്റിക് കളക്ഷൻ കൂടാതെ 8 സംരംഭങ്ങളാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവന്ന സംരംഭം പൂച്ചട്ടി, അതായത് പഴത്തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പൂച്ചട്ടി. അത് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ തുണികളിൽ നിന്ന് നമ്മൾ ആ ഒരു പൂച്ചട്ടി നിർമ്മിക്കുന്നത്. മാതൃകാ പ്രവർത്തനമായിട്ടാണ് അത് പിന്നെ വന്നത്. നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിലടക്കം ഇതിന് പരിശീലനം നൽകിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേര് പോയിട്ട് അന്ത്യവസ്ഥകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് മുന്നോട്ട് വന്നത് ബദൽ ഉൽപ്പന്നങ്ങൾ, അതായത് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെ ഹരിതമാംഗല്യം, അതായത് വീടുകളിൽ കല്യാണം, പിറന്നാൾ, അങ്ങനെ

0: ഫംഗ്ഷനുകൾ വരുമ്പോൾ അവിടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ പ്ലേറ്റ് ഗ്ലാസ് ഇവയ്ക്ക് പകരം സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് ഇവ നമ്മൾ വാടകയ്ക്ക് നൽകി അവിടെ എത്തിച്ചു കൊടുക്കും. അതിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കും. അതിൽ നിന്ന് ഹരിതമംഗലിൽ നിന്നുള്ള പ്രവർത്തനം നമ്മൾ തുടങ്ങി. പിന്നെ തുണിസഞ്ചി, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പകരം തുണിസഞ്ചി എല്ലാ ഷോപ്പുകളിലേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മാർക്കറ്റിലേക്ക് കുടേൻ്റെ തുണി അടിച്ചിട്ട് അത് നമുക്ക് കിട്ടുന്നതാണ്, വീടുകളിൽ നിന്ന് ശേഖരിച്ചും കിട്ടുന്നതാണ്, ആ തുണി വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നതാണ് ക്ലീനിങ്, വീട് ക്ലീനിങ് സ്ഥാപനം ക്ലീനിങ്, അതായത് പൂട്ടിയിട്ട വീടുകൾ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളത് ക്ലീൻ ചെയ്തു കൊടുക്കും. പ്രവർത്തനത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ എടുത്തു. 14 അംഗങ്ങളിൽ നിന്ന് ഇപ്പോൾ 24 അംഗങ്ങളായി. പിന്നെ ഡിഷ് വാഷ് യൂണിറ്റ്.
1: പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാ സെക്രട്ടറി ദിവ്യ.
2: 8 സംരംഭമാണ് നമുക്ക് നിലവിൽ ഉള്ളത്. ആ 8 സംരംഭത്തിലും നമുക്ക് മോശമല്ലാത്ത രീതിയിൽ വരുമാനം ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വരുമാനം കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ഡിഷ് വാഷ് യൂണിറ്റിലാണ്. കല്യാണ വീടുകളിൽ നിന്ന് പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ് എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് ഫൈൻ എടുപ്പിക്കേണ്ട ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പോംവഴി എന്ന നിലയിൽ ഹരിത കേരള മിഷന് നമ്മളോട് ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങിക്കൂടെ എന്നൊരു ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യം നമ്മളും കൂടെ ഉൾക്കൊണ്ടിട്ട് ഒരു ഡിഷ് വാഷ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഇവൻ മാനേജ്മെന്റ് ആൾക്കാർ പ്ലേറ്റ് കൊണ്ടുവരും. ഓരോ ക്ലസ്റ്ററിലുള്ള 4 വീത അംഗങ്ങളെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ക്ലസ്റ്ററിന് 4 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ആ പ്ലേറ്റ് കഴുകി ക്ലീനാക്കി എത്തിച്ചു കൊടുക്കും.
3: ഇത് എത്ര പ്ലേറ്റുകൾ ഉണ്ടാവും?
2: 2,000-3,000 പ്ലേറ്റൊക്കെ ദിവസം ഉണ്ടാവലുണ്ട്.
3: ഈ ഓർഡർ എല്ലാ ദിവസവും ഉണ്ടാവുക?
2: കല്യാണം ഇപ്പോൾ ഇല്ലാത്ത ഒരു ദിവസവുമില്ല. കല്യാണം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിവസവും ഈ ക്ലീനിങ് യൂണിറ്റ് ഉണ്ട്.
3: പൂർണ്ണമായും മെഷീൻ തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്?
2: പ്ലേറ്റിൽ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് നമ്മൾ ആദ്യം നീക്കം ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മളത് മെഷീനിലേക്ക് ഇടുള്ളൂ. വേസ്റ്റ് നീക്കിയാൽ മാത്രമേ ആ മെഷീൻ പ്രവർത്തിക്കൂ. മെഷീൻ നമുക്ക് തന്നെ കമ്പനി തന്നെ നമ്മളോട് ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആ മെഷീൻ ഇത്രയും വർഷം 3-ാമത്തെ വർഷമാണ് ഈ മെഷീൻ നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ മെഷീൻ ഇത്രയും കാലം കേടുകൂടാതെ നിന്നത് നമ്മുടെ ഒരു കഴിവാണ്. കമ്പനി നേരിട്ട് വന്നിട്ട് തന്നെ നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം അത് ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നതിൽ
3: പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഫണ്ടിങ് എങ്ങനെയാണ്?
4: ഡിഷ് വാഷ് ക്ലീനിങ്ങിന്റെ ആ ഒരു സംരംഭം എന്നൊരു ആശയം വരുന്നത് ഹരിതകർമ്മ സേന അംഗങ്ങളിൽ തന്നെ കണ്ടെത്തിയ ഒരു ഗ്രൂപ്പാണ്.
1: പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ.
4: ആ ഗ്രൂപ്പിനെ നമ്മുടെ 2023-24 സാമ്പത്തിക വർഷം പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു. പഞ്ചായത്ത് പദ്ധതി ടോക്കൺ എമൗണ്ട് വെച്ചു. സബ്സിഡി ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കാനും സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. അപ്പോൾ ഹരിത കേരള മിഷനും ഹരിതകർമ്മ സേന അംഗങ്ങളുമായി ഈ ഒരു സംരംഭം ചർച്ച ചെയ്തു. അപ്പോൾ അവർ ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെ ഗ്രാമസഭ മുഖാന്തരം അപേക്ഷ കൊണ്ടുവന്നു. ഭരണസമിതി അംഗീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവിടെ നിന്ന് നടത്തി. അതിലിടയിൽ മിഷൻ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായി പോയി. മിഷൻ കൊണ്ടുവന്നു, മിഷൻ്റെ ക്വട്ടേഷൻ വാങ്ങി, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നടന്നു. അപ്പോൾ ഇവരോട് ലോൺ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ലോണിൻ്റെ 3% ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി കൊടുക്കുക. അങ്ങനെ അവർ ബാങ്കുമായിട്ട് സമീപിച്ചു. ബാങ്ക് അതിന് തയ്യാറായിരുന്നു. അണ്ണവര സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതുപോലെ കുടുംബശ്രീയിൽ നിന്നും CDS നിന്നും ഇവർക്ക് ധനസഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സംരംഭ മേഖലയിലേക്ക് ഈ ഒരു മിഷൻ വാങ്ങാൻ വേണ്ടി ഇതിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ആ സംരംഭം ഉദ്ഘാടനവും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹരിതമാംഗല്യം എന്ന പദ്ധതിയും കൊണ്ടുവന്നപ്പോൾ അതിനും കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് സബ്സിഡി കൊടുത്തിട്ട് ഇവരെ സഹായിച്ചിട്ടുള്ളത്. ആ ഒരു ഹരിതമാംഗല്യം എന്നൊരു പദ്ധതിയിലേക്ക് 14 ആൾക്കാരാണ് ആദ്യകാലത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ 14 ആൾക്കാരിൽ തന്നെയാണ് ആ ഒരു സംരംഭത്തിലേക്കും വന്നിട്ടുള്ളത്. അത് 7 പേരാക്കി 2 ഗ്രൂപ്പായിട്ടായിരുന്നു കൊണ്ടുവന്നത്. ആ ഗ്രൂപ്പിനും കൈത്താങ്ങായത് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ്.
3: പൂച്ചട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനും സിമന്റ് വാങ്ങിക്കാൻ ചെലവുണ്ട്. ഇനിയിപ്പം ഇനോക്യുലം ഇതിനെല്ലാത്തിനും ചെലവുണ്ടല്ലോ. അപ്പൊ ഈ ഇതിന്റെ എല്ലാം പൈസ
4: അത് രണ്ടും കൺസോർഷ്യമാണ് ചെയ്യുന്നത്. പഴത്തുണിയിൽ നിന്ന് ചെടിച്ചട്ടിയിലേക്ക് എന്നുള്ളൊരു ആശയം വന്ന സമയത്ത് അതിൽ വലിയൊരു സബ്സിഡി കൊടുത്ത് തുടങ്ങാനുള്ള ഒരു സംരംഭം ആയിരുന്നില്ല. ഇതൊരു തുടക്കമായിരുന്നു. അപ്പൊ ഇവർ കൺസോർഷ്യം രൂപീകരിച്ച് ആ കൺസോർഷ്യത്തിൽ ഇവര് ക്ലസ്റ്റർ മുഖാന്തരം കിട്ടുന്ന പൈസ പാടുന്ന കളക്ട് ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ 50 രൂപ, അതിൽ നിന്ന് 10% കൺസോർഷ്യത്തിലേക്ക് അടക്കണം. ആ പൈസ ഉപയോഗിച്ചിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവർ ഈ ചെടിച്ചട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അതിന് ഇവർ ഭീമമായ തുക വാങ്ങേണ്ട ആവശ്യമില്ല.
3: നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് എങ്ങനെയുള്ളതാണ്?
5: എൻ്റെ പേര് രമ്യ. ഞാൻ 3.5 വർഷമായി വന്നിട്ട്. ഫസ്റ്റ് വന്നപ്പോൾ ട്രെയിനിങ് കിട്ടിയത് കളക്ഷൻ്റെ എങ്ങനെ വേർതിരിക്കുന്നുള്ളതാണ്, പ്ലാസ്റ്റിക് എടുക്കുന്നത്. അതിൻ്റെ ട്രെയിനിങ് തന്നത്

0: ശുചിത്വ മിഷനാണ്. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. നല്ലൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്.
1: നേരത്തെ പോലെയല്ല അല്ലേ? ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ജനങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ചെയ്തു തരുന്നതെന്നും, നിങ്ങളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ?
0: നമ്മളിപ്പോ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസമോ ലേറ്റ് ആയി കഴിഞ്ഞാല് വാർഡുകളിലെ വീട് നിന്ന് ഫോൺ വിളി വരും, എന്താ നിങ്ങൾ വരാത്തെ, വാതിലും പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്.
1: അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, 8 യൂണിറ്റുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഏതിലാണ് രമ്യക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്?
0: ഡിഷ് വാഷർ യൂണിറ്റില് പ്രവർത്തിക്കുന്നുണ്ട്. വന്നപ്പോ പൂച്ചട്ടി നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, LED ബൾബ് നിർമ്മാണം, പിന്നെ കല്യാണത്തിന് പ്ലേറ്റിംഗ് ഗ്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് വാടക കൊടുക്കും. അതുപോലെ തന്നെ ആ വാടക കൊടുക്കുന്ന പ്ലേറ്റിംഗ് ഗ്ലാസ്സും നമ്മൾ കഴുകാനും പോകുന്നുണ്ട്. നമ്മൾ അവര് സേവനം ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മള് ഡിഷ് വാഷർ ഇല്ലാണ്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് അപ്പൊ തന്നെ ഉപയോഗിക്കണ്ടല്ലേ കല്യാണത്തിന്, അങ്ങനെ കൊടുക്കുന്നുണ്ട്.
1: നമ്മളെ വീട്ടില് സാധാരണ നമ്മൾ ഈ LED ബൾബ്, ട്യൂബ്, ഈ സംഗതികളെല്ലാം കേടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വിചാരം അതൊന്നും ഇനി ഒന്നിനും കൊള്ളൂല. അപ്പൊ ഹരിതകർമ്മസേന ഏതെങ്കിലും ഒരു മാസം ഇതെടുക്കാറുണ്ട്. അപ്പൊ നമ്മളിത് എടുത്ത് വെക്കുന്നു, അവർക്ക് കൈമാറുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ LED ബൾബ് റിപ്പയറിംഗ് എന്നൊരു സേവനം കൂടെ ചെയ്യുന്നുണ്ടല്ലോ.
2: എന്റെ പേര് ഷീബ. അത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കും. ഒരു 30 രൂപയാണ് അതിന് ഈടാക്കുന്ന.
1: LED ബൾബിന്റെ ട്രെയിനിങ് എവിടുന്നാണ്?
3: ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ തോട്ടട ഇട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ 5 അംഗങ്ങൾക്ക് റിപ്പയറിംഗ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
1: ദിവ്യ.
3: ബാക്കിയുള്ള അംഗങ്ങൾക്കും കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ട്രെയിനിങ് നടക്കുന്നു. IT എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ ട്രെയിനിങ്ങിൽ വെച്ച അംഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡറുകൾ?
3: നമ്മൾ ഫോണിൽ ഒരു സ്റ്റാറ്റസ് ഇടും, കേടായ ബൾബ് റിപ്പയർ ചെയ്തു കൊടുക്കുന്ന സ്റ്റാറ്റസ് ഇടും. അപ്പോ വീടുകളിൽ പോയി കഴിഞ്ഞാല് അവര് കേടായ ബൾബ് ഉണ്ട് നിങ്ങൾ നന്നാക്കി താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് വാങ്ങിയിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കും.
1: നമ്മളോടൊപ്പം സാവിത്രിയേച്ചിയാണ്. സാവിത്രിയേച്ചിക്ക് 62 വയസ്സായി. അംഗനവാടി ഹെൽപ്പറായി ജോലി ചെയ്യുകയായിരുന്ന സാവിത്രിയേച്ചി ജോലിയിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം കണ്ട് ഊർജം ഉൾക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്.
4: ഇടവന്ന് ഇവരുടെ കൂടി എല്ലാ പ്രവർത്തനവും എനിക്ക് ക്ലസ്റ്ററിന്റെ ലീഡർമാർ എനിക്ക് എല്ലാം പറഞ്ഞു തന്ന് അതുപോലെ ഞാനെല്ലാം കണ്ട് ചെയ്തു.
1: ഇപ്പൊ ഏതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്?
4: തുണിസഞ്ചി അടിക്കുന്നതും പ്ലേറ്റ് കഴുകി അത് സെറ്റാക്കി കല്യാണത്തിന്റെ അവർക്ക് കൊടുക്കും.
1: തുണിസഞ്ചി നിർമ്മാണം അതെങ്ങനെയാണ് അതിന്റെ രീതി?
4: ഒരു വർഷത്തില് ഫെബ്രുവരി മാസമാണ് പഴയ തുണികളെല്ലാം കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാരി എല്ലാം കൊണ്ടുവന്ന് അതിൽ നിന്ന് നമ്മള് സഞ്ചി അടിച്ചിട്ട് പീടികകളിലെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാരും തയ്യൽ അറിയുന്നവരാണ്, വീടുകളിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്ന് അത് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീ തന്ന ട്രെയിനിങ് ആണ്. ചെറിയ വേഗം വലിയ വേഗമായിട്ട് അടിച്ചിട്ട് നമ്മൾ പീടികകളിലേക്ക് വിതരണം ചെയ്യും.
1: അപ്പൊ ഇതിന് നല്ലോണം ഓർഡർ കിട്ടുന്നുണ്ട്?
4: ആ ഓർഡർ കിട്ടുന്നുണ്ട്.
5: എൻ്റെ പേര് ഉഷ. വീട് കീഴറ. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാൽത്തുണി കൊണ്ടാണ് നമ്മൾ പൂച്ചട്ടി ഉണ്ടാക്കുന്നത്. വീടുകളിൽ നിന്ന് കിട്ടുന്ന ബനിയൻ തുണി പോലത്തെ തുണി കൊണ്ട് അത് മുറിച്ച് സിമെന്റിൽ മുക്കിയിട്ട് അതിൻ്റെ പിന്നെ ചെടിച്ചട്ടി അതിൻ്റെ രൂപത്തിലാക്കി മോൾഡാക്കിയിട്ട് മോൾഡിൽ കമിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. മോൾഡ് വാങ്ങും.
0: നമ്മളെ മറ്റൊരു സംരംഭമാണ് ഇനോക്കുലം എന്ന് പറയുന്നത്.
1: രമ്യ,
0: നമുക്ക് ഇനോക്കുലം ഇവിടെ എത്തിച്ചേരുന്നത് ടാർപോസ് കമ്പനിയാണ്. അപ്പൊ അവര് ഇവിടെ കൊണ്ടുതരും, നമ്മൾ ഓർഡർ പ്രകാരം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കും. നമ്മളെ പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ വീട്ടുകളിലും റിംഗ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് വളമായിട്ട് മാറാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇനോക്കുലം. ഇപ്പൊ ചകിരിച്ചോറ് കൊടുക്കുന്നുണ്ട്.
6: സംരംഭം തുടങ്ങാനുള്ള തൊഴിൽ പരിശീലനം മാത്രമല്ല നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നത്.
1: വ്യക്തിത്വ വികസനം, ആരോഗ്യക്ഷേമം തുടങ്ങിയ കാര്യങ്ങളിലും പഞ്ചായത്ത് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. നിഷിത,
6: പഞ്ചായത്ത് തലത്തിൽ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും പുതിയ അംഗങ്ങൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്, ഇതിലേക്ക് അംഗങ്ങളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ആ മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ പരിശീലനം നമുക്ക് തരാറുണ്ട്. ബിൽഡിങ്ങിനകത്തും പുറത്തും എല്ലായിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതെന്ന്. അപ്പോൾ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ക്ലാസ് നമുക്ക് കിട്ടാറുണ്ട്. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിലാണ് തരാറുള്ളത്. 3 മാസം കൂടുന്തോറും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ FHSC വഴി പഞ്ചായത്ത് തരുന്നതാണ്. ശുചിത്വ മിഷൻ, ഹരിത മിഷൻ, ക്ലീൻ കേരള കമ്പനി ഇവരുടെ മുഖാന്തരമാണ് നമുക്ക് ഈ വക കാര്യങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ആ മിഷൻ വഴിയാണ്
1: LED ബൾബ് റിപ്പയറിംഗ്, ഇനോക്കുലം, ചകിരിച്ചോറ്, പൂച്ചട്ടി നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, ഹരിതമംഗല്യം, ഡിഷ് വാഷിംഗ് യൂണിറ്റ്, ക്ലീനിങ് യൂണിറ്റ്, 8 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും സേവനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നാട്ടുകാരിലേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
0: നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
1: രമ്യ.
0: പിന്നെ അല്ലാതെ തന്നെ ആൾക്കാര് പിന്നെ നമ്മളെ ഈ പോസ്റ്റ് ഇട്ടപ്പോ തന്നെ എല്ലാരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ കണ്ണപുരത്ത് മാത്രമല്ല പുറത്തുനിന്നുള്ളവരും നമ്മളെ ക്ലീനിങ് യൂണിറ്റ് ആയാലും ബാക്കി എന്ത് യൂണിറ്റ് ആയാലും അറിഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുന്നുണ്ട്.
1: ഈ ഒരു വൈവിധ്യവൽക്കരണവും നിങ്ങളുടെ ഇത്രയും വർഷത്തെ പ്രവർത്തനവും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
2: മനസ്സിന് നേർക്കൊരു സുഖം.
1: ഷീബ,
2: എന്താ വെച്ചാല് മാനസികമായിട്ട് ഒരുപാട് വിഷമമുള്ള ഒരാളാണ് ഞാൻ.
1: ഷീബ നല്ലൊരു ഗായികയാണ്, സമയം കിട്ടുമ്പോൾ ഗാനമേളകളിൽ പങ്കെടുക്കാറുമുണ്ട്.
2: ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു

0: ഹരിതസേനയിൽ വന്നതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ കൂടുതൽ ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്.
1: ദിവ്യ,
0: വ്യക്തമായ കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത്. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാലും എന്തൊക്കെ പറയണമെന്നില്ല എന്ത കാര്യങ്ങളൊക്കെ നമുക്കിപ്പം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്.
2: നമ്മൾ ഒരാളോട് ഒന്നിനും ആശ്രയിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വിശ്വാസം നമുക്കുണ്ട്.
1: സാവിത്രി,
2: നമുക്കറിയുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് മുന്നോട്ട് പോവാനുള്ള ധൈര്യം കിട്ടും, മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും.
3: ഇത് ഒരു ജോലി മാത്രല്ല, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് എന്താ പറയാ, ഒരുപാട് സുഹൃത്തുക്കള് അങ്ങനെയെല്ലാം ഉണ്ട്.
1: രമ്യ,
3: സാമ്പത്തികമായിട്ട് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുമ്പെല്ലാം നമ്മൾ എന്തെങ്കിലും പൈസ എല്ലാം വേണ്ടെങ്കിൽ നമ്മള് ഡ്രസ്സ് എല്ലാം വാങ്ങണ്ടെങ്കിൽ ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ അത് പിന്നെ അണക്ക് പോയിട്ട് വാങ്ങാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തോന്നാലും നമ്മളെ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റൂല. എന്റെ കാര്യങ്ങൾ മാത്രമല്ല കുടുംബത്തിന്റെ ഒരു പങ്ക് എന്നെ കൊണ്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. വലിയൊരു അഭിമാനം തന്നെയാണ്. ഇന്ന് ചെയ്യാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അത് കിട്ടുമോന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലേ. മുമ്പൊന്നും തന്നെ ആരും അറിയില്ല. ഇപ്പൊ ഹരിതകർമ്മസേനയിൽ വന്നേ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയമായി. നമുക്കൊരു സംശയം ചോദിക്കേണ്ടെങ്കിൽ ആൾക്കാരാണ്. പിന്നെ എന്താ പറയാ, ബാങ്ക് ആവശ്യമായാലും എന്താവശ്യമായാലും നമുക്കത് തന്നെ ചെയ്യാനുള്ള ആത്മവിശ്വാസമുണ്ട്.
4: ഈ തൊഴിലേക്ക് വന്നിട്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, എന്റെ ജീവിതത്തിലായാലും പൊതു സമൂഹത്തിലായാലും.
1: നിഷിത,
4: അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ കുടുംബത്തിലെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ ഒരഭിപ്രായം ചോദിക്കാൻ ഭർത്താവിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം കൈവരിക്കാനും പറ്റിയിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തിനുള്ളിൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വളർച്ചയിലേക്ക് തന്നെയല്ലേ?
4: നല്ലൊരു വളർച്ചയിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 8 സംരംഭങ്ങളിലേക്ക് നിന്നിട്ടുണ്ട്. അത് വീണ്ടും ഒരു സംരംഭം കൂടി നമ്മൾ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കാറ്ററിംഗ് യൂണിറ്റ്. നമുക്ക് ട്രെയിനിങ് കുടുംബശ്രീ വഴി ട്രെയിനിങ് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് അംഗങ്ങളുടെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പുതിയ അംഗങ്ങളെ തേടി അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ആസൂത്രണം ചെയ്യുന്നുണ്ട്.
1: സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പഞ്ചായത്തിന് ഉള്ള ഭാവി പരിപാടികൾ,
5: സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക.
1: പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ,
5: അതിന്റെ ഭാഗമായി ഈ ഒരു സാമ്പത്തിക വർഷവും സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ ആവശ്യമായ സബ്സിഡി കൊടുക്കാനും അവർക്ക് നൈപുണ്യ പരിശീലനം അടക്കം കൊടുക്കാൻ വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
1: നമ്മൾ ചെയ്യുന്നത് വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ സമൂഹത്തിലേക്ക് അങ്ങനെയും ഒരു വലിയൊരു സേവനമാണ് ചെയ്യുന്നത്.
0: നമുക്കിതൊരു വരുമാനം മാത്രമല്ല, സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാൻ വരെ നമുക്ക് പറ്റിയിട്ടുണ്ട്.
1: ദിവ്യ,
0: ബോധവൽക്കരണ ക്ലാസ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹരിതസേന അംഗം എന്നിട്ട് ഇതൊരു മാതൃകാ പ്രവർത്തനം തന്നെയാണ്, അതിന് നമുക്ക് നല്ല അഭിമാനമുണ്ട്.
1: വൈവിധ്യവൽക്കരണത്തിലൂടെ കർമ്മോത്സുകതയിലൂടെ വളർച്ചയുടെ പടവുകൾ കയറുകയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന. അവർക്ക് ഉണർവും ഊർജവുമായി കണ്ണപുരം ഗ്രാമപഞ്ചായത്തും. ഏവർക്കും മാതൃകയാവട്ടെ ഇവരുടെ പ്രവർത്തന വിജയങ്ങൾ. മാതൃകാപരം വൈവിധ്യപൂർണം ഈ ഹരിതകർമ്മം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ വൈവിധ്യമാർന്ന കർമ്മപഥങ്ങൾ. ഇന്നത്തെ ശ്രീതിലകം സമാപിക്കുന്നു. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്.
6: കവിത വിരിഞ്ഞു
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
8: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം തരുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം, അങ്ങനെയൊന്നുണ്ടോ എന്ന് സംശയിക്കുമ്പോഴും കേൾക്കുമ്പോൾ എന്തൊരാശ്വാസം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റ പരിഹാരം. A panacea for all ills. Panacea. P

0: PANACEA പനാസിയ എന്നും ഉച്ചരിക്കാം. സർവ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം. റെമഡി ഫോർ ഓൾ ഇൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. സംതിങ് ദാറ്റ് വിൽ സോൾവ് ഓൾ പ്രോബ്ലംസ് ഓർ ക്യൂർ ഓൾ ഇൽനെസ്സസ്. ബൈ, ദിസ് ഇസ് സ്മിത മാണിക്കോത്ത്.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI,
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ട്രെയിൻ നമ്പർ 1 66 10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 35 മിനിറ്റും 1:24:31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്, 9 മണിക്കൂറും 1:92:59 തിരുവനന്തപുരം ഭവനഗർ എക്സ്പ്രസ്, 14 മണിക്കൂറും 2:21:49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 9 മണിക്കൂറും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446-07-1998.
5: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4 wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
12: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
12: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: എടാ സംഭവം കൊള്ളാലോ.
12: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
13: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ മമ്മാലി, ഹസീന ബീഗം എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. അല്ലാഹുവേ അല്ലാഹുവേ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം, മമ്മാലി പാടിയത്.

0: കണ്ണൂർ മമ്മാലി, ഹസീന ബീഗം എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 8547769268.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
7: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
6: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
7: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
6: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
7: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
8: ആ മാഷേ, സുഖാണോ?
9: ആ, സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: ആകാശവാണി, കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിജ്ഞാനാധിഷ്ഠ

സുരക്ഷിത സമ്പദ് വ്യവസ്ഥ, ദേശീയ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ശക്തിപ്പെടുത്താനും ഉറപ്പാക്കാനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ അടിത്തറ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിലെ ജത്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്ററിൻ്റെ മികച്ച ഇടമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിത ബീഗം SIT നയിക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. മന്ത്രി KM ഷാജി ഇന്ന് ഉച്ചയോടെ ദുരന്ത മേഖല സന്ദർശിക്കും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. സന്ദീപ് വാര്യർ MLA ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ഗാനാമൃതത്തിലെ ആദ്യ ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം അനുപല്ലവി. ബിജു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയിൻ്റെ സംഗീതം.

ഇനി ബാഹുബലി 2 സിനിമയിലെ ഗാനം കേൾക്കാം. വിജയ് യേശുദാസും ശ്വേതാമോഹനും ചേർന്ന് പാടിയത്, എം എം കീരവാണിയുടെ സംഗീതത്തിന് വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ഇനി വിധുപ്രതാപും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബെന്നി കണ്ണൻ്റെ സംഗീതം.

0: ചക്രവാകം ചുവന്നപ്പോൾ എന്ന പടത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിറയൻകീഴ് രാമകൃഷ്ണന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
6: എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു? അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
5: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
6: എന്ത് വഴി?
5: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
6: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
5: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഇനി ബിടെക് എന്ന പടത്തിലെ ഗാനം കേൾക്കാം. ഗാനരചനയും ആലാപനവും നിഖിൽ മാത്യു, സംഗീതം രാഹുൽ രാജ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: ആ മാഷേ, സുഖമാണോ?
10: ആ സുഖം തന്നെ, സുഖം തന്നെ.
9: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
10: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
9: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: ഗാനാമൃതം തുടരുന്നു. ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൊന്നുച്ചാമി. ONV കുറിപ്പിന്റെ വരികൾക്ക്

ബി ആർ പ്രസാദിൻ്റെ വരികൾ, ശ്രീനിവാസിൻ്റെ സംഗീതം. ഇവർ എന്ന പടത്തിന് വേണ്ടി ശ്രീനിവാസ്, കാർത്തിക്, ശ്രീലേഖ, താര എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

ഗാനാമൃതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പൂമരം എന്ന പടത്തിനു വേണ്ടി കാർത്തിക് പാടിയത്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

ഗാനാമൃതം ചലച്ചിത്ര ഗാനപരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇൻഡോ പസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ഷൻ കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇളവ് പ്രഖ്യാപിച്ചു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടി വികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ് പകർച്ചവ്യാധി ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോട് അനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. കേരള റെയിൽവേ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചതിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരമും സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിൻ്റെ ചികിത്സയിൽ പിഴവുണ്ടായതായാണ് ആരോപണം. FM പ്രധാന വാർത്തകൾ ഇനി 10:58 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയും ഒക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. എന്താണ് ഏനൽ ഫിഷർ?
1: ഏനൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടി പിടിച്ച് ഒരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടു കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്ക്ടർ മസിൽസ് ഉണ്ട്, ഇന്റേണൽ സ്പിങ്ക്ടർ എന്നും എക്സ്റ്റേണൽ സ്പിങ്ക്ടർ.

0: സ്പിങ്ക്ടറും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇൻറ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഇൻറ്റേണൽ സ്പിങ്ക്ടറിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റായിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത് അതായത് ഈ ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തഓട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിൻ്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിലെ മലദ്വാരത്തിൻ്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം ഒരു അതിൻ്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിംഗ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും, നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാവുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും, ഈ ഏനൽ കുഷൻസ് തൊട്ടുള്ള രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലം പോകുമ്പോഴതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്, അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിൽ ഇപ്പം അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, അതിനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിൽ അവിടെ പരു വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റുല എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ വിള്ള ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ വീ വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇൻറ്റേണൽ സ്പിങ്ക്ടർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പോൾ അതിനകത്തുള്ള രക്തഓട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇൻറ്റേണൽ സ്പിങ്ക്ടർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പം മല ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോശം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോശം പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം, പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പം ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും, അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് അതിൻ്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവുക, കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുന്നത് അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫ്ലമേഷൻ

0: ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിയിൽ നിന്നാണ് മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിൻ്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിന്.
1: സാർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ചിക്കൻ കുറേ കഴിച്ചു കഴിയുന്നു, ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ചിക്കൻ, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞു വെക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പം വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം, അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന കാണാം. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നവർ, മലബന്ധമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജ് വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സാർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിൻ്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിൻ്റെ ബേസിക് അസുഖത്തിൻ്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ നമ്മുടെ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ആണ് മെയിനായിട്ടും ഉള്ള സ്ഫിങ്ക്ടർ എങ്കിൽ ഇന്റേണൽ സ്ഫിങ്ക്ടറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്റേണൽ സ്ഫിങ്ക്ടർ ആണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്ഫിങ്ക്ടർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് കട്ട് അത് അതിനെ മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയിപ്പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോഴത്തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ ഇത്. പക്ഷേ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിങ്കറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ച് കളയും, അല്ലെങ്കിൽ ബ്ലേ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ മുറിവ് തയ്ച്ചു വിടുന്നു, അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സർജറിയാണത്. ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യൻറ്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്, അതായത് ഇന്റേണൽ സ്പ്രിങ്ങിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പീൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെൻറ്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പീൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെൻറ്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെൻറ്റിലാളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന്, വേദന സംഹാരി, വേദന സംഹാരികളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷ ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരികയുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറേ ആളുകൾക്കും നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെൻറ്റ്സുകളും ഇതൊക്കെ പരട്ടി പോകാൻ സാധിക്കും.
1: സാർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റാണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടും. ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിങ്ക്ടർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സാർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ റോ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇതിനെത്രയേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പം കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കുക നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറി.

0: യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇൻഡോ പസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിച്ചു. ക്രിക്കറ്റ്, കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, അത്ലറ്റ് വികസനം ഉൾപ്പെടെ ആഗോള കായിക രംഗങ്ങളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGP സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസ ലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഇത് ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റ് ഇന്നും നാളെയും കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃക വേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയായും മുൻ സ്പീക്കർ M വിജയകുമാർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. നാളെ സമാപന സമ്മേളനത്തിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയാകും. PME ഡ്രൈവ് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഏജൻസിയായ KSEBL EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് 2-ാം ഘട്ട ശുപാർശ സമർപ്പിച്ചു. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിന് ആകെ 60 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചത്. ഇവയിൽ 245 120 കിലോവാട്ടും 43 കിലോവാട്ടും 27 കിലോവാട്ടും വരുന്ന ഉന്നത ശേഷി ചാർജറുകളാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 209 സ്ഥലങ്ങളിലായി 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനും കമ്മീഷൻ ചെയ്യുന്നതിനും കേന്ദ്ര ഖനവ്യവസായ മന്ത്രാലയം 63.12 കോടി രൂപ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. ലോകം കൃത്രിമ ബുദ്ധിയിലേക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലേക്കും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ്, പകർച്ചവ്യാധി ക്യാമ്പ് എന്നിവ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ June 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KSEB അറിയിച്ചു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചു. ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ സമിതിയുടെ അധ്യക്ഷയാവും. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കിർഡാട്സ് അർഹമായി. 3 വർഷങ്ങളിലെ പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർഡാട്സിനെ മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിന്റെ 4-ാമത് ഡയറക്ടറായി പ്രൊഫസർ ശ്രീനിവാസ മൂർത്തി ശ്രീനിവാസുല ചുമതലയേറ്റു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ തിരിച്ചടിക്ക് കാരണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. CPI കോഴിക്കോട് ജില്ലാ ജനറൽ ബോഡി യോഗം കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും July 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. സന്ദീപ് വാര്യർ എം എൽ എ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും.

0: എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി കെ മുരളീധരനും തീരുമാനം അറിയിച്ചതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. റെയിൽവേ യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനും റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയാനും പരിശോധനകൾ തുടരുമെന്നും കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞുവീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചു എന്ന പരാതിയിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരമം സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിന്റെ ചികിത്സയിൽ പിഴവുണ്ടായി എന്നാണ് ആരോപണം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12:30 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിൽ എത്തുന്നത്. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ചരിത്രത്തിലാദ്യമായി വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇന്ന് അരങ്ങേറും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം. ടീം ഇന്ത്യയെ ഹർമൻപ്രീത് കൌറാണ് നയിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമിഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ സി വിഭാഗങ്ങളിലായി 156 താരങ്ങളെയാണ് ലേലത്തിന് ഉൾപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരത്താണ് താരലേലം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കെസിഎൽ ഫാൻ ലീഗ് ടൂർണമെന്റിന് നാളെയും മറ്റന്നാളും രാമനാട്ടുകര വേദിയാകും. 32 ടീമുകളാണ് സോഫ്റ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത്. ഐഎസ്ഒ നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ സിഡിഎസുകൾ. ജില്ലയിൽ 82 സിഡിഎസുകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ഐഎസ്ഒ നിലവാരം കരസ്ഥമാക്കിയത്. ആദ്യഘട്ടത്തിൽ 58 സിഡിഎസുകളും 2 24 സിഡിഎസുകളുമാണ് സർട്ടിഫിക്കേഷൻ നേടിയത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിന് ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലതാ മങ്കേഷ്കറും ഉദിത് നാരായണും ചേർന്ന് പാടിയ ഗാനം, ചിത്രം മൊഹബത്തേൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇൻഡോ പസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ഷൻ കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇളവ് പ്രഖ്യാപിച്ചു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ് പകർച്ചവ്യാധി ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. കേരള റെയിൽവേ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചതിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരവം സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിൻ്റെ ചികിത്സയിൽ പിഴവുണ്ടായതായാണ് ആരോപണം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെൻറ് കോഴിക്കോട് രാമനാട്ടുകര Z11 സോക്കർ അക്കാദമിയിലാണ് നാളെയും മറ്റന്നാളുമായി മത്സരങ്ങൾ. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ പുതുവസന്തം അദ്യഗാനം അരൂപി എന്ന ചിത്രത്തിൽ നിന്നും ഗോപി സുന്ദറും ശ്രുതി ശിവദാസും പാടിയത്, ബി കെ ഹരിനാരായണൻ്റെ വരികളും ഗോപി സുന്ദറിൻ്റെ സംഗീതവും.

വിജയ് യേശുദാസ് പാടിയത് ചിത്രം അങ്കം അട്ടഹാസം. ബി കെ ഹരിനാരായണൻ്റെ വരികൾ, അഡ്വക്കേറ്റ് ഗായത്രി നായരുടെ സംഗീതം.

ആശകൾ ആയിരം എന്ന ചിത്രത്തിന് വേണ്ടി ജിതിരാജ്, ശ്രുതി ശിവദാസ് എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പി കെ ഹരിനാരായണൻ, സനൽദേവിൻ്റെ സംഗീതം.

പുതുവസന്തം തുടരുന്നു. അടുത്ത ഗാനം അതിരടി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും പാടിയത്. സുഹൈൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

ചിത്രം അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ശ്വേതാമോഹനും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയത്. പി ടി ബിനുവിൻ്റെ വരികളും അരുൾദേവിൻ്റെ സംഗീതവും.

ചിത്രം ബാൾട്ടി. സായി അഭ്യങ്കർ, സുഭാഷിണി എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾ, സായി അഭ്യങ്കറിൻ്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു, പുതുവസന്തം തുടരുന്നു. ബി കെ ഹരിനാരായണൻ എഴുതി, പ്രവിതീഷ് പ്രദീപ് ഈണം നൽകി, സൂര്യ സന്തോഷും നിളാരാജും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം വാഴാറ്റു.

കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം കാന്താര, സന്തോഷ് വർമ്മയുടെ വരികൾ, ബി അജനീഷ് ലോകനാഥിൻ്റെ സംഗീതം.

ചിത്രം നരിവേട്ട. സിദ്ധ ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ജാക്സ് ബിജോയിയുടെ സംഗീതം.

അജയ് ജയ്സൺ, രമ്യാ നമ്പീശൻ എന്നിവർ പാടിയത്. ചിത്രം ഓടും കുതിര ചാടും കുതിര. സുഹേൽ കോയയുടെ വരികൾ, ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതം.

വിജയ് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഒരു വയനാടൻ പ്രണയകഥ. ലജിൻ ചെമ്മണിയുടെ വരികൾ. മുരളി അപ്പടത്തിൻ്റെ സംഗീതം.

ചിത്രം പൊങ്കാല, സിത്താര കൃഷ്ണകുമാർ, അഭയ് ജോധ്പുത്കർ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികളും രഞ്ജൻ രാജിൻ്റെ സംഗീതവും.

0: പുതുവസന്തം പുതിയ ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
8: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

അറിയിപ്പ് കഴിഞ്ഞു. ഇന്ന് 12:15 അസീസ് കോറാട്ട് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യദീപ്തിയിൽ ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി വിദ്യ സംസാരിക്കുന്നു. ഒരു മണിക്ക് മില്ലേനിയം മെലഡീസ്, 1:58 എഫ്എം പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 8-ാം ഭാഗം. രണ്ട് 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 വട്ടപ്പാട്ട് അവതരണം അംജാദ് അഹമ്മദും സംഘവും. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ്എം പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികൾ. 6:50 ഹരിതവീതി, കൃഷിയും സാങ്കേതികവിദ്യയും, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മെഷീനുകൾ നിർമ്മിക്കുന്ന ആലപ്പുഴയിലെ അഗ്രോ ശ്രീ 3-സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അനീഷ് മധു സംസാരിക്കുന്നു. 7:35 9:30 11:00 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 8:00 സാഹിത്യരംഗം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: certain that a committee would be set up to implement the Uniform Civil Code. The committee will submit its report to the state government within the next 6 months. Former Iranian Supreme Leader Ayatollah Ali Khamenei has been laid to rest at the Imam Reza Shrine in Mashhad as thousands of supporters gathered to pay their final farewell. His eldest son, Sayyid Mustafa Khamenei, performed the ritual prayers. Ayatollah Ali Khamenei was killed in U.S.-Israeli strikes on the 28th of February this year, triggering a widespread conflict across the West Asia region. The India Meteorological Department has issued a red alert for heavy to very heavy rainfall with isolated extremely heavy rainfall in Uttarakhand today, while in some parts of Arunachal Pradesh, Assam, Meghalaya, Sub-Himalayan, West Bengal, Sikkim and Uttar Pradesh, heavy to very heavy rainfall is expected today. Meanwhile, several areas of the national capital are witnessing very light to light rainfall since this morning. The Met Department has issued a yellow alert for light to moderate rainfall over the national capital today. In the FIFA World Cup, France stormed into the semi-finals after defeating Morocco 2-0 in the first quarter-final in Boston, USA. The teams were goalless at half-time, but France took control in the second half with Kylian Mbappe scoring in the 60th minute and Ousmane Dembele doubling the lead in the 66th minute. In the second quarter-final tonight, Spain will face Belgium. In men's cricket, hosts England defeated India by 9 wickets in the 4th T20 International at the County Ground in Bristol last night. India's women's cricket team will create history today when they play the first match at the iconic Lord's Cricket Ground in London against England. It will be the first ever women's test to be held at Lord's. Led by Harmanpreet Kaur, India will look to make the occasion memorable in this historic encounter. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് pmfbuy.gov.in സന്ദർശിക്കുക. കണ്ണൂർ ചെണ്ടയാട് പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 May 1 2017 July 31 ഇടയിൽ ജനിച്ചവരും 2026-2027 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31 പരീക്ഷ തീയതി നവംബർ 28. ഫോൺ നമ്പർ 0490-29629965. സിഡിറ്റിൻ്റെ കണ്ണൂർ താഴേച്ചുവ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, DTP, അക്കൗണ്ടിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകൾക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9947-76-3222. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി മുഖേന നടപ്പിലാക്കി വരുന്ന റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.keralafolklore.org സന്ദർശിക്കണം. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ LSGD പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി സായാഹ്ന OPയുടെ പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം 16 രാവിലെ 11:30 കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ എത്തണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടറെ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും BEd യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ 14 കണ്ണൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 9188-9200-0086. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ മാനസിക അനാരോഗ്യമുള്ള തടവുകാരെ നിരീക്ഷിക്കുന്നതിന് 5 പ്രിസൺ ഓഫീസർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. 55 വയസ്സിൽ താഴെയുള്ള SSC

പാസ്സായവരും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്തഭട തിരിച്ചറിയൽ കാർഡ് പകർപ്പും സഹിതം ഈ മാസം 15 മുൻപ് കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0497270009. IHRD കീഴിൽ പട്ടുവം കയ്യന്തരത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. ഫോൺ നമ്പർ 9847070071. കൃഷിവകുപ്പ് വിവിധ ഇനങ്ങളിലായി സംസ്ഥാനതല കർഷക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവൻ, തദ്ദേശ സ്ഥാപനം, കൃഷിക്കൂട്ടങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം, മികച്ച കർഷകർ തുടങ്ങിയവർക്കായാണ് പുരസ്കാരങ്ങൾ. അപേക്ഷ കൃഷിഭവനുകളിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 13. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 50% മാർക്കോടെ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9567463159. നടുവിൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 14 കോളേജിൽ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9:30 മുതൽ 10:30 വരെയാണ്. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. അസിസ് കോറാട്ട് പാടിയത് ഗാനങ്ങളാണ്. ആദ്യം ഉമ്മുൽ ഖുറാവിലെ എന്നാരംഭിക്കുന്നു.

അസീസ് കൊറാട്ട് പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 12 കഴിഞ്ഞ് 29 മിനിറ്റും 41 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP മാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
1: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. കേരളത്തിലേക്കെത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ലഹരി മാഫിയയുടെ പ്രാദേശിക പ്രതിരോധത്തിനോടൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ കടക്കുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുങ്ങാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയർ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും.
0: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. അമേരിക്കയിലെ കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഇവരുടെ അഭിഭാഷകൻ നേരിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഉമാ തോമസ് MLA, ജില്ലാ കലക്ടർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിർണായകമായ ഈ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലെ 800 പേരെ പിരിച്ചുവിട്ടതായി കമ്പനി ഉത്തരവിറക്കിയത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ

0: അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും തുരങ്കത്തിന് മുകളിൽ ഏതാണ്ട് 110 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണത്. മണ്ണ് നിക്ഷേപിച്ച പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ അധികൃതർ വിശദീകരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃക വേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇന്ന് നാളെയും നടക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിച്ചു. സന്ദീപ് വാര്യർ MLA ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തും ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താഡ്സ് അർഹമായി. 3 പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർത്താഡ്സിനെ മികച്ച ഗവേഷണ സ്ഥാപനമായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സ്ഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KCB അറിയിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയിലുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. കഴിഞ്ഞ 2 47 പേരെ സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: കരുത്തരായ എതിരാളികൾക്ക് മുന്നിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ നിറം മങ്ങിയ മത്സരത്തിൽ 6 2 ഫ്രാൻസ് മൊറോക്കൻ വലയിൽ എത്തിച്ചത്. 60 കിലിയൻ എംബാപ്പയും 66 ഒസ്മാൻ ഡെംബലയും ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തു. 1 എംബാപ്പെ പെനാൾറ്റി പാഴാക്കിയെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിലൂടെ കളം നിറഞ്ഞ എംബാപ്പൻ പ്രഭാവം മൊറോക്കൻ പ്രതിരോധത്തിന് കടുത്ത വെല്ലുവിളിയായി. ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ മികച്ച സേവുകൾ മൊറോക്കയുടെ പരാജയം 2 ഒതുക്കി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇരു ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3 സെമി ഫൈനൽ പ്രവേശനമാണിത്. ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഫ്രാൻസിന്റെ സെമി ഫൈനലിലെ എതിരാളികൾ.
0: ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമി ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ

0: നൽകിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തി. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിന് ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തി. ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDS. ജില്ലയിൽ 82 CDS ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. ആദ്യഘട്ടത്തിൽ 58 CDS രണ്ടാം ഘട്ടത്തിൽ 24 CDS സർട്ടിഫിക്കേഷൻ നേടിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്തു നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി വിദ്യ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ആരോഗ്യദീപ്തിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇനി ഫൈബ്രോയിഡിന്റെ ചികിത്സകളെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫൈബ്രോയിഡ് ചികിത്സയിൽ സർജറിക്ക് പുറമെ പുതിയ മരുന്നുകളും മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറുകളും ആയ ചികിത്സകൾ ലഭ്യമായിട്ടുണ്ട്. അതിലൊന്നാണ് പിറ്റുറ്ററി ഗ്രന്ഥിയിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം തടഞ്ഞ് അതുവഴി ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. ഈ GNRH അഥവാ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണുകളാണ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോണുകളുടെ ഉത്പാദനത്തിന് പ്രധാനമായും കാരണമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തടസ്സപ്പെടുത്തിയാൽ ഫൈബ്രോയിഡിന്റെ വളർച്ച തടയുകയും അതുമൂലം ഫൈബ്രോയിഡ് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മരുന്നുകൾ പ്രധാനമായും ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഫൈബ്രോയിഡുകൾ ചുരുങ്ങുവാൻ സഹായിക്കുന്നു. അടുത്തത് MRI ഉപയോഗിച്ച് ഫൈബ്രോയിഡ് കൃത്യമായി കണ്ടെത്തി അൾട്രാസൗണ്ടിന്റെ സഹായത്തോടുകൂടി ഫൈബ്രോയിഡ് കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാരീതിയാണ്. ഇതിനെ MRI ഗൈഡഡ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്തത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷനാണ്. അതായത് ഫൈബ്രോയിഡിലേക്കുള്ള രക്തയോട്ടം തടഞ്ഞ് ക്രമേണ ഫൈബ്രോയിഡ് ചെറുതാക്കാനുള്ള ചികിത്സയാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. ഇനി അടുത്തത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനാണ്. അതായത് ലാപ്രോസ്കോപ്പിയിലൂടെ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് ഫൈബ്രോയിഡ് നശിപ്പിക്കുന്ന സർജറിയാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇവയെല്ലാം മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സാണ്. അതായത് ഒരു വലിയ അബ്ഡോമിനൽ സർജറി ആവശ്യമില്ലാതെ ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് സർജറിയാണ്. സർജറിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തുടക്കത്തിൽ ഫൈബ്രോയിഡിൻ്റെ ചരിത്രം പറയുന്നതിനിടയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലാപ്രോസ്കോപ്പിക് മയോമെക്ടമി, ഹിസ്ട്രോസ്കോപ്പിക് മയോമെക്ടമി, റോബോട്ടിക് മയോമെക്ടമി എന്നിവയെല്ലാമാണ് ലേറ്റസ്റ്റ് ടെക്നിക്ക്. അതായത് ഗർഭാശയം നീക്കം ചെയ്യാതെ തന്നെ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് മയോമെക്ടമി. അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സാണ് ഇപ്പോൾ പറഞ്ഞത്. രോഗിയുടെ പ്രായം, കുട്ടികൾ വേണമെന്ന ആഗ്രഹം, ഫൈബ്രോയിഡിൻ്റെ എണ്ണം, വലിപ്പം, സ്ഥാനം, ലക്ഷണങ്ങളുടെ തീവ്രത എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർജറി വേണമോ വേണ്ടയോ, വേണമെങ്കിൽ തന്നെ ഏത് ടൈപ്പ് വേണം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ആയുർവേദത്തിലാണെങ്കിൽ നിദാന പരിവർജനം, അതായത് ഏത് കാരണങ്ങൾ കൊണ്ട്

0: കൊണ്ടാണോ ഫൈബ്രോയിഡ് ഉണ്ടായത് അഥവാ ഫൈബ്രോയിഡ് വളരുന്നത്, ആ ഒരു കാരണം പൂർണ്ണമായും ജീവിതശൈലിയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് നിദാന പരിവർജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ അമിത രക്തസ്രാവം കുറയ്ക്കുന്നതിനും വേദനയും സമ്മർദ്ദവും നിയന്ത്രിക്കുന്നതിനും ഗർഭാശയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുമുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ ഉള്ളത്. കാഞ്ചനാര ഗുഗുലു, ത്രിഫലാ ഗുഗുലു, അശോകാനിഷ്ടം, വരണാദി കഷായം, ത്രായന്ത്യാദി കഷായം തുടങ്ങിയ നിരവധി മരുന്നുകൾ ഫൈബ്രോയിഡ് ചികിത്സയിൽ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങളുടെ ദുഷ്ടിയും രോഗിയുടെ ബലവും രോഗത്തിൻ്റെ ബലവും ഇതെല്ലാം കണക്കിലെടുത്ത് രോഗിയുടെ ബലവും പ്രകൃതിയും ഇതെല്ലാം നോക്കി ശോധന ചികിത്സകളായ വിരേചനം, വസ്തി, അതുപോലെ ഗർഭാശയ ശോധകവും ഗർഭാശയത്തിൻ്റെ ബലം മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്ഥാനിക ചികിത്സകളായ യോനിപൂരണം, ഉത്തരവസ്തി എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സകൾ. ഇനി ഫൈബ്രോയിഡുകളിൽ ശീലിച്ചു വരേണ്ട ആഹാരവിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഫൈബർ കണ്ടന്റ് കുറഞ്ഞ ആഹാരങ്ങൾ ഫൈബ്രോയിഡ് വളരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ മുതലായവ ശരീരത്തിൻ്റെ ബലം വർദ്ധിക്കാനും അമിതവണ്ണം കുറയ്ക്കുവാനും ഫൈബ്രോയിഡുകൾ ചുരുക്കുവാനും സഹായിക്കും. ഭാരം നിയന്ത്രിക്കുവാനുള്ള വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ മുതലായവ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക. റിഫൈൻഡ് ഷുഗേഴ്സ്, അതായത് പഞ്ചസാര കൂടുതലായി അടങ്ങിയ ഭക്ഷണം, കേക്ക്, ബിസ്ക്കറ്റ്, പേസ്ട്രീസ് മുതലായ ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഫാസ്റ്റ് ഫുഡ്, നമ്മൾ പറയുന്ന പോലെ ബർഗർ, പിസ്സ, നൂഡിൽസുകൾ എന്നിവ പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. റെഡ് മീറ്റുകൾ ഒഴിവാക്കുക. പലർക്കുമുള്ള സംശയമാണ് ചിക്കൻ കഴിക്കുന്നത് തെറ്റാണോ ഫൈബ്രോയിഡ് ഉള്ളപ്പോൾ എന്നൊക്കെ. ചിക്കനിൽ ഒരു വളരെ ചെറിയ അമൗണ്ട് ഈസ്ട്രോജൻ ഉണ്ട്. അതേപോലെ തന്നെ മുട്ടയിൽ, മുട്ടയുടെ മഞ്ഞക്കരുവിൽ ചെറിയ അമൗണ്ടിൽ ഈസ്ട്രോജൻ ഉണ്ട്. പക്ഷേ ഇത് ഫൈബ്രോയിഡ് വളരാൻ ഒരു കാരണമാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള അത്രയും അളവ് ഈസ്ട്രോജൻ മുട്ടയിലോ അതേപോലെ ചിക്കനിലോ ഇല്ല. എങ്കിലും ഓർക്കുക, ദിവസവും ചിക്കൻ കഴിക്കുന്നതോ അതേപോലെ എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കുന്നതോ ആയ ചിക്കൻ ഒരു പക്ഷേ ശരീരത്തിന് അമിതവണ്ണത്തിന് കാരണമായേക്കാം. അത് ഇൻഡയറക്റ്റ്ലി ഒരു പക്ഷേ ഫൈബ്രോയിഡ് വളർത്തിയേക്കാം. അതുപോലെ ദിവസവും ഒരുപാട് മുട്ട കഴിക്കുന്നത് അയേണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ഈ ഫൈബ്രോയിഡ് മൂലം അമിത രക്തസ്രാവമുള്ള പേഷ്യൻസിൽ മുട്ട ഒരുപാട് ഡെയിലി കഴിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ പറയാറുണ്ട്. അതുപോലെ പകൽ ഉറങ്ങുന്നത് അമിതവണ്ണത്തിന് കാരണമായേക്കാം. ഇത് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്ന ദിവാസ്വപ്നം, അതായത് പകൽ ഉറങ്ങുന്നത് കഫം ഏതോ ദുഷ്ടി വരുത്തും എന്നാണ് പറയുന്നത്. അതുമൂലം ഗ്രന്ഥി അർബുദാദികൾ വന്നേക്കാം. ഭക്ഷണം കഴിച്ച ഉടനെയുള്ള കുളി, ഇതെല്ലാം മെറ്റബോളിസത്തിനെ ബാധിച്ചേക്കാം. വിശക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. ഇതെല്ലാം ആയുർവേദ രീതിയിൽ പറയുന്ന ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ശീലങ്ങളാണ്. ഇവയെല്ലാം ഇൻഡയറക്റ്റ്ലി ഫൈബ്രോയിഡ് വളർച്ചയ്ക്ക് ഒരു കാരണം ആയേക്കാം. കൃത്യമായ ഹെൽത്തി ഭക്ഷണ രീതികൾ, കൃത്യമായ വ്യായാമങ്ങൾ, കൃത്യമായ ഉറക്കം, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ ഫൈബ്രോയിഡ് എന്നല്ല ഏതൊരു ഹോർമോണൽ ഇംബാലൻസിനെയും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ ജൂലൈ മാസം ഫൈബ്രോയിഡ് അവയർനെസ് മന്ത്. ഒരു ആരോഗ്യവതിയായ സ്ത്രീയാണ് ആരോഗ്യമുള്ള കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിത്തറ എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ.പി. വിദ്യ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി ആകാശവാണി, കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മിലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം.

2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യം

0: ായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞ് വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന്

0: 30-നാണ് മത്സരം നടക്കുക. ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469. നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, മിലേനിയം മെലഡീസ് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് മിലേനിയം മെലഡീസിലെ ആദ്യ ഗാനം നിവേദ്യം എന്ന ചിത്രത്തിലേതാണ്. വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയത്. ലോഹിതദാസിൻ്റെ വരികളും MJ ചന്ദ്രൻ്റെ സംഗീതവും.

യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും പാടിയത്. ചിത്രം മില്ലേനിയം സ്റ്റാർസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. വിദ്യാസാഗറിൻ്റെ സംഗീതം.

സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും, റഫീഖ് അഹമ്മദിൻ്റെ വരികളും എം ജയചന്ദ്രൻ്റെ സംഗീതവും.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: മില്ലേനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം ചിത്രപാടിയതാണ്, ചിത്രം ഗദാമ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബെന്നറ്റ് വീട്രാഗിന്റെ സംഗീതം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചി

0: പോലുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: അടുത്ത ഗാനം വിജയേശുദാസും ചിന്മയും ചേർന്ന് പാടിയതാണ്. ചിത്രം ഒരു സ്മോൾ ഫാമിലി. അനിൽ പനച്ചുരാൻ, രാജീവ് ആലുങ്കൽ എന്നിവരാണ് രചന. എം ജയചന്ദ്രൻ്റെ സംഗീതവും.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ഗുൽമോഹർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: വിജയ് യേശുദാസും സിസിലിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കലണ്ടർ. അനിൽ പനച്ചുരാന്റെ വരികൾ. അഫ്സൽ യൂസുഫിന്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഗിരീഷ് പുത്തഞ്ചേരിയും MD രാജേന്ദ്രനും ചേർന്ന് എഴുതിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചൊല്ലിയാട്ടം. രവീന്ദ്രന്റെ സംഗീതം, വിജയ് യേശുദാസും രാധിക തിലകും ചേർന്ന് പാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രഭാകരൻ മുത്തനയുടെ വരികൾക്ക് എസ് ജയൻ സംഗീതം പകർന്ന് വിജയേഷ് ദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ഫിഡിൽ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അനിൽ പനച്ചൂരാന്റെ വരികൾ രാഹുൽ രാജിന്റെ

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മില്ലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറോം അനിയ, യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സിന്ധിയ മക്കാഫ്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മനുഷ്യ വികസനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്തു നിന്നും ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. എഞ്ചിനീയർ രാകേഷിന്റെ മൃതദേഹമാണ് മീനാക്ഷി പുഴയുടെ താഴ്ഭാഗത്തു നിന്നും തിരച്ചിലിൽ കണ്ടെടുത്തത്. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച 20 വീണ്ടും തുടരും. സ്ഥാപനം കേരളത്തിൽ നിലനിർത്താൻ ഗവൺമെന്റ് എന്ത് ഭൌതിക സാഹചര്യമൊരുക്കാനും തയ്യാറാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോറോ കമ്പനിക്ക് ഇരട്ടത്താപ്പാണെന്ന് ഹൈബി ഈഡൻ MP. കേരളത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ കമ്പനി അധികൃതർ തൃപ്തരായിരുന്നുവെന്നും ബാലൻസ് ഷീറ്റിൽ 1,000 കോടിയുടെ ലാഭം ഉണ്ടാക്കിയതായി മനസ്സിലാക്കിയതായും MP പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും.

മറ്റം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. പലസ്തീനിൽ ഈ വർഷം നവംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2006 ശേഷം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേ.

ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, എട്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ലേഖ, നിന്റെ പ്രവചനങ്ങൾ ഫലിക്കുകയാണല്ലോ.
1: എന്റെ പ്രവചനമോ? ചന്ദ്രു, കാര്യം മുഴുവനായി പറഞ്ഞാൽ അത് പ്രവചനമായിരുന്നോ അതോ കോമൺ സെൻസ് ആണോ എന്ന് വെളിവാക്കാം.
0: മേഘയുടെ തിരോധാനത്തിന്റെ പുനരന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു.
1: വാഹ്, അത് പ്രവചനമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞത് മാത്രമാണ്. പോലീസ് ഫ്ലാറ്റിലാണോ അന്വേഷിച്ചു വന്നത്?
0: എന്നെ അന്വേഷിച്ച് അവർ വന്നില്ല. പക്ഷേ നാട്ടിൽ മേഘയുടെ അച്ഛനെ ക്രൈംബ്രാഞ്ചിൽ ഒരു മഞ്ജുനാഥ് ഷെട്ടി സമീപിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു.
1: എങ്കിൽ ചന്ദ്രുവിനെ തേടിയും അവർ വരും, ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ.
0: ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പെണ്ണുകാണലിന് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ അവസാനിച്ചെന്ന് കരുതിയ അധ്യായങ്ങൾ വീണ്ടും വായിക്കേണ്ടി വരുന്നത്.
1: അതൊരു കണക്കിന് നല്ലതാണ് ചന്ദ്രു. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും പുതിയ വീക്ഷണങ്ങളും വായനക്കാരന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ജീവിതവും അതുപോലൊരു പുസ്തകം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ പേജുകൾ ഒന്നുകൂടെ മറിച്ച് നോക്കുമ്പോൾ അന്ന് കണ്ണിൽപ്പെടാതിരുന്ന പലതും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം.
0: ലേഖ, നിനക്കത് പറയാം. പക്ഷെ ഞാൻ അനുഭവിച്ച അപമാനത്തിൻ്റെ ഭാരം എത്രയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കെട്ടുകഴിഞ്ഞ് മൂന്നാം നാൾ വധു ഓടിപ്പോവുക, വ്യാഖ്യാനങ്ങൾ ആവോളം ചമയ്ക്കാൻ, ഇതിൽ പരം നല്ലൊരു വാർത്ത എന്താ? അടുക്കളപ്പുറങ്ങളിൽ, മദ്യപാന സദസ്സുകളിൽ, മൊബൈൽ ഫോണുകളിലെ ദീർഘനേര ചാറ്റിങ്ങുകളിലൊക്കെ തീ പോലെ പടർന്നു കത്തിയ ഭാവനകൾ. ഏത് കാര്യം ഓർക്കരുതെന്ന് കരുതിയോ അതുതന്നെ നമ്മളെ തിരക്കി ടാക്സി പിടിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: വിഷമിക്കാതിരിക്കൂ ചന്ദ്രു, ഈ ഘട്ടവും കഴിഞ്ഞു പോകും, അങ്ങനെ കരുതിയാ മതി.
0: എനിക്ക് വിഷമമൊന്നുമില്ല. പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്തായാലും പോയവൾ തിരികെ വരാനൊന്നും പോകുന്നില്ലല്ലോ.
2: ഹലോ ലേഖ, ഞാൻ വൈകിയില്ലല്ലോ.
1: ഇല്ല ചിദംബരം, വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ? കാപ്പിയോ ജ്യൂസ് പറയണോ?
2: കാപ്പി മതി. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ?
1: അതെ അതെ, ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് ചിദംബരത്തെ തിരക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നു.
2: വയനാട്ടിലെ റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന്റെ ഭൂതകാലം തിരഞ്ഞിറങ്ങേണ്ടി വന്നു.
1: ഗുഡ്. അപ്പോൾ ചിദംബരം ഇപ്പോഴും സ്പൈ വർക്കുകൾ നിർത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
2: പഠിക്കുന്ന കാലത്ത് ഞാൻ അന്തം വിട്ട് വായിച്ചത് ഷെർലക് ഹോംസിനെയായിരുന്നു. അഗത ക്രിസ്റ്റി ക്യാരക്ടറുകൾ തുടങ്ങി ഇങ്ങേയറ്റത്ത് ഇയാൻ ഫ്ലെമിംഗും റോബർട്ട് ലുഡ്ലറും

0: ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്.
1: ഇതാ കോഫി ഒന്ന്, അത് കുടിക്കൂ. ഞാൻ എൻ്റെ ആവശ്യം ചുരുക്കി പറയാം. സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ചിദംബരത്തിന് അയച്ചിരുന്നല്ലോ വാട്സപ്പിൽ.
0: കണ്ടു, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: അത് മാത്രമേ എനിക്കറിയൂ. ഈ വ്യക്തി ആരാണ്, എന്താണ് അയാളുടെ ജോലി ഒക്കെ അറിയണം. നേരത്തെ ഈ കക്ഷി ചിത്ര എന്നു പേരുള്ള ഒരു വെബ് പോർട്ടൽ കണ്ടന്റ് റൈറ്ററുടെ കൂടെ ലിവിംഗ് ടുഗദർ ആയിരുന്നു, അതായത് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴല്ല.
0: ഇത് ബാംഗ്ലൂർ നഗരമാണ്, ഋതുക്കളുടെ ആയുസ് പോലും ബന്ധങ്ങൾക്ക് കാണില്ല.
1: എല്ലാവരും ഒരുപോലെയല്ല. സ്ട്രീറ്റിലോ പബ്ബിലോ തുടങ്ങിയതാണെങ്കിലും അപ്പാർട്ട്മെന്റ് ബാൽക്കണികളിലെ സായാഹ്ന വെയിലിൽ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്ന മാതൃകാ കപ്പിളുകളും ബാംഗ്ലൂരിൽ അന്യമല്ല.
0: കൊള്ളാം, മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ച ചാറ്റിംഗ് വിൻഡോകളുടെ എണ്ണം ഉറപ്പുവരുത്തിയേ ഞാൻ ഫൈനൽ ഡിസിഷൻ പറയൂ.
1: വിട്ടുതരില്ലെന്ന് തന്നെ അല്ലേ? ശരി, ഡേവിഡ് ആരോഗ്യസ്വാമിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അന്ന. അവളിലൂടെ തുടങ്ങാം.
0: ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് അന്നയെങ്കിൽ?
1: എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ ബോസാണല്ലോ. പിന്നെ ഒരാൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ചിദംബരത്തിന്റെ അത്ര കഴിവ് എനിക്കില്ല. അതുമല്ല, കുറച്ചുകൂടി ഡീപ്പായ ഒരു അന്വേഷണമാണ് എനിക്കാവശ്യം. എങ്ങനെ സമീപിക്കണമെന്ന് ചിദംബരത്തിന് അറിയാമല്ലോ.
0: മനസ്സിലായി. ഈ പ്രായത്തിലും റോമിയോ വേഷം കെട്ടാനാണ് ലേഖ പറയുന്നത്.
1: ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളവരോടാണ് ക്രഷ്. സോ യു ആർ പെർഫെക്റ്റ്. അവൾ ഓഫീസിലെത്തുന്നതിൻ്റെയും മറ്റും ടൈമിംഗ് ഞാൻ തരാം. നാളെ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു കാര്യം കൂടി, അന്ന മാരീഡാണ്.
0: Then, thing become easier again.

0: മിസ്റ്റർ ചന്ദ്രു, വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്
1: മനസ്സിലായി. ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഓഫീസിലെത്തുന്ന ക്ലയൻറ്റുകൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. മഞ്ജുനാഥിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണല്ലോ.
0: ഇതൊരു ചോദ്യം ചെയ്യലൊന്നുമല്ല, മുൻപ് നടന്ന ചില കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയൽ മാത്രം. ഫില്ലാകാതെ വരുന്ന ഇടങ്ങൾ പൂരിപ്പിച്ചാൽ അപ്രത്യക്ഷയായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ?
1: താങ്കൾക്ക് ശ്രമിക്കാം, പക്ഷേ ഒളിച്ചിരിക്കണം എന്ന് കരുതി മറഞ്ഞുപോയ ഒരാളെ എത്ര തപ്പിയാലും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ.
0: ഞാൻ മംഗലാപുരത്ത് നിന്നുമാണ്. മലയാളം പറയുന്ന കാസർഗോട്ടേക്ക് അധികം ദൂരെ ഇല്ല എൻ്റെ വീട്ടിൽ നിന്നും.
1: ഓ ഗുഡ്. ശരി, കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് മേഘയുടെ അച്ഛനെ കണ്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. മേഘ ഇറങ്ങിപ്പോയ ദിവസത്തെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്?
0: അതുമാത്രമല്ല, മേഘയുമായി നിങ്ങൾ പരിചയപ്പെട്ടതും അവർ അപ്രത്യക്ഷയായ ദിവസമോ അതിനു മുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ?
1: വഴക്കോ? വഴക്കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലായിരുന്നുവെങ്കിലും നേരത്തെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞങ്ങൾ തമ്മിൽ. മേഘയുടെ അച്ഛൻ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് കണ്ട് വിളിച്ചതും ഈ ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചതും എൻ്റെ സഹോദരിയായിരുന്നു.
0: ഓ, അങ്ങനെയായിരുന്നല്ലേ.
1: അതെ, യു ബി സിറ്റിയിലോ മറ്റോ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോഴും മേഘ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ആയിരുന്നു. തികച്ചും ഫോർമലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്.
0: മേഘ പോകുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ?
1: ഏയ് ഇല്ല, എൻ്റെ സഹോദരിയും ഭർത്താവും അതേ ദിവസം തന്നെയാണ് യു എസ്

0: ലേക്ക് തിരിച്ചു പോയത്. അതായത് അന്ന് രാവിലെ. അവരെ യാത്രയാക്കിയതിന് ശേഷം തിരിച്ചെത്തിയ ഞാനും മേഘയും മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് റെഡിയാകുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അർത്ഥമയക്കത്തിലായിരുന്നതിനാൽ വ്യക്തമായൊരു ചിത്രം എനിക്കുണ്ടായിരുന്നില്ല.
1: ഇതുവരേക്കും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ കൺവിൻസ്ഡ് ആവും. പക്ഷേ എന്റെ സംശയം തുടങ്ങുന്നത് ഇനിയാണ്.
0: അറിയാം, മുൻപും പലവട്ടം പലരും ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണിത്. എന്തുകൊണ്ട് മേഘയുടെ തിരോധാനത്തെ പറ്റി കൂടുതൽ തിരക്കില്ല എന്നത് അല്ലേ?
1: അതെ, കാണാതാവുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലും ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും. ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
0: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ബാംഗ്ലൂർ നഗരം മേഘയ്ക്ക് ഉള്ളം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു താനും. എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിക്കുക അസാധ്യമാണ് താനും. മാത്രമല്ല, മേഘ ഇറങ്ങിപ്പോയത് വെറും കൈയോടല്ല.
1: എന്നുവെച്ചാൽ
0: ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ അവളുടെ രണ്ട് മൂന്ന് ജോഡി വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാഗുമായി അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ഗ്രോസറി ഷോപ്പിന് മുന്നിൽ നിന്നാണ് അവൾ ടാക്സിയിൽ കയറിപ്പോയത്.
1: ഐ സീ. ആ ടാക്സിയെ ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നോ?
0: പിറ്റേ ദിവസം ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. പൂർണ്ണമായി ഒരു ഇറങ്ങിപ്പോകലാണെന്ന് ബോധ്യമായതിനാൽ അന്വേഷണങ്ങൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചു. പ്രത്യേകിച്ചും മേഘയുടെ അച്ഛൻ തന്നെയാണ്.
1: സോമശേഖരൻ നായർ അക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. കുടുംബത്തിന് മകൾ ചെയ്ത അപമാനകരമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അല്ലേ?
0: അതെ, ഏറ്റവും വലിയ ഷോക്ക് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം മകൾ എന്തിനിങ്ങനൊരു സാഹസം ചെയ്തുവെന്ന അമ്പരപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറെ കാലം.
1: ഓക്കെ മിസ്റ്റർ ചന്ദ്രു, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പഴയ കാര്യങ്ങൾ തെറ്റാതെ വെളിപ്പെടുത്തിയതിന് താങ്ക്സ്.
0: ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതുറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളിൽ പിശക് വരാൻ സാധ്യതയില്ലല്ലോ.
1: പഴയ കേസായതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും ശേഖരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ.
0: യു ആർ വെൽക്കം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 9-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ ക്യാൻവാസ് പൂർണ്ണമാകണമെങ്കിൽ പ്രധാന താരങ്ങൾ മാത്രം പോരാ, ആ കഥ നടക്കുന്ന ലോകം ജീവസുറ്റതാകണം. ആ ലോകത്തിന് ജീവൻ നൽകുന്നവരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഒരു കാലത്ത് എക്സ്ട്രാസ് എന്ന് വിളിച്ച് സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് ഒതുക്കിയിരുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയ്ക്ക് റിയലിസം അല്ലെങ്കിൽ വിശ്വസനീയത നൽകുന്നത്. ഒരു സിനിമ പ്രേക്ഷകന് നൽകുന്ന അനുഭവം പൂർണ്ണമാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഡയലോഗുകളോ വലിയ പ്രകടനങ്ങളോ ഇല്ലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു സിനിമയുടെ ലോകത്തെ വിശ്വസനീയമാക്കുന്നവർ. വെളിച്ചം വീഴുന്ന നായകന്മാർക്കപ്പുറം സിനിമയുടെ പശ്ചാത്തലത്തെ ജീവസുറ്റതാക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഇതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് ജിംനയല്ലേ?
2: അതെ.
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആഴ്ചയിലെ ആദ്യത്തെ മെസ്സേജ് ലഭിച്ചത്. നമുക്ക് ജിംനയിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജിംനയെ വിളിച്ചത്.
0: അപ്പോ എന്താ ചോദ്യം എന്നൊക്കെ ഓർമ്മയില്ലേ ജിംന?
2: പാട്ട്.
0: അതെ, സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ.

0: ആ പാട്ട് ഏത്
1: ഏത്
0: സിനിമയിലേതാണ്?
1: സിനിമയിലാണ്? അതെ,
0: ഏതായിരുന്നു സിനിമ?
1: യക്ഷി.
0: യക്ഷി സിനിമ കണ്ടിരുന്നോ?
1: മുന്നേ ചെറുതിൽ കണ്ടിരുന്നു.
0: 1968 തോന്നുന്നു അത് റിലീസായത്.
2: അതിനു മുന്നേ ചോദിക്കട്ടെ, യക്ഷി നോവൽ വായിച്ചിരുന്നോ? മലയാളം.
1: യക്ഷി നോവല് വായിച്ചിട്ടില്ല.
2: അപ്പൊ യക്ഷി എന്ന് പറയും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പൊ ഈ സിനിമ കണ്ട ഓർമ്മ ഉണ്ടെന്നാണോ പറഞ്ഞത്?
1: മുന്നേ കണ്ടതാണ്. ആ പാട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് ഓർത്തു വെച്ചത്.
0: അടൂർ ബാസി, പിന്നെ സത്യൻ, ശാരദ ഇവരൊക്കെ ആയിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് അല്ലേ? ചോദിച്ചോട്ടെ, ജിംന എന്ത് ചെയ്യുന്നു?
1: ഞാൻ പോലീസിലാണ്.
0: ശരി, എവിടെയാണ്?
1: പിണറായി പോലീസ് സ്റ്റേഷനിൽ, കണ്ണൂർ തന്നെയുള്ള.
0: അതെ അല്ലേ, കുറെ വർഷമായോ ജോലിയിൽ കയറിയിട്ട്?
1: ആ 10 വർഷമായി.
2: മനസ്സിൽ ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു ജോലിയാണോ ഇത്, അല്ലെങ്കിൽ PSC വിളിച്ചു അങ്ങനെ യാദൃശ്ചികമായി എത്തിച്ചേർന്ന ഒരു ഇടാണോ?
1: ചെറുപ്പകാലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ആ സമയം പണ്ട് ചെറുതിൽ കമ്മീഷന്റെ സിനിമ കണ്ടപ്പോ എനിക്ക് സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതിൽ. അപ്പൊ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
0: പോലീസ്
1: മാറി. പക്ഷെ ആ സമയത്ത് പിന്നതൊക്കെ മാറി, പക്ഷെ എത്തിയത് ഇവിടെ തന്നെയായി,
0: പോലീസിൽ തന്നെ.
1: പോലീസ് തന്നെ.
0: സംതൃപ്തിയാണോ ഈ ജോലിയില്?
1: ഓ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്.
0: അതെ,
1: നല്ലതാണ്.
0: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ്, കൂത്തുപറമ്പ് തന്നെ.
0: കൂത്തുപറമ്പ്
1: മോൻ 9th പഠിക്കണം.
0: താമസിക്കുന്നത് കൂത്തുപറമ്പ് തന്നെയാണോ?
1: കൂത്തുപറമ്പ് വേങ്ങാട് എന്ന് പറയുന്നത്.
0: വേങ്ങാട്.
2: ജോലിയുടെ ഒരു സ്വഭാവം എന്താണ്?
1: ജോലി ഓഫീസിൽ ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്കോ അങ്ങനെ എന്താ വരുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ പോണം. അതായത് കൃത്യമായ ഒരു റെഗുലർ ആയിട്ട് നമുക്ക് ഇന്ന ജോലി എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്ത് എന്താന്ന് ആ സമയം നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അതാണ് പോലീസിന്റെ ഏറ്റവും വലിയ ഇത്.
2: ഇന്നിപ്പോ എന്താണ്, വർക്കിലാണോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണോ?
1: വർക്കിലാണ്, വർക്കിലാണ്.
2: എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്?
1: നമ്മളിപ്പോ കേസ് കിട്ടിയാൽ അത് കോടതിയിലേക്ക് കൊടുക്കുമല്ലോ. നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഓഫീസർമാർ നമുക്ക് ഫയൽ തന്നിട്ടാവുമ്പം അത് നമ്മള് ഐകോപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതില് നമ്മളെല്ലാം ഈ അവര് തന്ന ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് അത് നമ്മള് ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി.
0: ഈ ജോലി തിരക്കിനിടയിൽ സിനിമ കാണാൻ സമയം കണ്ടെത്താറുണ്ടോ?
1: എങ്ങനെയാണ്?
0: ഈ അടുത്ത് കണ്ട സിനിമ ഏതാ?
1: ദൃശ്യം 3 കണ്ടു.
0: ദൃശ്യം 3 കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ?
1: കുഴപ്പമില്ല.
0: ഓക്കെ, പിന്നെ പഴയ സിനിമയോടാണോ കൂടുതൽ ഇഷ്ടം, അതല്ല പുതിയ സിനിമയാണോ, പിന്നെ കോമഡി സിനിമയാണോ ഇഷ്ടം, എങ്ങനെയുള്ള സിനിമയാണ് കൂടുതൽ ഇഷ്ടം?
1: പൊതുവെ കൂടുതൽ ഇഷ്ടം ത്രില്ലർ മൂവീസ് ആണ്.
0: ത്രില്ലർ മൂവീസ് അല്ലേ? അതാണ് കമ്മീഷണർ അല്ലേ, ചെറുതിലെ കമ്മീഷണറോട് ഇത്ര
1: തോന്നിയത്. കുറ്റാന്വേഷണം അങ്ങനെ വരുന്ന സിനിമകളാണ്
0: ഭയങ്കര ഇഷ്ടം.
1: പിന്നെ എല്ലാ തരത്തിലും എല്ലാം ഞാൻ
0: കാണും.
2: അതൊക്കെ ഇരിക്കട്ടെ, ഈ ജോലി തിരക്കിനിടയിലും ഞങ്ങളുടെ കണ്ണൂർ ടാക്കീസ് കേൾക്കാനും അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാനും ഒക്കെ
0: സമയം ഉണ്ടാക്കി. അതെ,
2: അതെങ്ങനെയാണ്, സാധാരണ കേൾക്കാറുണ്ടോ?
1: നമ്മുടെ ചെറുതിലെ അപ്പോ വീട്ടില് TV ഉണ്ടായിരുന്നില്ല. അപ്പോ രാവിലെ നമ്മൾ ഉറക്കി എണീക്കുമ്പോ തന്നെ ഒന്നെങ്കിലും വാർത്തകൾ വായിക്കുന്നത് ഹക്കിങ്ങോട്ടായി, അത് കേട്ടിട്ടാണ് എണീക്കല്. പിന്നെ അത് കുറെ കാലം എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പഠിപ്പായി, പിന്നെ ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞിട്ട് അതങ്ങ് നിർത്തി. പിന്നെ എന്ന് വെച്ചാല് അമ്മയും അച്ഛനും സ്ഥിരമായി കേൾക്കും. അപ്പൊ മോനിങ്ങനെ ഫോണിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അവര് പറഞ്ഞു ഓനൊരു റേഡിയോ വാങ്ങിച്ചു കൊടുക്ക്, ശരിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നിട്ട് അങ്ങനെ അവര് തന്നെ കൊടുത്തു, അവന്റെ ഒരു പിറന്നാളിൽ ഗിഫ്റ്റ് കൊടുത്തതായി റേഡിയോ. കുറച്ചുനാള് അവനത് കേട്ടു, പിന്നെ മൂലക്കായി. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ ഞാനത് കളിച്ചില്ല, രാവിലെ ഞാൻ അത് എന്റെ കൂടെ വർത്തമാനം പറഞ്ഞോല അതോടെ
0: വെക്കും.
1: രാവിലെ ജോലിക്ക് തുടങ്ങുമ്പോ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്
2: അടുക്കളയിൽ തന്നെ ഉണ്ടാകും അല്ലേ.
0: പിന്നെ നമുക്ക് സമയം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ അല്ലേ?
1: അതെ, പരസ്യമുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഒരു ദിവസം പങ്കെടുക്കണം. അങ്ങനെ ഞായറാഴ്ച ഒരു ഓഫ് കിട്ടിയ സമയത്ത്
0: കേട്ടു.
1: അങ്ങനെ
0: അങ്ങനെയാണ് വിജയിയായി തീർന്നത്.
1: അങ്ങനെയാണ്. അതെ, പണ്ട് ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര കാണുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം ആ നോക്കിയ ഫോണിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ കിട്ടിയില്ല.
0: കിട്ടിയില്ല.
1: ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സന്തോഷം അറിയിച്ചത് ഭയങ്കര സന്തോഷം.
0: ഞങ്ങൾക്കും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്.
2: ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഇതുവരെയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ 10 വർഷം ആയി എന്ന് പറഞ്ഞല്ലോ ജോലിയിൽ കയറിയിട്ട്.
1: ഇല്ല, അങ്ങോട്ട് വെല്ലുവിളി എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തിനാലും റെഡി ഉള്ള ഇതിലായതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല.
0: അതുപോലെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായോ?
1: ആ, മറക്കാനാവാത്തൊരു അനുഭവം, നമ്മള് ഒരു കർണാടക ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോ KFB എന്നുള്ളവർ അവിടെ നിന്നാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ നിന്ന് പോയപ്പോ ഞാൻ മാത്രം ഒരു സ്കൂൾ

0: ഒരു പ്രാർത്ഥനയാണ്, എല്ലാം നന്നായിട്ട് കഴിഞ്ഞു കിട്ടണേ എന്നൊരു
1: പ്രാർത്ഥനയാണ്
0: അതിനേക്കാൾ ഉപരി.
2: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാൻ തോന്നുന്നു. ഇപ്പം യക്ഷി സിനിമയെ കുറിച്ചാണ് പറഞ്ഞു തന്നത്, അതിന്റെ സംഗീത സംവിധാനം രചനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണെന്ന്?
0: പാട്ട് മാത്രം ഒരു ഹൈലൈറ്റ്.
2: ആ അതെ, വയലാറും ജി ദേവരാജനും ആയിരുന്നു ഈ ഒരു പാട്ടിന്റെ ഗാനശില്പികൾ. അതുപോലെ തന്നെ അകം എന്ന് പറയുന്ന മറ്റൊരു സിനിമ, ഇതേ ഒരു യക്ഷിയുടെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ട് ശാലിനി ഉഷ നായർ എന്ന് പറയുന്ന ഒരു സംവിധായിക സംവിധാനം ചെയ്തിട്ടുണ്ട്. അതില് ഫഹദ് ഫാസിൽ, അനു മോൾ എന്നിവരൊക്കെ ആയിരുന്നു അഭിനയിച്ചത്. ഈ ഒരു യക്ഷി സിനിമയുടെ സമകാലിക പുനരാഖ്യാനം തന്നെയായിരുന്നു ആ സിനിമയും.
1: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അച്ഛനോടും അമ്മയോടും പ്രത്യേകം അന്വേഷണം പറയാം, മോനോടും പറയാം, ഹസ്ബൻഡിനോടൊക്കെ പറയാം.
2: അപ്പോ ഔദ്യോഗിക മണ്ഡലത്തിൽ ഇനിയും ഒട്ടേറെ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ ആകാശവാണിയുടെ വിജയിയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
1: താങ്ക് യു.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
5: രണ്ടാള് പേര് പറഞ്ഞട്ടെ.
4: എന്റെ പേര് വൈഗ.
5: എന്റെ പേര് നൈഹ.
4: നൈഹയും വൈഗയും സിസ്റ്റേഴ്സോ?
5: അല്ല.
4: ഓക്കെ, എവിടെ സ്ഥലം? എവിടെയാ?
5: ഞാൻ ഇരുന്നാവില്ലെ. ഞാൻ തഴങ്ങാടിന്റെ അപ്പുറം ചെറുതാളെന്ന് പറയും.
4: ഓക്കെ. നൈഹ എന്താ ചെയ്യുന്നത്?
5: ഞാൻ ടെൻത്തിൽ.
4: മോള്
5: പ്ലസ് വണ്ണിൽ.
4: വൈഗ പ്ലസ് വണ്ണില്.
5: ഓക്കെ.
4: ഇന്ന് എന്താ പരിപാടി രണ്ടാളുടെയും?
5: ഡാൻസ് പ്രാക്ടീസാ.
4: അത് ശരി, രണ്ടാളും ഡാൻസേഴ്സാ. ഓക്കെ, ഏതാ പ്രോഗ്രാം? എന്താണ്
5: അത്? അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാർഷികമുണ്ട്, അതിന്റെ പരിപാടിയാണ്.
4: ഓ, അത് ശരി. കൊറേ വർഷമായോ രണ്ടാളും പഠിക്കാൻ തുടങ്ങിയിട്ട് ഡാൻസ്? ഓക്കെ, അപ്പോ പരിപാടിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലെ? നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുവോ?
5: ഇല്ല,
4: രണ്ടാളും പാട്ട് പാടുക, ഡാൻസ് മാത്രമാണ്. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ പ്രാക്ടീസ് എന്ന പരിപാടി നിന്നാണ് വരുന്നത്. ആകാശവാണി കേൾക്കാറുണ്ടോ രണ്ടാളും? കേൾക്കാറുണ്ട്. എപ്പോഴാ കേൾക്കാറുള്ളത്?
5: രാവിലെ.
4: മോളോ? രണ്ടുപേരും രാവിലെ കേൾക്കും. പരിപാടിയിൽ ഏതാ ശ്രദ്ധിക്കല്? ഒന്നും ഓർമ്മയുണ്ട?
5: അധികം പാട്ട് കേൾക്കലും പിന്നെ നിങ്ങളുടെ ഓരോ ന്യൂസസ് ഒക്കെ പറയൂലേ, അതൊക്കെ
4: വാർത്ത കേൾക്കാറുണ്ട് അല്ലെ? ഓക്കെ. ഇത് കണ്ണൂർ ടാക്കീസ് എന്ന സിനിമയുടെ ഒരു പരിപാടിയാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക നിങ്ങളടുത്ത്. സിനിമ കാണുന്ന ആൾക്കാരാ?
5: കുറച്ച്.
4: ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാ?
5: ബേസിൽ ജോസഫും വിനീത് സിനോസിനും.
4: അവരെ ഇഷ്ടം? നെസ്ലിനെയാണ് ഇഷ്ടം. ഓക്കെ. ഇവരെ സിനിമ തിയേറ്ററിൽ വന്നാൽ എന്തായാലും പോയി കാണും അല്ലെ? വീട്ടിന്ന് കൂട്ടി പോവോ? സിനിമ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൂട്ടി പോവോ?
5: എങ്ങനെയാ?
4: വീട്ടിൽ ഫാമിലി തന്നെ കൂട്ടിട്ട് പോവും അല്ലെ? ഓക്കെ. അപ്പോ ഇതില് സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യാം. അപ്പൊ അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. പഴയ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു 80-90 സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ? കിലുക്കം പോലത്തെ സിനിമകള്, ചിത്രം, കിലുക്കം, ഉള്ളടക്കം, അങ്ങനത്തെ ഹിറ്റ് സിനിമകളുണ്ട് ആ ഒരു സമയത്തില്. അല്ല, കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കാണില്ലേ സിനിമ? പിന്നെ പഠിക്കേണ്ട സമയം ആയതുകൊണ്ട് ടി വി അധികം കാണൂലല്ലോ അല്ലെ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ പുതിയ സിനിമ തരേണ്ടി വരുവാ. പുതിയ സിനിമ തരേണ്ടി വരും അല്ലേ? ഇതൊരു ഫേമസ് സിനിമയാണ്, നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കാൻ യാതൊരു വഴിയില്ല എന്നൊക്കെ തോന്നുന്നത്. നമുക്ക് കേട്ടോക്കാമേ.
6: ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല.
7: റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് അറിയുന്നു? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക്, ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ.
5: പ്രേമലു.
4: നെസ്ലിന്റെ ആരാധിയൊക്കെ പെട്ടെന്ന് മനസ്സിലായി അല്ലെ? പ്രേമലു ആണെന്ന് കാര്യം. ഞാൻ പ്ലേ ചെയ്യുമ്പോ തന്നെ കിട്ടിയല്ലോ അല്ലെ? പ്രേമലു നല്ലൊരു സിനിമയായിരുന്നു, നെസ്ലിന്റെ നല്ല ഒരു സിനിമ അല്ലെ? അപ്പോ ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
8: നമസ്കാരം.
4: പേര്?
8: ശ്രീജിത്ത്.
4: എവിടെ സ്ഥലം? എന്താ ചെയ്യണ ജോലി?
8: പെയിന്റിംഗ് ആണ്, ഓട്ടോ എടുക്കുന്നുണ്ട്.
4: ആ ശരി. പെയിന്റിംഗും ഓട്ടോയും എങ്ങനെയാ യോജിച്ചു പോകുന്നത്?
8: പണിക്ക് പോകുന്ന സമയത്ത് കുറച്ച് ജോലിക്കാരിൽ ഒന്നിച്ചിട്ടുണ്ട്, അപ്പൊ അവരെല്ലാം കൂട്ടിട്ട് പോകുകയും വേണം. പിന്നെ അവരെല്ലാം പണി സ്ഥലത്താക്കിട്ട് അത്യാവശ്യം പണിയെടുക്കും, ഇല്ലാത്ത ദിവസം ഓട്ടോ എടുക്കും.
4: ഇപ്പൊ മഴ സമയത്ത് നിങ്ങൾക്ക് നല്ല സുഖം, കാരണം മഴ സമയത്ത് പിന്നെ ഓട്ടോ എടുക്കാം, ബാക്കി സമയത്ത് നിങ്ങൾക്ക് പെയിന്റിംഗിന്റെ പണിയും ചെയ്യാം അല്ലെ? ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടോ?
8: എട്ടാളുണ്ട്.
4: എട്ടാളെ നിയന്ത്രിക്കുന്നതാണോ ശ്രീജിത്ത്?
8: അതെ അതെ.
4: ഓക്കെ, ശരി. സ്ഥലം എവിടെയാ പറഞ്ഞത്? കുഴപ്പമില്ലങ്ങാട്. ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്? ഏത് പരിപാടി ശ്രദ്ധിക്കല് പ്രത്യേകിച്ച്?
8: പാട്ടിനെ കേൾക്കലുണ്ട്.
4: പിന്നെ ഓട്ടോയില് റേഡിയോ ഉണ്ടോ?
8: ഇല്ല
4: ഓട്ടോയിലില്ല. അത് ശരി, ഒരു റേഡിയോ വാങ്ങി വെക്കണേ ഓട്ടോയിൽ.

0: പാട്ട് പാടുന്ന ആളാണോ? എങ്ങനെയാ?
1: ആ പാട്ട് പാടുന്നു.
0: രണ്ടുപേരും ഇന്ന് ആദ്യം പാട്ട് പാടി.
2: ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങു കൂട മുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങു കൂട മുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ.
0: ഇങ്ങനത്തെ ഫാസ്റ്റ് നമ്പറുകളോടാണോ ഇഷ്ടം പാട്ടില്? ഇങ്ങനെ ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പോകാറുണ്ടോ?
1: പോകാറുണ്ട്, നമ്മളെ ട്രൂപ്പ് തന്നെയുണ്ട്.
0: അത് ശരി. ഓക്കെ, ഏതാ ട്രൂപ്പിന്റെ
1: പേര്? ലങ്ങാട് രാഗാഞ്ചലി എന്ന് പറഞ്ഞിട്ട്
0: ഒരു ട്രൂപ്പുണ്ട്.
1: ട്രൂപ്പുണ്ട്.
0: ഓഹോ, അത് ശരി. അപ്പൊ അതിനും കൂടെ സമയം കണ്ടെത്തണം. ഓക്കെ,
1: വീട്ടിൽ ബോക്സ് എല്ലാം ഉണ്ട്, പ്രാക്ടീസ് ചെയ്യലുണ്ട്. വീട്ടിൽ നിന്ന് കുറെ ആള് വന്നിട്ട് നമ്മളെ കൂടെ ഉള്ള വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യലുണ്ട്.
0: ഓ, അത് ശരി. കണ്ണു ട്രാക്ടീസ് പറഞ്ഞത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ്, പാട്ട്, ബിജിഎം ഇതൊക്കെ കേൾപ്പിച്ചിട്ട് അത് ഏതാണ് സിനിമ എന്ന് പറയാൻ പറ്റണം. സിനിമ എങ്ങനെ കാണുന്നുണ്ടോ? കാണലുണ്ടോ? അതെല്ലേ. കാരണം ഈ ഞായറാഴ്ചയും ഓട്ടോ എടുക്കുന്നുണ്ടാവില്ലേ അല്ലേ? ശനി ഞായറുമെല്ലാം ഓട്ടോ എടുക്കും, ബാക്കി ദിവസം പെയിന്റിങ്ങിന്റെ പണിയും എല്ലാം പണിത്തിരക്കെ അല്ലേ. ഇത് ഇഷ്ടപ്പെട്ട സിനിമ നടന്മാരും നടിമാരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: മോഹൻലാലിനെ
0: ഇഷ്ടം. ശോഭനെ ഇഷ്ടമാണ്. പക്ഷെ അതായത് 90s 80s 90s ആ ഒരു സിനിമകളാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം, അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഓക്കെ.
3: ബെസ്റ്റ് ജാതകം
4: ആരുടെ?
3: നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി.
4: എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു?
3: ഇടിവെട്ടിയവന്റെ തല പാമ്പ് കടിച്ചു. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7.5 ആയി കാണും വൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച്.
0: മനസ്സിലായ? അതായത് മോഹൻലാലും മുകേഷും ആണ് ഒന്നിച്ചു വരുന്നത്. അതേപോലെ നമ്മുടെ നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മയും. നെടുമുടി വേണു കാഴ്ചയില്ലാത്ത ഒരാളായിട്ടാണുള്ളത്.
1: സിനിമ ഓർമ്മയുണ്ട്, സിനിമ ഓർമ്മയുണ്ട്, സിനിമ കണ്ട സിനിമ ഓർമ്മയുണ്ട്. പക്ഷേ
0: പേരിട്ടുന്നില്ല, സാരമില്ല. ഞാൻ
1: നടീനി ഓർമ്മയുണ്ട്, ഹിന്ദി നടിയാണ്.
0: ഞാൻ എന്നാ പേര് പറയട്ടെ, കാക്കക്കുയി.
1: കാക്കക്കുയി.
0: ഓക്കെ, കാക്കക്കുയിൽ സിനിമയിലെ സീനാണ് നമ്മളിപ്പോ കേട്ടത്. ഉത്തരം പറഞ്ഞ കുഴപ്പമില്ല, അതിന് പങ്കെടുത്തല്ലോ. വലിയ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ശ്രീജിത്തിന്. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
5: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
6: നമസ്കാരം.
0: പേര്?
6: പേര് ലീന.
0: ലീന ചേച്ചി എവിടെയാ? സ്ഥലം എവിടെയാ?
6: അഞ്ചരക്കണ്ടി.
0: എന്താ ജോലി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും?
6: ഞാൻ റേഷൻ കടയിൽ വർക്ക് ചെയ്താ.
0: ആ, റേഷൻ കടയിൽ എന്ന് പറയുമ്പോൾ ഒരു വിഷമം പോലെ. റേഷൻ കട ഉടമയാണോ?
6: ഉടമ അച്ഛനായിരുന്നു, അപ്പൊ നമ്മള് മക്കള്.
0: അപ്പൊ നിങ്ങളാ ചെയ്യുന്നത്? റേഷൻ കട കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. റേഷൻ കട എവിടെയാണ്?
6: അഞ്ചരക്കണ്ടി തന്നെ.
0: അഞ്ചരക്കണ്ടി.
6: അഞ്ചരക്കണ്ടി ഓടത്തിൽ പിടിക.
0: ഓടത്തിൽ പിടിക. ഓക്കെ. എങ്ങനെയാ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്?
6: നമ്മള് ലോഡിൽ നമുക്ക് ഇറക്കി തരും. സാധനങ്ങളെല്ലാം കടയിൽ എത്തിക്കും.
0: എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയും പിന്നെ വൈകുന്നേരം?
6: രാവിലെ 9 മണി മുതൽ 12 മണി വരെ, പിന്നെ 4 മണി മുതൽ 7 മണി വരെ.
0: ഓക്കെ. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ അതാണല്ലോ.
6: പ്രശ്നങ്ങൾ
0: ഉണ്ടാവാറുണ്ടോ?
6: പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആൾക്കാർക്ക് സാധനം കിട്ടൂല, അവർ മടങ്ങിപ്പോവും, തിരിച്ചു പോവും, എന്നിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ കുറച്ച് സമയങ്ങാട്ട് ഉണ്ടാവും. പിന്നെ
0: നെറ്റ്വർക്കിന്റെ പ്രശ്നം
6: അത്രേ ഉള്ളൂ.
0: ചെറിയ തോന്നി. അത് ആദ്യം വന്ന സമയത്ത്?
6: വന്ന സമയത്ത് നല്ല പ്രശ്നമുണ്ടായിരുന്നു, ഒരു ദിവസം എല്ലാം ഉള്ളിലെടുക്കും.
0: എന്നിട്ട് ടെൻഷനായിരുന്നു,
6: ജനങ്ങൾക്കും ബുദ്ധിമുട്ട്.
0: കുറച്ചുകൂടി എളുപ്പമല്ലേ?
6: ഇപ്പൊ എളുപ്പമായി
0: അല്ലേ? അതാണ് കുറച്ചും കൂടി നല്ലത്.
6: ഇതാണ് എളുപ്പം, നല്ലത് ഇതാണ്.
0: മുന്നത്തെ ആ ഒരു എഴുത്തും
6: ഒന്നും വേണ്ട,
0: കൃത്യമായിട്ട് ആളുകൾക്ക് കിട്ടുന്നു.
6: എല്ലാം അവരെ കൈകളിൽ എത്തുന്നുള്ള സുരക്ഷിത.
0: ശരിയാണ്. അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാണ്. ആകാശവാണി റേഡിയോ കേൾക്കുന്ന ആളാണോ?
6: റേഡിയോ ഇപ്പൊ രാവിലെ തുറന്നു വെച്ചാല് അടുക്കളയിൽ റേഡിയോ ആണ്. അപ്പൊ നമ്മളെല്ലാം പോകുന്ന ആളാണല്ലോ. അപ്പൊ ശരിക്കും ടൈം, ഓരോ ടൈമിന് എന്താ, അപ്പൊ റേഡിയോ സ്ഥിരം ശ്രദ്ധാവാണ്.
0: പിന്നെ ശനി ഞായറും ഞായറാഴ്ച ലീവായിരിക്കില്ലേ?
6: ഞായറാഴ്ച കേൾക്കാറുണ്ട്.
0: ഓക്കെ. നമ്മുടെ കണ്ണൂർ ടാക്കീസ് ഞായറാഴ്ച 4 മണിക്കാണ്. കണ്ണൂർ ടാക്കീസ് അപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ?
6: അത് അങ്ങനെ 4 മണിക്കുള്ള പരിപാടിയെല്ലാം കുറവാ കേൾക്കില്ല, രാവിലെ ഉള്ളത് എപ്പോഴും കേൾക്കും.
0: ഓക്കെ. ഇതില് ഒരു സിനിമയുടെ പ്രോഗ്രാമാണ്, സിനിമയായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുക. സിനിമ കാണുന്ന ആളാണോ?
6: സിനിമ പണ്ടെല്ലാം കാണില്ലേ, ഇപ്പൊ നമുക്കിന്ന് ടി വി വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ ടാക്കീസിൽ പോയി കാണല് കുറവാ. അത്യാവശ്യം
0: ടി വിയിൽ വരുന്ന സിനിമകൾ കാണും,
6: എല്ലാം ഒന്നും കാണൂല, എപ്പെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാവും, പിന്നെ അങ്ങനെയൊന്നും കാണാൻ മെനക്കെടില്ലല്ലോ. സിനിമ പണ്ടൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ ടാക്കീസിൽ പോകാൻ എപ്പോഴും നമ്മള് ചെറുതില്ലല്ലോ, എപ്പോഴും പുതിയ സിനിമ ഇറങ്ങുമ്പോല്ലോ എപ്പോഴും പോയി കാണും. ഇപ്പം പിന്നെ സിനിമ അങ്ങനെ,
0: പക്ഷേ ഇപ്പൊ ടാക്കീസിൽ പുതിയ പുതിയ സംവിധാനങ്ങളെല്ലാം നല്ല ശബ്ദം നല്ല,
6: അതെ അതെ അതെ അതെ അതെ.
0: അപ്പൊ അങ്ങനെയല്ലാമ്പോ നമുക്ക്
6: പോണന്നുണ്ട്, പക്ഷെ കൊറേ കാണാത്തത്.
0: ശരി, ഓക്കെ, ഇനി ഏതായാലും ഒരു സിനിമയെല്ലാം
6: കാണണം.
0: പുതിയ ടെക്നോളജി വെച്ച്
6: മോളെല്ലാം പോയി കാണലുണ്ട്, മോള് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പോയി കാണലുണ്ട്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
6: നമ്മള് ഞാനും എന്റെ ഭർത്താവും ഒരു മോളേ ഉള്ളു. ശിവനന്ദ
0: മോള് പഠിക്കുന്നയാ,
6: ഡിഗ്രി കഴിഞ്ഞതാ ഇപ്പൊ.
0: ഓക്കെ ശരി,
6: അവളാണ് ഇപ്പോ സൂപ്പർ സ്റ്റാർ അമൃത ടി വി സൂപ്പർ സ്റ്റാറിലുള്ളത്.
0: ഓ, പാട്ട് പാടുന്നത്?
6: അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഇന്നത്തെ കുട്ടികളെ മാതിരി നമുക്ക് അങ്ങനെയുള്ള ഒരു
0: അവസരം
6: പഠിക്കാനുള്ള അവസരം ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇന്ന് ഇവര് കുട്ടികൾക്ക് പരമാവധി ഇപ്പൊ കിട്ടട്ടെ, നമ്മളതുകൊണ്ട് അവരെ
0: പൊതുവെങ്കിൽ നമ്മളൊരു കാലത്ത്, അത് കുറച്ച് കുറച്ച് പഴയ കാലത്തെല്ലാം ഒരാളൊരു പ്രശസ്തരാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള,
6: ഇന്നത്തെ മതിലെ സംവിധാനമോ ഒന്നും ഇല്ലല്ലോ.
0: ഇന്നെല്ലാം പരിശ്രമിച്ചാൽ എങ്കിൽ പോലും വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു അല്ലെ. ഇപ്പൊ പിന്നെ നമ്മള് പൊതുവെങ്കിലും രക്ഷിതാക്കളും സപ്പോർട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഒരുപാട് മീഡിയകള്
6: സൗകര്യങ്ങൾ ഒരുപാട് വന്നല്ലോ ഇപ്പൊ.
0: അതെ, അതുകൊണ്ട് നല്ല സാധ്യതകളാണ് കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക്, നല്ല സാധ്യതയാണ്. എന്തായാലും അമ്മ രണ്ടുപേരും പാട്ട് പാടും, കേൾക്കട്ടെ.
6: രണ്ടുപേരും പാടാ അല്ലേ?

0: നന്നായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ നന്നായി രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പാട്ടുകാരാവും മാറുമായിരുന്നു.
1: ഇപ്പം പിന്നെ മോളെല്ലാം പഠിക്കും, പിന്നെ അങ്ങനെ കേട്ട്.
0: അതെല്ലേ. ഓക്കെ, ഇതിപ്പോ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അതേതാ സിനിമ എന്നാണ് പറയേണ്ടത്?
2: പറഞ്ഞാൽ മതി. ഓക്കെ ശരി. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്കൾ അച്ഛനും പറയടാ.
3: ആ എന്നാ ഉണ്ട്, ഒരു സാധനമുണ്ട്.
2: മരച്ചിനി? ഏ ഓ, കപ്പലണ്ടി. അയ്യേ, നല്ല നല്ല നല്ല വിശപ്പുണ്ട്, കുറച്ച് വേണോ? അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്.
0: ആരാന്ന് മനസ്സിലായി അതിനകത്ത്? ജയറാമും പിന്നെ പ്രേംകുമാറും. ഒരു കഥാപ്രസംഗക്കാരായിട്ട് വരുന്ന ഒരു സിനിമയാണ്, കണ്ടിട്ടുണ്ട് അല്ലേ? കുറച്ച് പഴയ സിനിമയാണ്, നല്ല കോമഡി സിനിമയാണത്. ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ
1: പറയാം.
0: ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. പുതുക്കോട്ടയിലെ പുതുമടവാള എന്നുള്ള സിനിമ മനസ്സിലായില്ലേ? പറയുമ്പോ ഭയങ്കര ചിരി വന്നല്ലേ? അറിയുന്ന സിനിമയായിരുന്നു, പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, കുഴപ്പമില്ല. ഏതായാലും പങ്കെടുത്തു പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
0: സിനിമ ക്ലിപ്പ് ചാലഞ്ച്. നമസ്കാരം.
4: നമസ്കാരം.
0: പേര്?
4: എന്റെ പേര് ലത.
0: ലത ചേച്ചി എവിടെയാ?
4: കല്ലേശ്ശേരി സെന്ററിൽ.
0: എന്താ ചെയ്യണത്?
4: ഞാൻ അങ്കമ്പാടി ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നു.
0: ശരി, അപ്പൊ ഇന്ന് ലീവാണോ?
4: അല്ല, അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ്.
0: വരുന്ന വഴിയാണ്. ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിലാണ് വരുന്നത്.
4: ആയിക്കോട്ടെ.
0: ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ അല്ലേ ചേച്ചി?
4: നമ്മൾ അങ്കമ്പാടിയിലുണ്ട്. ഇത്
0: റേഡിയോ ഉണ്ട്?
4: റേഡിയോ ഉണ്ട്. ഇപ്പം കൊറേ ആയി വെക്കാത്തത്.
0: എന്തുപറ്റി, തകരാറായി പോയാ?
4: തകരാറായിട്ടല്ല, അത് പിന്നെ പിള്ളേരെ ഇത് കുറച്ച് കളി ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട്.
0: ഉച്ച സമയത്തെല്ലാം വെക്കാലോ?
4: ആ, ഉറങ്ങുന്ന ടൈമിന് വെച്ചുകൊടുക്കണം എന്നാന്ന്.
0: അത് ശരി. വീട്ടിലുണ്ടോ റേഡിയോ? ഇങ്ങനെ
4: വീട്ടിലുണ്ട്.
0: രാവിലെ കേൾക്കും റേഡിയോ?
4: റേഡിയോ കേൾക്കാൻ ഇഷ്ട.
0: അപ്പോ ഇത് കണ്ണൂർ ടാക്കീസ് എന്ന ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇപ്പം ബാലവാടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാന്ന് ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഏതാ?
4: ഡാൻസ് ഉണ്ട്, നാടകം ചെയ്യാൻ ഇഷ്ടം, അതാ ഏറ്റവും ഇഷ്ടം.
0: ഓ, അത് ശരി. നാടകം ചെയ്യാറുണ്ടോ?
4: കടാങ്കോട്ടുമാക്കം, രാജാകാരി ചന്ദ്ര.
0: അത് ശരി.
4: കടാങ്കോട്ടുമാക്കത്തിന് മൂത്ത നാത്തുവിനായിട്ട് ചെയ്തിട്ട് ഒരു അഞ്ചാറ് സ്റ്റേജ് കയറി.
0: അത് ശരി. ഇപ്പോഴും നാടകത്തിൽ
4: ഇപ്പൊ ഉണ്ട്.
0: അപ്പോ നാടകത്തിലൊരു ഡയലോഗ് പറഞ്ഞു കേക്കട്ടെ. കടാങ്കോട്ട് മാക്കത്തിൽ നെയ്ക്കോട്ടെ.
4: നോക്കിയ അവള് മുടി തേച്ച് അയച്ചിട്ടിട്ട് വരുന്ന് നിന്റെ മൂത്ത ആങ്ങളി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.

0: മറന്നിട്ടില്ല ഒരു രംഗാന്ന്. അത് പിന്നെ എണ്ണക്കാരൻ എണ്ണയും കൊണ്ട് പോയിട്ട് അവിടെ റൂം കൊണ്ടുവെക്കാൻ പോകുന്നതാണ്. നാത്തുമാറ് ഓള് വേറെ വിധത്തിൽ സംശയിച്ചിട്ടാന്ന് ആ വർത്താനം പറയുന്നത്. മുടി അഴിച്ചിട്ട് വരുന്നത് അന്നേരാന്ന് പറയുന്നത്. നോക്കിയ അവളെ മുടി അഴിച്ചിട്ടിട്ട് നോക്കിയാട്ടെ, എണ്ണക്കാരനെ ഉള്ളിലേക്ക് കയറ്റിന്നില്ല ഒരു ഇതാന്ന്. അത് ശരിക്കും വരുന്നില്ല.
1: ഇത് നമ്മള് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ് കണ്ണൂർ ടാക്കീസ് വരുന്നത്. അപ്പൊ സിനിമയും നാടകവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആള് സിനിമ ഇഷ്ടപ്പെടുമല്ലോ അല്ലെ? സിനിമ കാണുന്നത് എങ്ങനത്തെ സിനിമകളോടാണ് ഇഷ്ടം കൂടുതലുള്ളത്? കോമഡി സിനിമയാണ് ഇഷ്ടം. ഓക്കെ, കോമഡിയിൽ ആരെയാ ഇഷ്ടം?
0: കോമഡിയിൽ കലാഭവൻമണി. ഇല്ല,
1: കലാഭവൻമണിയായിരുന്നു ഇഷ്ടം.
0: പിന്നെ ജയറാമ.
1: ഇതില് സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പാട്ട് മ്യൂസിക്, അപ്പൊ അതേതാ സിനിമ എന്നാണ് കണ്ടെത്തേണ്ടത് കേൾപ്പിച്ചാല്. അപ്പൊ നമുക്കൊരു ക്ലിപ്പ് തന്നെ കേൾക്കാം അല്ലേ?
0: ഓക്കെ,
1: നോക്കാം.
2: മാറ്റിയെടുത്ത് കുളിപ്പിച്ചോടോ, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്.
3: പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാ?
2: ഞാൻ തന്നെ.
3: ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടി പൂർത്തിയാ.
2: ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ, അങ്ങനെ മാറിക്കടോ. ഒട്ടി നിൽക്കാൻ
3: വന്നിരിക്കുന്നു പോലും. അശ്വര റോയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്ന് എന്റർടൈൻ ചെയ്യും?
4: കോയി ബാത് നൈ.
3: ആ, ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ,
1: ഏതാ സിനിമ മനസ്സിലായി? നമ്മുടെ കൊളപ്പുള്ളി ലീലയും അതേപോലെ സലീം കുമാറും, അല്ല സലീം കുമാറും കൊച്ചിൻ അനീഫയും കൊളപ്പുള്ളി ലീലയും ഉള്ള ഒരു സീനാണ്.
0: അതിലോളം വരുന്നുണ്ട്, കണ്ട സിനിമ തന്നെയാണ്. ഇത് ഇന്നസെന്റും ഇല്ലേ?
1: ഇന്നസെന്റ് ഇല്ല, ജഗതിയാണ് കിട്ടുന്നത്. ജഗതി, കാവ്യ മാധവൻ, ജയസൂര്യ, സലീം കുമാർ, കൊച്ചിൻ അനീഫ, ലാല്, പിന്നെ ലാലു അലക്സ്. മനസ്സിലായി? ഏതാ സിനിമ മനസ്സിലായാ?
0: പുലിവാൽ കല്യാണം.
1: കറക്റ്റ്, പുലിവാൽ കല്യാണം തന്നെ ഉത്തരം കറക്റ്റ് ആണ്. സിനിമ കണ്ടിട്ടില്ലേ?
0: ആ, അത് കണ്ടതാ. നല്ല ഓർമ്മയുണ്ട്, നല്ല ഇതുണ്ട്.
1: പെട്ടെന്ന് ഓർത്ത് കിട്ടിയിട്ടില്ല, ഏതായാലും കുഴപ്പമില്ല. ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: താങ്ക് യു.
1: സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
5: വെള്ളിത്തിരക്ക് പിന്നിൽ

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകും, ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കും. അങ്ങനെയുള്ള ഒരു പിടി മെലഡികൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ

എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം. 9 വട്ടം മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം. നോട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം. സോഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം. പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ഈണങ്ങളുടെ ആകാശത്ത് ലളിതമായി വിരിയുന്ന പൂർണ്ണചന്ദ്രൻ, നമ്മുടെ സ്വന്തം എം ജയചന്ദ്രൻ.

എൻ്റെ കൊച്ചുകുട്ടിക്കാലം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ സംഗീതമയം എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു. അച്ഛന് കർണാടക ശാസ്ത്രീയ സംഗീതത്തോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ ചുണ്ടിൽ എപ്പോഴും ഒരു മൂളിപ്പാട്ട്, ഒരു രാഗമായി ഉണ്ടാവും. അത് മിക്കപ്പോഴും ഷഹാനയോ ആനന്ദഭൈരവിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീലാംബരിയോ അത്തരത്തിലുള്ള വളരെ സുഖകരമായ

രാഗങ്ങളാണ് അച്ഛൻ പാടുക. അപ്പോൾ അവിടെ ഗ്രാമഫോൺ റെക്കോർഡിൽ മഹാന്മാരുടെ ശബ്ദങ്ങൾ അവിടെ നിരന്തരം ഉണ്ടാവും. അത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ, അതുപോലെ മധുരൈ മണിയേരുടെ, പിന്നെ എൻ്റെ ഓർമ്മയിൽ ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ, അരീക്കുടി രാമാനുജയ്യങ്കാരുടെ, ഇതെല്ലാം ഞാൻ ഓർക്കുകയാണ്. അതിൽ ചെമ്പൈയുടെ വാതാപി, അത് ഈ കൊച്ചുകുട്ടിക്കാലത്ത് എനിക്ക് എന്തോ അതിനോട് ഏറെ കമ്മമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വേണം അച്ഛ എന്ന് പറയാറുണ്ട്. അപ്പോൾ അച്ഛൻ അത് വെച്ച് തരും. എൻ്റെ അമ്മ പറയാറ് ആ സമയത്ത് ഞാൻ അത് കേട്ട് പാടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇതിൽ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ സംഗീതത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ഫാമിലി ഓഫ് എൻജിനീയേഴ്സാണ്. അച്ഛൻ്റെ അപ്പൂപ്പൻ തൊട്ട് തന്നെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സായിരുന്നു. അപ്പോൾ അലിഖിതമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു എഞ്ചിനീയറായി മാറും, അതും ഇലക്ട്രിക്കൽ എൻജിനീയറായിട്ട് തന്നെ മാറുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചേട്ടനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഞാനും അത് തന്നെ ആവും എന്നുള്ളത്, ആകണം എന്നുള്ളത് നിർബന്ധിതമായിട്ടും എൻ്റെ മനസ്സിലും തോന്നിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിങ്ങിലേക്ക് വന്നു. എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞപ്പോഴും എനിക്ക് സംഗീതം തന്നെ ആയിരിക്കണം വഴി എന്ന് ഒരു നിർബന്ധവും അതിനോട് അത്രയധികം പാഷനും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ആണ് ഈ സംഗീതത്തിലേക്കും സംഗീത സംവിധാനത്തിലേക്കും ഒക്കെ വരാനായിട്ടുള്ള ഒരു കാരണം.

എൻ്റെ ഈ യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആകാശവാണിയും ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും. ആകാശവാണിയിൽ പാടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ പലപ്പോഴും രമേശൻ നായർ സാർ എഴുതിയത്, അങ്ങനെ പലരും എഴുതിയത്, അതൊക്കെ പാടാനായിട്ടുള്ള അവസരങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ആകാശവാണി പോയി അവിടെ കാത്തിരുന്ന് പിന്നെ അടുത്ത റിഹേഴ്സലിനായിട്ട് വിളിക്കുന്ന സമയത്ത് ഉള്ളിൽ പോകുമ്പോൾ എസ് എ സ്വാമി സാറ് ഗിറ്റാറിൽ, ഗോപാലകൃഷ്ണൻ സാറ് ഫ്ലൂട്ടിൽ, പിന്നെ ഗോമതി ചിദംബരം മാഡം അവർ വീണയിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവും മണിച്ചേട്ടൻ തബലയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. മഹാരഥന്മാർ അവിടെ ഉണ്ടായിരുന്ന സമയം, എം ജി രാഷ്ണൻ ചേട്ടൻ, അതുപോലെ ഉദയഭാനു സാർ, പിന്നെ മൃദംഗത്തിലാണെങ്കിൽ മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ്, മാവേലിക്കര രാജു സാറ്, നേരെങ്കിൽ വാസുദേവൻ സാറ്. അപ്പം അങ്ങനെ ആകാശവാണി പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ കാണാനും കൂടിയുള്ള ഒരു, നമ്മൾ ആരാധിക്കുന്നവരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ലളിതഗാനങ്ങൾ അക്കാലത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ഒന്ന് രണ്ടെണ്ണം എൻ്റെ അത് കരുതി വച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പണ്ട് പാടിയത് പെരുമ്പാവൂർ സാറിന് വേണ്ടി പാടിയത്. പിന്നെ ആകാശവാണിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് സത്യത്തിൽ ചലച്ചിത്ര ഗാനങ്ങളോട് കൂടുതൽ കൂടുതൽ ഇഷ്ടങ്ങൾ വരാനായിട്ട് ഒരു സാധ്യത ഉണ്ടായത്. ഞാനെപ്പോഴും ഓർക്കും ഈ ഹൃദയത്തിൻ മധുപാത്രം എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആധിയായിരുന്നു. കാരണം പണ്ട് ആകാശവാണി കേട്ടുകൊണ്ടിരുന്ന ഗാനങ്ങൾ, ഇപ്പോൾ അടുത്ത ഗാനം പൂക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു, രചന ഒ എൻ വി, സംഗീതം എം വി ശ്രീനിവാസൻ, പാടിയത് യേശുദാസ് എന്ന് പറയാനാണ്. അപ്പോൾ എം വി ശ്രീനിവാസൻ സാർ എൻ്റെ ഗുരുനാഥൻ, പിന്നെ ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റും. അടുത്തതായി പുൽത്തിങ്കൾ കല പൊട്ടുതൊട്ട്, രചന ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസൻ. അപ്പോൾ ഇതിനിടയിൽ ഒ എൻ വി സാറാണ് ഈ ഹൃദയത്തിൻ മധുപാത്രം എഴുതുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു, അപ്പോൾ പണ്ട് ആകാശവാണി കേട്ടിരുന്നതനുസരിച്ചാണെങ്കിൽ രചന ഒ എൻ വി അതുണ്ട്, പാടുന്നത് യേശുദാസ് അതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് വരുന്ന പേര് അത് എൻ്റെ ആകുന്നു. അപ്പോൾ അതിനു മുമ്പേ ഉണ്ടായിരുന്നത് എൻ്റെ ഗുരുനാഥന്മാരുടെയാണ്, അവരൊക്കെ മഹത്തുക്കളാണ്. അപ്പോൾ അവിടെ എനിക്ക് വരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്നുള്ള ഒരു ആധിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസം അതിൻ്റെ ലിറിക് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ശ്രീ വിനോദ് മങ്കര എന്നോട് പറഞ്ഞു, നമുക്ക് ഉടനെ പാട്ട് വേണം ജയഞ്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും ആ ലിറിക്ക് നോക്കിയിട്ട് അതിൻ്റെ ഈണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആകാശവാണി അത്രത്തോളം ആ ഒരു

നമ്മുടെ ഒരു ഗുരു പരമ്പരയും അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ പരമ്പരയും നമ്മുടെ ഹൃദയങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മാവിലേക്കും ഒക്കെ സന്നിവേശിപ്പിച്ച് വെച്ചത് തീർച്ചയായിട്ടും ആകാശവാണിയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല.

ഞാൻ എന്ന ഒരു സംഗീത സംവിധായകനുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് ഒരുപക്ഷെ മണിക്കോയിലെ എന്നുള്ള വാൽക്കണ്ണാടിയിലെ പാട്ടിലൂടെ ആയിരിക്കണം. പക്ഷേ ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ബാലേട്ടൻ എന്നുള്ള സിനിമയും അതിലെ ഗാനങ്ങളുമാണ്. അതിനെന്നും ഞാൻ വി എം വിനുചേട്ടൻ ഡയറക്ടറോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഒരു പയ്യനുണ്ട്, ആ പയ്യനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാമെന്ന്, അതിൻ്റെ പ്രൊഡ്യൂസർ അരോമ മണി സാറിനോട്. അതിനു മുന്നേയും കൺമഷി എന്ന് പറഞ്ഞ ഒരു ചിത്രം വിനുചേട്ടന് വേണ്ടിയിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതിൽ ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് ഇപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഇടത്തിൽ ആദ്യം വേറൊരു ഈണം കമ്പോസ് ചെയ്തിരുന്നു. അത് വിനുചേട്ടന് ഇഷ്ടപ്പെട്ടു, എനിക്കും അത് നന്നായിട്ട് തോന്നി. അപ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്ത് ലാലിച്ചേട്ടൻ ശ്രീ മോഹൻലാൽ കറുകറെ കറുത്തൊരു എന്നുള്ള ആ പാട്ട് പാടാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അരോമ മണി സാറും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഈണം പാടി കേൾപ്പിക്കുന്നു. അപ്പോൾ വിനുചേട്ടൻ പറഞ്ഞു ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലിച്ചേട്ടനും ആ ഈണം കൊള്ളാം എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. പക്ഷെ മണിസാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതല്ല വേണ്ടത്, കുറച്ചുകൂടെ സിമ്പിളായിരിക്കണം, ഇത് വളരെ ഡീപ്പായി പോയി, അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതെന്താ അദ്ദേഹം അങ്ങനെ പറയുന്നത്, ഇതൊരു വളരെ നല്ലൊരു ഈണമല്ലേ എന്നൊക്കെ. അപ്പോൾ ഗിരീഷേട്ടനും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെന്നൈയിൽ റെക്കോർഡിങ്ങിനിടയിൽ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിൽ വിനീഷേട്ടൻ വന്നു ചെന്നൈയിൽ. അപ്പോൾ നമുക്ക് ആ പാട്ട് ചെയ്യണ്ടേ, ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഈണമായിരുന്നു ഈ ഇന്നലെ എൻ്റെ നെഞ്ചിലയുടേത്. അപ്പോൾ ഗിരീഷൻ ഉടനെ തന്നെ, എനിക്ക് തോന്നുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ആ പാട്ട് ഗിരീഷൻ എഴുതിയിട്ടുണ്ട്. അത്രയും പെട്ടെന്നാണ് എഴുതിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതാനുഭവം എന്ന് പറഞ്ഞത്. അത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷേട്ടനെ പോലുള്ള ഒരു ജീനിയസിന് അത് വരികളിലേക്ക് പകർത്താനായിട്ട് ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഗിരീഷേട്ടൻ എഴുതുമ്പോൾ ആരോ ഇത് പറഞ്ഞു കൊടുക്കുന്നോ എവിടെന്നോ എന്നൊക്കെ തോന്നാറുണ്ട്. ആ രീതിയിൽ പെട്ടെന്ന് എവിടെന്നോ പിടിച്ചെടുത്ത് പറഞ്ഞു തരുന്നത് പോലെ, ഏതോ ഒരു വൈഫൈ കണക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടുണ്ടായത്. അതിലുള്ള മറ്റു പാട്ടുകളും ബാലേട്ട ബാലേട്ട ആയാലും കറുകറ് കറുത്തരായാലും അതൊക്കെ വളരെ ആഘോഷിച്ച് കമ്പോസ് ചെയ്ത പാട്ടുകളാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇന്നും എപ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഇന്നലെ എൻ്റെ നെഞ്ചിലെയും അതുപോലെ അമ്മയെക്കുറിച്ചുള്ള അമ്മ മഴക്കാറും അതുപോലെ മകളെക്കുറിച്ചുള്ള കണ്ടു കണ്ടു കൊതി കൊണ്ട് നിന്ന കുയിലെ അല്ലെങ്കിൽ വെണ്ണിലവ് കണ്ണു വെച്ച കണ്ണക്കുടമേ, ഇതൊക്കെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ നിത്യമായ ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി അവർ കാണുന്നു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകളിലൊന്നായിട്ട് ഞാൻ കാണുകയാണ്.

ഗിരീഷേടൻ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനായിരുന്നു. പലപ്പോഴും ഗിരീഷേടൻ പറയുമായിരുന്നു, നീ എൻ്റെ മൂത്ത മകനാണ് കുട്ട എന്ന്. അതിപ്പോഴും ആ ശബ്ദം എൻ്റെ ചെവികളിലുണ്ട്. ഈ സിനിമയുടെ കമ്പോസിങ് സെഷനുമായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഗിരീഷേട്ടൻ എന്തെങ്കിലും വരി പറയും, അപ്പോൾ ഞാനതിനൊരു ഈണം കൊടുക്കും, ചിലപ്പോൾ ഞാനൊരു ഈണം ഇടും, ഗിരീഷേട്ടൻ വരി എഴുതും, പിന്നെ അടുത്ത വരി ഇങ്ങനെ ആയാലോ കുട്ട എന്ന് പറഞ്ഞ് എന്നോട് പുതിയൊരു വരി പറയുന്നതും, അതിന് ഞാൻ ഈണമിടുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ നമ്മൾ വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്യുമായിരുന്നു. അത് ഒരു പാട്ട് ഉണ്ടാക്കലായിരുന്നില്ല, പാട്ട് ഉണ്ടാവുകയായിരുന്നു. അത് ടെൻഷനില്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ആ പാട്ടുകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാകും അതൊക്കെ കാലത്തിനും അപ്പുറം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഗിരീഷേട്ടൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഗിരീഷേട്ടന്. അപ്പോൾ അങ്ങനെ രാത്രി ഗിരീഷേട്ടൻ കട്ടിൽ കിടക്കുന്നു, ഞാൻ താഴെ പായയിൽ ഇങ്ങനെ വിരിച്ചു കിടക്കുന്നു. ആ സമയത്ത് രാത്രി 2 മണിക്കോ 3 മണിക്കോ ആണ് ഗിരീഷേട്ടൻ എന്നോട് പറയുന്നത്, എണീക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് വാസന്ത വരചന്ദ്രൻ എന്നുള്ള ആ വരികൾ. വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു, പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്. ഒരുപക്ഷെ ഗിരീഷേട്ടൻ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ എന്ന് പറഞ്ഞത് തന്നെ അന്ന് കിട്ടാത്ത ഉറക്കത്തിൻ്റെ കാര്യം പറയൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി എക്സ്പീരിയൻസസാണ് ഗിരീഷേട്ടനുമായിട്ട്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്ത് ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു, അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു എന്ന് ഒരു ജീനിയസിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ജീനിയസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ജീവിതാനുഭവങ്ങളും അതുപോലെ നേരിട്ട ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗിരീഷേട്ടൻ അതെല്ലാം ആയിരുന്നു. ഗിരീഷേട്ടൻ ഒരു വലിയ ജീനിയസ് ആയിരുന്നു, ഒത്തിരി സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ആ രീതിയിലാണ് ഗിരീഷേട്ടനെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. ഒരുപക്ഷെ ഗിരീഷേട്ടനുമായിട്ട് ഏറ്റവും അധികം സിനിമകൾ ചെയ്തത് ഞാനാകും ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ

എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകിട്ട് ഞാനിങ്ങനെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അലസമായി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കോൾ വരികയാണ്. ഹലോ, ജയചന്ദ്രനല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ജോൺ പോളാണ്. അപ്പോൾ ജോൺ പോൾ സാറിനെ അതിന് മുമ്പേ എനിക്ക് പരിചയമില്ല. അദ്ദേഹം എഴുതിയ സിനിമകൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് ഒത്തിരി ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് അറിയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ വിജി തമ്പിച്ചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ജോൺ പോൾ സാറുമായിട്ട് ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹമായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ജോൺ പോൾ സാറ് വിളിച്ചപ്പോഴത്തേക്കും എന്താണ് സാറ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോൺ പോൾ സാർ പറഞ്ഞു, നിങ്ങളാണ് ഈ വർഷത്തെ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമാ സംഗീത സംവിധായകനെന്ന്. അപ്പോൾ ഞാൻ കരുതി ഏതോ പാട്ട് അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളത്. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ആണോ സാർ?

അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞു സാറിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്ഭുതമൊന്നുമില്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ താഴത്തേക്ക് ഓടിപ്പോയി അമ്മയെ അന്വേഷിച്ച് പോയി, അമ്മ ഇരിക്കുന്ന ഇടത്തിൽ പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടമ്മാ എന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡാണ്. ഒരു സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടും എന്ന് കരുതിയിരുന്നതല്ല ഞാൻ, പക്ഷേ എന്തോ ജീവിതം എനിക്ക് അത്തരത്തിൽ പല സമയങ്ങളിലും ഞാൻ കരുതാതെ തന്നെ അവാർഡുകൾ എന്നിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഓർക്കുന്നത്, വളരെയധികം. അപ്പോൾ അമ്മയ്ക്കും വളരെ സന്തോഷമായി, കാരണം ഞാനെപ്പോഴും കരുതുന്നത് എൻ്റെ അമ്മ കണ്ട സ്വപ്നമാണ് എൻ്റെ ഈ ജീവിതം എന്നാണ്. ഞാൻ കാണുന്ന സ്വപ്നത്തിനും അപ്പുറം അമ്മ കണ്ട സ്വപ്നം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അമ്മയ്ക്കും കണ്ണിലാ തിളക്കമുണ്ടായിരുന്നു. അമ്മ വിശ്വസിച്ചത്, എനിക്ക് വേണ്ടി വിശ്വസിച്ചതൊക്കെ സത്യമാവുന്നല്ലോ ഈശ്വര എന്നുള്ള മനസ്സിൽ എല്ലാത്തിലും നിൽക്കുന്ന ആ കാരണഭൂതമായിട്ടുള്ള ആ പ്രപഞ്ചത്തിനോടുള്ള അമ്മയുടെ നന്ദി പോലെ അമ്മ ഇങ്ങനെ കൈകൂപ്പുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇത്തരം നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഒരമ്മ മകന് വേണ്ടി സ്വപ്നം കാണുകയും അത് സാക്ഷാത്കരിക്കുകയും അതിൽ അമ്മയ്ക്ക് ഒരുപാട് ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മകൻ എന്നുള്ള രീതിയിൽ അതൊരു വലിയ സാർത്ഥകമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് ഞാൻ കണ്ടു.

ഹൃദയത്തിൽ തൊട്ട ആ മനോഹര ഗാനങ്ങളുടെ അലയൊലികൾ ഇനിയും ബാക്കിയാണ്. ആത്മാവിൽ തൊടുന്ന ജയചന്ദ്രൻ ഇനങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം.

0: നമ്മുടെ പൂർവികരുടെ കഥയൊക്കെ നീ കേട്ടിരിക്കുമല്ലോ. എന്നെ ഏറ്റവും ആവേശം കൊള്ളിച്ചതും ഭയപ്പെടുത്തിയതും അവളുടെ കഥയാണ്.
1: അവളെ കുറിച്ച് പറയുന്നത് പോലും ഇവിടെ എല്ലാവർക്കും ഭയമാണ്.
2: പുണർന്നം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച് അഭിലാഷ് വാര്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അരൂപി 3 ജൂലൈ പ്രദർശനത്തിന് എത്തി. ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള, സാക്ഷി ബദാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ്, ആദിത്യരാജ്, മാത്യു രാജു, കണ്ണൻ സാഗർ, എ കെ വിജുപാൽ, നെബു എബ്രഹാം, വിനയ് ആന്റണി, ഹെൻറി വിഷ്ണുകാന്ത്, വൈഷ്ണവ്, ജോജോ ആന്റണി, സുജാ റോസ്, ആൻമരിയ, അഞ്ജന മോഹൻ, രേഷ്മ, സംഗീത തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.
3: Such a peculiar character you are. I think you are hiding something from me.
4: There is something I have to tell you.
2: അമൽ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകരുന്നു. എഡിറ്റിംഗ് വി ടി വിനീത്, കലാ സംവിധാനം മഹേഷ് ശ്രീധർ, വസ്ത്രാലങ്കാരം ഷാജി കൂനമാവ്, മേക്കപ്പ് ജിജു കൊടുങ്ങല്ലൂർ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ പി മേനോൻ, പി ആർ ഒ എ എസ് ദിനേശ്.
0: നിന്നെ കൊല്ലാതെ വിട്ടത് നിന്റെ ഭാഗ്യമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വേട്ടയാടുന്ന അരൂപി മാത്രമാണ് അവൾ.

0: ബർഗർ ഇല്ലാത്തവനെ ബില്യണറാക്കി കളിയ. എവരിത്തിങ് ഈസ് പോസിബിൾ. ഈ
1: ഒരു കളിക്കാരനാവണമെന്നാണ് കാലത്തിന്റെ കണക്കൂട്ടൽ.
2: നാട്ടിലൊരു കളിക്കളോ കൂടിക്കലർത്താൻ ഒരു ക്ലബ്ബോ.

0: സംവിധാനത്തിലും രചനയിലും ക്യാമറയിലും എഡിറ്റിംഗിലും സംഗീതത്തിലും അഭിനയത്തിലും ഒക്കെ മികവ് പുലർത്തിയ ചിത്രമാണ് ബോള ഗോളം. ജുനൈസ് കാപ്പ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. പ്രിവ്യൂ കണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയവർ ഹൃദയസ്പർശിയായ മികച്ച പ്രമേയം നെഞ്ചിലേറ്റി. ഫുട്ബോളിന്റെ ആവേശം കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞ സിനിമ എല്ലാ കായിക പ്രേമികളും കണ്ടിരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ കുട്ടികളിൽ പടർന്നു കയറുന്ന ലഹരി മാഫിയക്കെതിരെ ഓരോ പ്രദേശത്തും ആരോഗ്യപരമായ കളിക്കളങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണിച്ചു തരികയും
1: ചെയ്യും.
2: അഞ്ചാറ് കൊല്ലം അവിടെ നിന്നിട്ട് അന്റെ കയ്യിൽ കായില്ല.
3: ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പലതും ഭ്രാന്ത് എന്ന് പറയുന്ന പകൽക്കിനാക്കള്
4: നാടിന് മൊത്തം കുഴികുത്തി മൂടണ്ടേ?
5: ഒപ്പിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടല്ലോ അല്ലേ?
6: കാളി റിയൽ എസ്റ്റേറ്റാ
7: അവരെ പേടിച്ചിരുന്ന.
8: ഡ്രീംസ് ആർ ക്ലോസർ, സ്റ്റേ ഓൺ ഫീൽഡ്.
9: വലിച്ചു വലയേണ്ടവനല്ല, കളിച്ച് കയറേണ്ടവനാണ്. നീ ആയിരുന്നു ശരിയെന്നത് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കടാ.
0: മലബാറിന്റെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ ഉയരുന്നത് കളി ആവേശം മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും ബന്ധങ്ങളും കൂടിയാണ്. ആ സ്പന്ദനങ്ങളെയാണ് ബോളാഗോളം എന്ന ചലച്ചിത്രം ഹൃദയസ്പർശിയായി പകർത്തുന്നത്. യുവതലമുറയെ പരിവർത്തിപ്പിച്ച ഐസ്ലാൻഡിനെ കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാട്ടിലെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി മുത്തുവും തൊത്തുവും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെ കളി കാര്യമാകുന്ന ഒരു ഗ്രാമത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഫുട്ബോളിന്റെ ആത്മാവും ഗ്രാമീണ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും പ്രതീക്ഷകളും കോർത്തിണക്കിയാണ് കളിയും ജീവിതവും പരസ്പരം പാസ് ചെയ്ത് കാഴ്ചയുടെ വല കുലുക്കുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആന്റലോട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ദുൾ സലീം PT നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഖിൽ പ്രഭാകർ, കൈലാഷ്, ആലിയ, ഉണ്ണിനായർ, കാശിനാഥ്, ലത അനിൽ, ലാല മലപ്പുറം, ശിക്കു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു.
10: സ്പന്ദനമല്ല, പന്ത് തന്നെയാണ് ഗോളം.

0: അന്ന് രാത്രി കതക് മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്. മലയാള സിനിമയിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന കറക്കം ഒ ടി ടിയിൽ ശ്രീനാഥ് ഭാസി, ഫെമിന ജോർജ്, ഷൗൺ റോമി, സിദ്ധാർത്ഥ് ഭരതൻ, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന് തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്.
1: ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്തുവെച്ച്.
2: ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം.
3: സിമുത്തേരി പറമ്പിൽ നിന്ന് കുരിശു മോഷ്ടിക്കലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയില്ലാത്തതിനോട് കർത്താവ് നാട്ടുകാർ പറയുക.
2: ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും മരിച്ച ലോഡ്ജല്ലേ ഇത്? സംഭവം സർവ്വസാധാരണ.
4: നാളത്തേക്ക് ഈ തോന്നലൊക്കെ ഒന്ന് പോവായിരിക്കുമല്ലേ?
2: അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്.
0: ബ്ലാക്ക് ടർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ അങ്കുഷ് സിംഗ്, കിംബർലി ട്രിനിഡാഡ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം സുഭാഷ് ലളിത സുബ്രഹ്മണ്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിബിൻ നാരായണൻ, സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് ഏതോ കൂടിയ ആത്മാക്കളാ.
5: നീ കുഴിച്ചു മൂടിയതൊക്കെ മാന്തി പുറത്തെടുക്കാൻ അവര് വരും.
1: കലാകാരന്മാരെന്നും കൊച്ചു നമ്മേ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ.
6: ഈ ചാക്കിലാക്കി കൊണ്ട് കളയേണ്ടി വന്നു.
1: മതി മതി മതി.

ഈ ഗാനം ക്ലാ ക്ലാ ക്ലീ ക്ലീ നസറിയെ തിരിഞ്ഞു നോക്കി എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മിയും നകുൽ നാരായണനും ചേർന്ന് പാടിയത്. ഗാനരചന ആർ ജെ രജിൽ, സംഗീതം എം പി പ്രശാന്ത് മോഹൻ.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ നിർവഹണം വിനോദ് ബാബു, എച്ച്. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ബേബിസ്മിത, കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ സ്വപ്നാടകൻ സുറാബ് അവതരിപ്പിക്കുന്ന ചെറുകഥ, മധു ആലപ്പടമ്പ് ചൊല്ലുന്ന കവിതകൾ, പുഴവക്കത്തെ വീട് വി കെ റീന അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ. ആകാശവാണി കണ്ണൂർ, സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനത്തോടെ ആരംഭിക്കും. നമസ്കാരം.

2022-ൽ ഖത്തറിന്റെ മണ്ണിൽ വിശ്വ ഫുട്ബോൾ മേളയുടെ സെമി ഫൈനൽ വരെ എത്തി അതിശയിപ്പിച്ച അറ്റ്ലസ് സിംഹങ്ങളുടെ കുതിപ്പിന് ഇക്കുറി ക്വാർട്ടർ ഫൈനലിൽ അന്ത്യമായിരിക്കുന്നു. അന്ന് തങ്ങളെ സെമിയിൽ വീഴ്ത്തിയ ഫ്രഞ്ച് പടയോട് പകരം ചോദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് മൊറോക്കോ ബോസ്റ്റണിൽ ബൂട്ട് കെട്ടിയത്. എന്നാൽ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കണമെന്ന ഫ്രാൻസിന്റെ മോഹങ്ങൾക്ക് മുന്നിൽ ആ പ്രതികാര ചിന്തകൾക്ക് ആയുസ് കുറവായിരുന്നു. സൌഹൃദത്തിന്റെ ജേഴ്സി ഊരിവെച്ച് പി എസ് ജിയിലെ പഴയ കൂട്ടുകാരായ കിലിയൻ എംബാപ്പയും അഷ്റഫ് ഹക്കീമിയും വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം ഒരു യുദ്ധഭൂമിയായി മാറി. മറുപടിയില്ലാത്ത 2 ഗോളിന് ജയിച്ച് ഫ്രാൻസ് ഒരിക്കൽ കൂടി സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തു. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലയുമാണ് ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയിൽ തന്നെ ഫ്രാൻസ് ആക്രമണത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. 21 ഷോട്ടുകൾ തൊടുത്തുവിട്ട ഫ്രഞ്ച് പടയ്ക്ക് മുന്നിൽ ഒരു മാന്ത്രികനെ പോലെ മൊറോക്കൻ ഗോളി യാസീൻ ബോനു നിലകൊണ്ടു. പരിക്കേറ്റ സ്ട്രൈക്കർ ഇസ്മായിൽ സൈബീരിയുടെ അഭാവത്തിൽ അമിത പ്രതിരോധത്തിലേക്ക് മാറി മൊറോക്കോ. മത്സരത്തിന്റെ 25-ാം മിനിറ്റ് മൈക്കൽ

ഒലീസയുടെ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ പന്ത് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിലേക്ക്. താരത്തെ നുസെയർ മസ്രാവി ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. നീണ്ട വാർ പരിശോധനകൾക്കൊടുവിൽ 28-ാം മിനിറ്റിൽ കിക്കെടുത്തു എംബാപ്പെ. ഷോട്ട് തന്റെ ഇടതുവശത്തേക്ക് പറന്നുയർന്ന് മൊറോക്കൻ ഗോളി അവിശ്വസനീയമായി തട്ടിയകറ്റി. ഗോൾരഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടി. 60-ാം മിനിറ്റ് മാനു കോനെ മധ്യനിരയിൽ നിന്ന് നൽകിയ പാസ് സ്വീകരിച്ച് ഡിസയർ ഡൂവിന്റെ അസിസ്റ്റൽ ബോക്സിന്റെ ഇടതുഭാഗത്ത് നിന്ന് എംബാപ്പയുടെ മനോഹരമായ ഷോട്ട്. ഇക്കുറി ബോനുവിന് ഒന്നും ചെയ്യാനായില്ല. പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിൽ പതിച്ചു. പെനാൽറ്റി പാഴാക്കിയതിന് സൂപ്പർ താരത്തിന്റെ പ്രായശ്ചിത്തം. 66-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് അടുത്ത പ്രഹരം. ഒലീസെ നൽകിയ പാസ് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിന് നടുവിലേക്ക് നൽകിയ പന്തുമായി കുതിച്ച് ഡെംബലെ ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ പരിക്കിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ച എംബാപ്പയെയും ഒപ്പം ഡൂവിനെയും പിൻവലിച്ച് ദശാംസ് ജീൻ ഫിലിപ്പ് മെറ്റേറ്റയെയും ബ്രാഡ്ലി ബാർക്കോളയെയും കളത്തിലിറക്കി പ്രതിരോധം കനപ്പിച്ചു. 83-ാം മിനിറ്റിൽ ഹക്കീമിയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീകിക്കിൽ നിന്ന് മൊറോക്കോയുടെ ഔനാഹി തൊടുത്ത ശക്തമായ ഷോട്ട് ഫ്രഞ്ച് കീപ്പർ മൈക്ക് മൈനാൻ തട്ടിയകറ്റി. 88-ാം മിനിറ്റിൽ ബർക്കോളയിലൂടെ ഫ്രാൻസിന് ലീഡ് ഉയർത്താൻ വീണ്ടും അവസരം ലഭിക്കവേ ഗോളി ബോനു വീണ്ടും രക്ഷകനായി. റെഫറിയുടെ അവസാന വിസിലുയരുമ്പോൾ തുടർച്ചയായ 3-ാം തവണയും ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. മൊറോക്കോയുടെ തോൽവിയറിയാത്ത 34 മത്സരങ്ങളിലെ കുതിപ്പിന് അന്ത്യം. പോരാട്ട വീര്യം കൊണ്ട് ലോകത്തിന്റെ ഹൃദയം കവർന്ന അവസാന ആഫ്രിക്കൻ കരുത്തരും കണ്ണീരോടെ കളമൊഴിഞ്ഞു. ഇനി യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും ബാക്കി. ഈ ലോകകപ്പിൽ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയുടെ 8-ാം ഗോളാണ് മൊറോക്കോക്കെതിരെ പിറന്നത്. ഇതോടെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ 1-ാം സ്ഥാനത്തെത്തി എംബാപ്പെ. അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിലും 8 ഗോളുകളുണ്ടെങ്കിലും അസിസ്റ്റുകൾ കൂടി പരിഗണിക്കുമ്പോൾ എംബാപ്പയാണ് പട്ടികയിൽ 1-ാമത്. 7 ഗോളുകളുമായി നോർവേയുടെ എർലിംഗ് ഹാലൻഡ് പിറകിലുണ്ട്. എംബാപ്പയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 20 ഉയർന്നു. 21 ഗോളുകളുമായി 1-ാം സ്ഥാനത്തുള്ള മെസ്സിയുടെ തൊട്ടുപിന്നിൽ കുതിപ്പ് തുടരുകയാണ് എംബാപ്പെ. മെസ്സി 6-ാം ലോകകപ്പിലാണ് 20 കടന്നതെങ്കിൽ എംബാപ്പെ കളിക്കുന്നത് 3-ാം ലോകകപ്പാണ്. 27-ാം വയസ്സിൽ തന്നെ ചരിത്ര നേട്ടങ്ങൾ ഓരോന്നായി കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഫ്രഞ്ച് താരം. അതേസമയം മൊറോക്കോക്കെതിരെയായ മത്സരത്തിനിടെ എംബാപ്പെ പരിക്കേറ്റ് കളം വിട്ടത് ആരാധകരിൽ ആശങ്ക ഉയർത്തിയിരുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് മത്സരശേഷം എംബാപ്പെ നൽകിയ വിശദീകരണം. ലോകകപ്പിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ലോസ് ആഞ്ചലസിലെ സോഫി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ കുതിപ്പ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ മടക്കിയാണ് അവസാന 8 ഇടം പിടിച്ചത്. റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ എന്നിവരടങ്ങിയ മധ്യനിര ഫോമിലാണ്. ലമിൻ യമാലും അലക്സ് ബയേനയും ഇരു വിങ്ങുകളിലും അപകടം വിതയ്ക്കുകയും മുന്നേറ്റത്തിൽ മൈക്കൽ ഷാർപ്പ് ഷൂട്ടുകളിലെ ബെൽജിയത്തിന്റെ വല തുളയ്ക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സ്പാനിഷ് ആരാധകർ. ഖത്തർ ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ തോൽവിക്ക് ശേഷം പരിശീലക സ്ഥാനത്തെത്തിയ ലൂയി ഫുയന്റയ്ക്ക് കീഴിൽ ചെമ്പട വലിയ നേട്ടങ്ങളിലൂടെ മുന്നേറുകയാണ്. 2023 നാഷണൽസ് ലീഗും 24 യൂറോകപ്പും സ്വന്തമാക്കി. പിന്നീട് നാഷൻസ് ലീഗ് ഫൈനൽ അടക്കമുള്ള നേട്ടങ്ങളും കൊയ്തു. അതേസമയം പ്രാഥമിക റൌണ്ടുകളിൽ വമ്പൻ തിരിച്ചുവരവുകളിലൂടെ മുന്നേറിയ ടീമാണ് ബെൽജിയം. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ യുഎസിനെ 1-4 അവർ തകർത്തുവിട്ടത്. സീനിയർ താരമായ കെവിൻ ഡിബ്രൂയിൻ ഒരു മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് ബെൽജിയത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. സൂപ്പർ സബായി തിളങ്ങുന്ന വെറ്ററൻ റൊമേലു ലുക്കാക്കു ഇതിനകം 4 ഗോളുകൾ നേടി. ലുക്കാക്കുവിനെ കോച്ച് റൂഡി ഗാർഷ്യ ആദ്യ 11 സാധ്യതയുണ്ട്. എന്നാൽ പ്രീ ക്വാർട്ടറിൽ പരിക്കേറ്റ മിഡ്ഫീൽഡർ എമാദോ ഒനാന കളിക്കില്ല. 2018 റഷ്യൻ ലോകകപ്പിൽ ബ്രസീലിനെ തോൽപ്പിച്ചതുപോലെ ബെൽജിയം ക്വാർട്ടറിൽ സ്പെയിനിനെതിരെയും തിളങ്ങുമെന്നാണ് അന്നും ഇന്നും വലകാക്കുന്ന തിബോ കോർട്ടുവ അവകാശപ്പെട്ടത്. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ റൌണ്ടിന് തുടക്കമായ

0: ഇപ്പോൾ വിവാദങ്ങളും കൊഴുത്തിട്ടുണ്ട്. US താരത്തിന്റെ ചുവപ്പ് കാർഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ രാഷ്ട്രീയ നിഷ്പക്ഷത ലംഘിച്ചെന്ന് ആരോപിച്ച് സന്നദ്ധ സംഘടനയായ ഫെയർ സ്ക്വയർ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ്. 2020 മുതൽ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ക്ഷണിക്കപ്പെട്ട അംഗമാണ്. ഒളിമ്പിസത്തിന്റെ അടിസ്ഥാന തത്വമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന് IOC പ്രസിഡന്റ് കിർസ്റ്റി കോവെൻട്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാം എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും IOC പ്രസിഡന്റ് പറഞ്ഞു. നോർവേ ഫുട്ബോൾ ഫെഡറേഷനും യൂറോപ്യൻ പാർലമെന്റിലെ 50 അംഗങ്ങളും ഈ പരാതിയെ പിന്തുണച്ചു. എന്നാൽ പരാതിയിലെ നടപടികളെക്കുറിച്ച് ഫിഫ പ്രതികരിച്ചിട്ടില്ല. അർജന്റീനയ്ക്കെതിരെ പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായ ഈജിപ്റ്റ് ടീം റെഫറിംഗിനെതിരായ പരാതികളുമായി മുന്നോട്ടു പോവുകയാണ്. വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആവർത്തിച്ചു. ടീമിന്റെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് EFA പ്രസ്താവനയിൽ പറയുന്നു. റെഫറി വാർ ഉചിതമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അത് തോൽവിയിലേക്ക് നയിച്ചുവെന്നും EFA പ്രസ്താവനയിൽ പറയുന്നു. കളിയിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതാണ്. കളിയുടെ ഗതിയെ നേരിട്ട് സ്വാധീനിച്ച തീരുമാനങ്ങളുടെ ന്യായങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുവെന്നും EFA അഭിപ്രായപ്പെട്ടു. മെസ്സിയെയും അർജന്റീനയെയും അനുകൂലിക്കുന്ന ഒരു ഫുട്ബോൾ സ്ഥാപനത്തിന്റെ ഇരയാണ് തന്റെ ടീം എന്നത് മത്സരശേഷം ഈജിപ്ത് കോച്ച് ഹുസാം ഹസനും പറഞ്ഞിരുന്നു. കളിയിൽ ഈജിപ്ത് 2 മുന്നിൽ നിന്ന ശേഷം 13 3 തിരിച്ചടിച്ച് ജയം നേടുകയായിരുന്നു അർജന്റീന. 58 ഈജിപ്ത് നേടിയ ഗോൾ എന്നാൽ വീഡിയോ അസിസ്റ്റന്റ് റെഫറി അവലോകനത്തിൽ പിൻവലിച്ചിരുന്നു. ഗോൾ നേടുന്നതിന് മുൻപ് മർവാൻ എറ്റിയ അർജന്റീന ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതായി കണ്ടെത്തി. ഗോൾ അനുവദിക്കാതിരുന്നതാണ് ഈജിപ്തിന്റെ തോൽവിക്ക് ശേഷം വിവാദമായത്. മെക്സിക്കോ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി റാഫേൽ മാർക്വേസിനെ നിയമിച്ചു. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ പുറത്താകലോടെ ഹാവിയർ അഗ്വേരെ പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണിത്. മുൻ ബാഴ്സലോണ മെക്സിക്കോ ഡിഫൻഡറായ മാർക്വേസ് സ്ഥാനമൊഴിഞ്ഞ അഗ്വേരയുടെ കീഴിൽ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ചിരുന്നു. 2027 നടക്കുന്ന ഗോൾഡ് കപ്പാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ 101.5 MHz എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

താളം മനസ്സിൻ്റെ താളം. ഈ പടത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ദേവദാസിൻ്റെ വരികൾക്ക് ദേവരാജൻ്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് പാടുന്നു, ചിത്രം എതിർപ്പുകൾ. ഗാനരചന ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ.

വാണി ജയറാം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ശ്രീകൃഷ്ണ പെരുന്ത്. ഒരു ഗാനം കൂടി, ഒരു രാഗം പലതാളം എന്ന പടത്തിൽ ജയചന്ദ്രൻ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, MS വിശ്വനാഥൻ്റെ സംഗീതം.

0: അംജദ് അഹമ്മദും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശ്രീതിലകം പെൺമയുടെ

0: തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
4: എടാ, കോളേജ് ദിനങ്ങൾ ഇവിടെ വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
5: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
6: എന്ത് വഴി?
5: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
7: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
5: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
8: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: ആ മാഷേ, സുഖാണോ?
12: ആ, സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
13: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
14: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, FM പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി അവലോകനം ചെയ്തു. ഈ മാസം 20 വർഷകാല സമ്മേളനം ആരംഭിക്കും. മലപ്പുറം തിരൂരിലെ പ്രധാന റോഡുകളിലെ സിബ്ര ലൈൻ മാർക്കിങ്ങുകൾ, ട്രാഫിക് ബോർഡുകൾ, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ അടിയന്തിരമായി പരിശോധിച്ച് നവീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ ചക്കരക്കൽ നഗരത്തിലെ ജ്വല്ലറിയിൽ മുക്കുപണ്ടം വിൽക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുഴപ്പിലങ്ങാട് സ്വദേശികളായ അബ്ദുൾ റസാഖ്, മുഹമ്മദ് റൈഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഓണവിപണിയിൽ വിഷരഹിത പൂക്കളും പച്ചക്കറികളും എത്തിക്കാൻ കുടുംബശ്രീയുടെ ഓണക്കനി നിറപ്പൊലിമ പൂകൃഷി പദ്ധതികളുടെയും ജീവനം 2.0 പദ്ധതിയുടെയും വയനാട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് മറ്റന്നാൾ രാവിലെ ചേലോട്ട് നിർവഹിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തുഫാന്റെ 2ാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് മഴ തുടരും. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: External Affairs Minister Dr. Jaishankar today interacted with members of the Indian diaspora in Oman. In a social media post, Dr. Jaishankar said the enthusiasm in strengthening India-Oman relations is palpable. He appreciated the Indian diaspora's contributions to the society as well as to the India-Oman partnership. Minister of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan today reviewed preparations for the upcoming monsoon session in the Parliament House complex. The session of the Parliament will commence on the 20th of this month and continue till the 13th of August. In a social media post, Mr. Meghwal said a comprehensive review of the legislative business schedule for the upcoming session was conducted and necessary guidelines were issued. The central government has amended Drugs Rules 1945 to strengthen regulation of high alcohol-containing drug formulations. The Minister of Health and Family Welfare has removed the existing exemption from licensing requirements for formulations containing ethyl alcohol. According to the notification issued by the Ministry of Health and Family Welfare, all formulations containing more than 12% per volume of ethyl alcohol in quantities exceeding 30 milliliter will no longer be covered under the exemption provided to them under Schedule K. Such products will be required to obtain the requisite licenses under the Drugs and Cosmetics Act 1940. The amendment is expected to strengthen regulatory oversight over those medicinal products containing alcohol, ensuring the supply only through the regulated pharmaceutical supply chain. Union Health and Family Welfare Minister Jagat Prakash Nadda today chaired the third meeting of the Mission Steering Group to review the progress of the Ayushman Bharat Digital Mission, ABDM. During the meeting, it was noted that the Ayushman Bharat digital mission has emerged as one of the world's largest digital health ecosystems, with around 94 crore Ayushman Bharat health account numbers created and 105 crore health records linked. It also highlighted that 5.33 lakh health facilities and around 10 lakh healthcare professionals have been registered on the national digital health registries. The Supreme Court will hear a batch of pleas seeking a fair and time-bound probe into the alleged embezzlement of the donations at the Ram Temple in Ayodhya on Monday. On 7 July, an Ayodhya court granted one-day police remand for three of the eight accused arrested in connection with the alleged theft of donations at the Ram Temple. A local court had sent all the eight accused to 14-day judicial custody on the 29th of last month. Benchmark domestic equity indices ended over 1% higher today. The Sensex rose 828 points to close at 77,569. The Nifty also climbed 244 points to settle at 24,207. In the FIFA World Cup, France stormed into the semifinals after defeating Morocco 2-0 in the first quarterfinal in Boston, USA. In the second quarterfinal tonight, Spain will face Belgium. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പള്ളിക്കത്തോട്ടിൽ ജനക്ഷേമ ക്യാമ്പ് നടത്തി. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ യുവമോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. പോസ്റ്റ് ഓഫീസ്, ഗ്രാമീൺ ബാങ്ക്, SBI, കൃഷിഭവൻ, സോളാർ കമ്പനികൾ, അക്ഷയ സെന്റർ, ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരുന്നു. പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. BJP ജില്ലാ മീഡിയ കൺവീനർ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദീപിൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസ്, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ഷിനു ഇ നായർ, യുവമോർച്ച ജില്ലാ മീഡിയ കൺവീനർ അജിത് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. എന്യൂമറേറ്റർമാർ തങ്ങൾക്കനുവദിച്ച ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ഐ ഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കളെ പരിഗണിക്കില്ല. നിശ്ചിത മാതൃകയിൽ ജൂലൈ 13 മുൻപ് അതത് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങളും അപേക്ഷാ ഫോറവും www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾ കൃഷിഭവനിലും ലഭ്യമാണ്. പ്രസ് സോക്കർ വൈബ് 2026 എന്ന പേരിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശവും ലഹരിവിരുദ്ധ സന്ദേശവും ഏറ്റെടുത്ത് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ മാതൃഭൂമി ജേതാക്കളായി. ഫൈനലിൽ ദേശാഭിമാനിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മാതൃഭൂമി ചാമ്പ്യന്മാരായത്. സെമിഫൈനൽ പോരാട്ടങ്ങളിൽ മാതൃഭൂമി ദീപികയെയും ദേശാഭിമാനി ക്ലബ് ഫൈറ്റേഴ്സിനെയും തോൽപ്പിച്ചു. ടൂർണമെന്റിലെ മികച്ച താരമായി മാതൃഭൂമിയുടെ പ്രവീൺ കുമാർ വി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശാഭിമാനിയിലെ റോഹൻ ഷാജിയാണ് മികച്ച ഗോൾ കീപ്പർ. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി കോട്ടയം നഗരസഭാ കൌൺസിലർമാരുടെ ടീമും പ്രസ് ക്ലബ് ടീമും സൌഹൃദ മത്സരം കളിച്ചു. മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് കൌൺസിലർമാർ വിജയിച്ചു. കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു പരിപാടിയിൽ പങ്കെടുത്തു. കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 പ്രവേശനോത്സവവും അനുമോദന ചടങ്ങും നടത്തി. ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ അനുമോദിച്ചു. ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകിയ ക്രിക്കറ്റ് കിറ്റ് പ്രിൻസിപ്പൽ റാണി ജെ, സീനിയർ ടീച്ചർ ജിൻസി സാറ സാമുവൽ എന്നിവർ MLA നിന്നും ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുജിത് എസ് നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ്മ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനിൽകുമാർ TJ, ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അലക്സാണ്ടർ ഏലിയാസ് കല്ലുപുരയ്ക്കൽ, ബിയൂഷ് ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജെ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി. കൃഷിയും സാങ്കേതികവിദ്യയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മെഷീനുകൾ നിർമ്മിക്കുന്ന ആലപ്പുഴയിലെ എഗ്രോ 3-സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അനീഷ് മധു സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 9:30 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 8 സാഹിത്യരംഗം, സ്വപ്നാടകൻ സുറാബ് അവതരിപ്പിക്കുന്ന ചെറുകഥ, മധു ആലപ്പടമ്പ് ചൊല്ലുന്ന കവിതകൾ, പുഴവക്കത്തെ വീട് വി കെറീന അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 നാടകം ഒരു വടക്കൻ സ്ത്രീ ഗാഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KP രാമകൃഷ്ണൻ. 6:10 കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത ആലാപനം അജിത സുരേഷ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഒരു ഗോൾ ഭൂമിയുടെ ഭാവിക്ക്. അനധികൃത പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ, ഫിവ വേൾഡ് കപ്പ് പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. ഇതിൽ ദേശീയ റെക്കോർഡുകൾ മുതൽ ഒളിമ്പിക്സ് ട്രാക്ക് വരെ ഏഷ്യൻ വേദികളിൽ

നിന്ന് രാജ്യാന്തര മെഡൽ നേട്ടങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി കണ്ണൂരിൽ ചുമതലയേറ്റ ഒളിമ്പ്യൻ കുഞ്ഞുമുഹമ്മദ് പുത്തൻപുരയ്ക്കൽ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം ഡോക്ടർ സരിൻ എസ് എം ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 11:00 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 അറിയിപ്പുകൾ. തുടർന്ന് സേവന വാർത്തകൾ. 12:15 കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 കുറുംകുഴൽ പറ്റ്. അവതരണം രാമദാസന് ശ്രീകൃഷ്ണപുരവും സംഘവും. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണിയിൽ മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്നും പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി എത്തുന്നു. 8:00 വളപ്പൊട്ടുകൾ. മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ ആർ മാധുരി ദേവിയുടെ കർണാട്ടിക് വീണക്കച്ചേരി. 11:00 സ്പോട്ട് ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് ദേശസ്യ സമകക്ഷിയേണ സഹ വാർത്താലാപം വിധാതും ദ്വിദിവസീയ യാത്രായാം ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. കേന്ദ്രേണ മാദകദ്രവ്യാണാം നിയമേഷു സംശോധനം കൃത്വാ അധികമദ്യയുക്താനാം ഔഷധസൂത്രീകരണാനാം വിനിയമനം വിഹിതം. ഉത്തരാഖണ്ഡരാജ്യ അത്യധികവൃഷ്ട്യൈ ഋതുവിഭാഗേന റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. അപിച ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം അദ്യ രാത്രൌ ദ്വിതീയായാം പ്രാഗുപാന്ത്യ ക്രീഡായാം സ്പെയിൻ ദേശഃ ബെൽജിയം ദേശേന സഹ പ്രതിസ്പർധിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ തിസ്രുണാം രാഷ്ട്രാണാം യാത്രായാഃ അന്തിമേ ചരണേ അദ്യ ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. യത്ര ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണാ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന തസ്യ ഭവ്യം ഔപചാരികഞ്ച സ്വാഗതം വിഹിതം. ഓക്ലാൻഡ് വിമാനസ്ഥാനകേ റെഡ് കാർപേറ്റ് ഇത്യത്ര പ്രധാനമന്ത്രിണാ ലക്സൻ

0: ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും

0: 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൌരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ

വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിലുണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും, ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ്.

0: എന്നതാണ് കൗതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024 നും 2054 നും ഇടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, ഐടി, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോകവിപണിയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിനു പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ.

കൃഷിയും സാങ്കേതിക വിദ്യയും. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ ആധുനിക യന്ത്രങ്ങളും സാങ്കേതിക പരിഹാരങ്ങളും കർഷകരിലേക്കും സംരംഭകരിലേക്കും എത്തിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് ആലപ്പുഴയിലെ അഗ്രോ 3 സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അനീഷ് മധുവും ഭാര്യ സൗമ്യയും ചേർന്ന് നയിക്കുന്ന ഈ സംരംഭം ചെറുകിട ഇടത്തരം കാർഷിക സംരംഭകർക്ക് അനുയോജ്യമായ വിവിധ തരം ഫുഡ് പ്രോസസ്സിംഗ് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മെഷീനറികളും സാങ്കേതിക മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അഗ്രോ 3 സ്റ്റാർ മെഷീനറീസിൻ്റെ വിശേഷങ്ങളുമായി മാനേജിംഗ് ഡയറക്ടർ അനീഷ് മധു.

നമസ്കാരം, ഞാൻ അനീഷ് മധു ആണ്. ഞാൻ ആക്ച്വലി ആലപ്പുഴയിലാണ്. ബേസിക്കലി ഞാനൊരു എംടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ മൈസൂർ തിയേറ്ററിലെ മില്ലി ടെക്നോളജിസ്റ്റായിട്ട് ജോലി ചെയ്ത ആളാണ്. ഞാൻ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഞാൻ രണ്ട് പേരെ വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് നമുക്ക് 92 സ്റ്റാഫും

0: ആ മൂന്ന് ഫാക്ടറിയും മൂന്ന് ഷോറൂമും ഉണ്ട്. നമ്മള് മെയിനായിട്ട് മിഷനറി, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറികളെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു R&D ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു 140 മിഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പല പല കാറ്റഗറിയിലായിട്ട്. അതായത് കർഷകര് നോർമലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണോ അതിനെ മെക്കനൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലോട്ടാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 10 ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയർസ് ഉണ്ട്. ഈ 92 ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. ബാക്കി എല്ലാ കമ്പനികളിലും ഈ വെൽഡർമാരുള്ളപ്പോൾ നമുക്ക് ഇവിടെ ഫിറ്ററന്മാരാണ്. ആക്ച്വലി ഈ മിക്കൻ ഡിസൈൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിട്ട് അത് മനസ്സിലാക്കി ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെ സ്റ്റാഫായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീന്റെ ക്വാളിറ്റിയും അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നുണ്ട്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ കർഷകന് അതിന്റെ മെച്ചം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മെച്ചം കിട്ടാനായിട്ട് കർഷകന് മെച്ചം കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ അവർക്ക് വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാറ്. നമ്മൾ ആലപ്പുഴയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. മൂന്ന് ഫാക്ടറി, മൂന്ന് ഷോറൂം ആണ് നമുക്കുള്ളത്. പിന്നെ ഏലക്ക കർഷകർക്കൊക്കെ വേണ്ടി ഏറ്റവും നല്ല ഏലക്കമാക്കാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഞങ്ങളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഹീറ്റ് പമ്പ് എന്നുള്ളൊരു സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പം ഈ ഇലക്ട്രിക്കൽ എല്ലാ കമ്പനികളും ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞ ഒരു കംപ്രസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. AC തിരിച്ചു വെക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് AC നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് അറിയാമല്ലോ 100 പ്രോബ്ലംസ് നമ്മുടെ വീട്ടിൽ AC പറ്റും. അപ്പൊ ഈ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ കൊണ്ട് ചൂടാക്കാൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസ് വളരെ വലുതായിരിക്കും. അപ്പം കർഷകൻ വാങ്ങിച്ചു അത് ഉപയോഗിച്ച് 1-2 കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പ്രോബ്ലം വന്നാൽ അതിന്റെ മിനിമം മെയിന്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് വരും. അപ്പൊ അതോടുകൂടി കർഷകൻ അത്രയും നാളെ ഉണ്ടാക്കി വെച്ച എമൗണ്ട് ഒക്കെ അവന്റെ നഷ്ടത്തിലോട്ട് പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിന് എങ്ങനെ മെയിന്റനൻസ് ഫ്രീ ആക്കാം, അല്ലെങ്കിൽ മെയിന്റനൻസ് ഇല്ലാതെ കർഷകൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള മെഷീൻസ് ആണ് നമ്മൾ കൂടുതൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നിലവിലുള്ള കർഷകർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ചെയ്യുന്നതിൽ ഒരു അപാകതകളുണ്ട്, അല്ലെങ്കിൽ അതൊരു മെക്കനൈസേഷൻ ആക്കണമെന്നൊരു ഇതുണ്ടെങ്കിൽ ഞങ്ങളത് ഡെവലപ്പ് ചെയ്ത് കർഷകന് അത് ഡെമോ കൊടുത്ത് അങ്ങനെ ഞങ്ങളത് മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഈ അഗ്രോ ഫിഷർ മഷീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പൊ 17 കംപ്ലീറ്റ് ആയി. May 30 ആയിരുന്നു നമ്മൾ 17th വാർഷികം. ആലപ്പുഴയിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാന്റും ഷോറൂമും ആലപ്പുഴ തന്നെയാണ് ഹെഡ് ഓഫീസ് ആയിട്ടുള്ളത്. ഇതാണ് ആദ്യം തന്നെ 3-star കുറിച്ച് പറയാനുള്ള ഒരു വാക്ക്.
1: പല മേഖലകളുണ്ട്, അതായത് മെഷീനറി എന്ന് പറഞ്ഞാൽ പല പല ആവശ്യങ്ങൾക്കുള്ള മെഷീനറീസ് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു കാർഷിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മൂല്യവർദ്ധിത ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസുകൾ നിർമ്മിച്ചു നൽകാനുണ്ടായ ഒരു ഒരു സാഹചര്യം എന്തായിരുന്നു?
0: അത് 2-3 സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാനിത് റിയലായിട്ട് ഫേസ് ചെയ്തത്. കാരണം ഈ വെജിറ്റബിൾ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആലപ്പുഴ കഞ്ഞിക്കുഴി അറിയാവുന്ന ഒരു ഏരിയയാണല്ലോ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ആൾക്കാരുള്ള ഏരിയയാണ് കഞ്ഞിക്കുഴി. ഇവിടെയൊക്കെ ആദ്യത്തരും അവർ കൃഷി ചെയ്തിട്ട് അവരുടെ സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നു, ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ ഒട്ടും വില കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഇവർ പലരും പറഞ്ഞ കേട്ടറിവും അനുഭവങ്ങളും കണ്ടുകയാണ് ഞാൻ വളർന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിലോട്ട് ഞങ്ങൾ ചിന്തിക്കാവുന്ന കാരണം അവിടെയാണ്. ഏതൊരു വെജിറ്റബിളിനെയും നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇതിന്റെ ന്യൂട്രിഷൻ വാല്യൂ പോകാതെ, ഇതിന്റെ കളർ പോകാതെ, ഇതിന്റെ ഗുണം പോകാതെ, ഇതിനെ ഉണക്കി എത്ര നാൾ വേണം സൂക്ഷിച്ചു വെച്ചിട്ട് ഇത് തിരിച്ച് വെള്ളത്തിലോട്ടിട്ടാൽ പഴയതുപോലെ ഒരു ടെക്നോളജി, പഴയതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലോട്ട് ഷേപ്പും സൈസും കളറെല്ലാം വരുന്ന രീതിയിലോട്ട് ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയിലോട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചിന്തിച്ച് ഡീഹൈഡ്രേഷൻ എന്നുള്ളൊരു സാധനം നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ കമ്പനികളും ഡ്രയർ എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുത്ത് അതിനെ ചൂടാക്കി അതിനെ ഉണക്കുക. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു തുണി കഴുകി നമ്മുടെ വീട്ടിൽ അഴയിലിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് വാങ്ങിക്കിട്ടും. അവിടെ നമ്മൾ ചൂടൊന്നും കൊടുക്കുന്നില്ല. അവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? എയർ ഒന്ന് വാട്ടർ മോളിക്കൊന്ന് വലിച്ചുകൊണ്ട് പോയപ്പോൾ അത് ഉണങ്ങി കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെ ഉണക്കാനായിട്ട് പറ്റും. അപ്പൊ ഉണക്കുന്നതിന്റെ ടൈം ഇന്റൻസിറ്റി കൂടുന്നു മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ അതേ മെത്തേഡിൽ ഉണക്കാന്നുള്ള ഒരു റിസർച്ച് ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് യഥാർത്ഥ ഡീഹൈഡ്രേറ്റർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല കമ്പനികളും ഡീഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞ് ഇപ്പോഴും വിൽക്കുന്ന ഡ്രയറാണ്. ഈ ഡ്രയർ എന്ന് പറഞ്ഞ സാധനത്തിന് നിറയെ എയർ ഹോൾ ഇട്ടിട്ട് ചൂട് കാറ്റ് വെളി കളയുന്ന ഒരു പരിപാടിയാണ് ഡ്രയർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എയർ ഹോൾ പോലും ഇല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ചേംബറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ. വെളിയിൽ നിന്ന് ഫ്രഷ് എയർ എടുത്ത് ഇതിനെ പ്രൊഡക്റ്റിനെ വേണ്ടി കൂടെ സർക്കുലേറ്റ് ചെയ്ത് അതിന്റെ വാട്ടറിനെ മാത്രം വെളിച്ച് വെളി കളഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ന്യൂട്രീഷനും ബാക്കിയുള്ള 360 ക്ലോസ് ലൂപ്പ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ യഥാർത്ഥ ന്യൂട്രീഷൻ വാല്യൂ പോകാതെ ഒരു പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഡീഹൈഡ്രേറ്റർ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള കമ്പനിയാണ് നമ്മൾ. 92 സ്റ്റാഫുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ സാറിന് ആലോചിക്കാൻ പറ്റും. അത്രയും ഒരു രീതിയിൽ നമ്മൾ എത്തിയത് ഈ കർഷകരുടെ യഥാർത്ഥ പ്രോബ്ലം, വിൽക്കുമ്പം വിലയില്ല, ആ വിലയില്ലാത്ത സാധനം നമ്മൾ അതൊരു പൗഡർ ആക്കിയോ അല്ലെങ്കിൽ അത് ഉണക്കിയിട്ട് തിരിച്ചത് സാധാരണ ലെവലിലായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പം അതിന് വില കിട്ടും, കർഷകനും മുതലാവും, എല്ലാ രീതിയിലും മെച്ചം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇങ്കുപറ്റസ്, മുട്ട വിരിക്കുന്ന ഒരു മെഷീൻ. എല്ലാവർക്കും അറിയാം പല ആൾക്കാരും കോഴിയും വളർത്തും, മുട്ടയ്ക്ക് തമിഴ്നാട്ടിലെ മുട്ട വില വെച്ച് ഒരിക്കലും അവർക്കൊരു സാധാരണ വില കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, തീറ്റ വില വെച്ച് അവർക്കത് മെച്ചപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളാണ് നമ്മൾ മുട്ട എങ്ങനെ അതൊരു ഒരു കുറുക്കുഴ ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മുട്ട വിരിയുന്ന ഒരു മെഷീൻ നമുക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ സൗത്ത് ആഫ്രിക്കയിലോട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്യുബേറ്റർ ആയിരിക്കുന്ന ഒരു കമ്പനി നമ്മളാണ്. അതായത് ഒരു 200 മുട്ടം ഉള്ള ഒരു വീട്ടമ്മയ്ക്കാണെങ്കിൽ പോലും ഈ 100 മുട്ടയായിട്ട് വിറ്റാൽ 10 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ ഈ മുട്ട ഒരു 17-21 ദിവസം മെഷീനിൽ വെച്ചിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ അത് നേരെ 25-30 രൂപ കിട്ടും. അതായത് ഇരട്ടി വില കിട്ടും. അപ്പം അവനത് മുതലാവും. ഇങ്ങനെയുള്ള കസ്റ്റമറിന്റെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളെ അതിനെ ഡബിൾ പ്രോഫിറ്റിലോട്ട് ആക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയുള്ള മെഷീൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പലതും ഡെവലപ്പ് ചെയ്യുന്നത്.
1: ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സാർ സൂചിപ്പിച്ചു, അതായത് കർഷകർ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് പക്ഷേ വേണ്ട വിധത്തിൽ പിനക്കോ അല്ലെങ്കിൽ വിറ്റഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലെ. അപ്പോൾ അതിന് സാറിനെ പോലുള്ള ഇത്തരത്തിലുള്ള ടെക്നോളജി എളുപ്പം ചെയ്ത് കിട്ടുന്ന ടെക്നോളജി വികസിപ്പിക്കുക, അത് കർഷകരിലേക്ക് എത്തിക്കുക, കർഷകർക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഏതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന മെഷീനറിയാണ് ഇപ്പോൾ അവിടെ നിർമ്മിക്കുന്നത്?
0: നമ്മളിവിടെ ഓൾമോസ്റ്റ് പറഞ്ഞാൽ 143 മെഷീൻസ് നമ്മളിവിടെ ആക്ച്വലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലും ഇടുക്കിയിലും ബാംഗ്ലൂരും കൂടി 143 മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് പഴയതുപോലെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്ന ആ ഒരു സിസ്റ്റം മുതൽ, അതായത് ഡ്രയർ എന്നുള്ളൊരു കൺസെപ്റ്റ് മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലോണ്ട്രി വരെയുള്ള മെഷീൻസ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊരു കർഷകനും അവന്റെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ട്രാക്ടറിന്റെ തൊട്ട് മേൽ താഴെ, ട്രാക്ടറാണ് ഏറ്റവും വലിയ മെഷീൻ, അതിന്റെ തൊട്ട് താഴെയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ട്രില്ലർ മെഷീൻ എന്ന് പറഞ്ഞാൽ ചെറിയ കിളച്ച് ചെയ്യാനുള്ള മെഷീൻ മുതൽ നമ്മുടെ എന്താ പറയാ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം വരെ ചെയ്യാനുള്ള, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള, അതായത് ഒരു ജാമാക്കി മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ചൊരു ഒരു ഒരു എന്താണോ ഒരു എൻഡ് ടു എൻഡ് പ്രൊഡക്റ്റ്, അതായത് ഒരു റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന മെഷീൻസ് വരെ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
1: അപ്പോൾ ഒട്ടുമിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും വാല്യൂ ആഡഡിലേക്ക് മാറ്റേണ്ട എല്ലാ മെഷീനറീസ് അവിടെ ഉണ്ട് അല്ലേ?
0: ഉണ്ട്. പക്ഷെ മാനുഫാക്ചറിങ് 3 യൂണിറ്റിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ.
1: അപ്പൊ ഇതൊക്കെ തന്നെയും ഈ മെഷീനറീസ് ഒക്കെ തന്നെയും ഈ വൈദ്യുതിയുടെ ഉപയോഗത്തോടെ പ്രവർത്തിക്കുന്നതാണോ?
0: ആ വൈദ്യുതി ഉപയോഗത്തോണ്ട്, അതേപോലെ തന്നെ വുഡ് ഫയർ, കാരണം ഇപ്പം ചില ആദിവാസി ഏരിയകളിൽ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ കറണ്ട് എത്തിക്കാൻ 3 ഫേസ് എത്തി, കാരണം ചില മെഷീൻസ് 3 ഫേസ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം ചില കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് വലിയ ഹെവി മോട്ടോറുകൾ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പവർ എഫിഷ്യൻസി കൂടുതൽ വേണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവർക്ക് 3 ഫേസിന്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളത് വുഡ് ഫയറോ അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്നുള്ളൊരു സ്റ്റേജിൽ, അതായത് ഇലക്ട്രിക്കൽ മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു കറണ്ട് പ്ലസ് ഇലക്ട്രിക്കൽ ഓർ വുഡ് പ്ലസ് ഇലക്ട്രിക്കൽ ഓർ വുഡ് ഇലക്ട്രിക് പ്ലസ് ഗ്യാസ്, ഇങ്ങനെ ഹൈബ്രിഡ് സ്റ്റേജിലുള്ള മെഷീൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ് നമുക്ക്. കാരണം ഇടുക്കിയിൽ തന്നെ നോക്കിയാൽ പല കർഷകരും ഉണ്ട്, ചിലപ്പം അവർക്ക് കറണ്ട് ചിലപ്പോൾ മലയുടെ മേളിൽ കറണ്ട് എത്താനായിട്ട് സാഹചര്യമില്ല, എത്തിയാൽ പോലും വോൾട്ടേജ് ഡ്രോപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ നാട്ടിൽ 220 വോൾട്ടേജ് ഉണ്ടെങ്കിൽ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് ഒരു ഡിവൈസ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് അതുപോലും ഇല്ലാതെ വരുമ്പം അവർക്ക് 190 or 180 വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും പ്രൊഡക്റ്റിലോട്ട് ആ ഒരു ടാർഗറ്റ് ടൈമിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സാധാരണ ഒരു സിംഗിൾ ഫേസോട് കൂടി അതിനൊരു ഹൈബ്രിഡും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ വുഡ് ഫയർ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് അല്ലെന്നുണ്ടെങ്കിൽ സോളാർ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷൻ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിലോട്ട് നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്.
1: പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു 140 മുകളിൽ മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഓരോന്നിനെയും പ്രവർത്തനങ്ങൾ, അത് അതിനു വേണ്ടി പ്രത്യേക രീതിയിലുള്ള പരിശീലനം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് നിങ്ങൾ നൽകുന്നുണ്ടോ? എങ്ങനെയാണ്
0: നമ്മുടെ മെഷീൻ? എല്ലാ മെഷീനും നമ്മൾ ഓട്ടോമേറ്റഡ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ ഈ ഓട്ടോമേഷൻ എന്ന് കേൾക്കുമ്പോഴേ വലിയ സംഭവം എല്ലാവർക്കും തോന്നും, പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഒരാളും കൈകൊണ്ട് ചെയ്യുന്നത് ഒരു മെഷീൻ ആക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് ഈസി ആക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബട്ടൺ ഞെക്കിയാൽ അത് തന്നെ വർക്ക് ചെയ്യുക, എന്തെങ്കിലും കുഴപ്പം കൂടി അതിന് കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിക്കുക, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വാർണിംഗ് കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാം ഒരു ലേമാന ഒരു ഒരു സാധാരണ ഒരു ഒത്തിരി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കും അതിന്റെ ഇൻഡിക്കേഷൻസ് നോക്കിയാണെങ്കിൽ, ഇപ്പൊ വേറെ അന്യഭാഷക്കാരനാണ് അവിടെ നിൽക്കുന്നെങ്കിൽ പോലും അയാൾക്ക് അതിന്റെ ഇൻഡിക്കേഷൻ നോക്കി ഇത് വന്നാൽ ഇതാണ് ഇത് വന്നാൽ ഇതാണെന്ന് നമുക്ക് പറയുന്ന രീതിയിൽ നമുക്ക് മിഷൻസ് എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇച്ചോണ്ട് ഈസിയാണ്. പിന്നെ നമുക്ക് മിഷൻ കൊണ്ടുവച്ചാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക, ഏതൊരു ചെറിയ

0: മെഷീൻ ആണല്ലോ നമ്മൾ മെഷീൻ കൊടുത്താൽ ആ മെഷീന് അവർക്ക് ട്രെയിനിങ് നമ്മൾ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏത് ചെറിയ കസ്റ്റമർ ആണെങ്കിലും വലിയ കസ്റ്റമർ ആണെങ്കിലും അത് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. അതിന് സെപ്പറേറ്റ് നമുക്കൊരു 16 അംഗ ടീം ഉണ്ട് നമുക്ക്. അവര് കറക്റ്റ് ആയിട്ട് അത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് മനസ്സിലായിട്ട് അവരെ കസ്റ്റമറോട് പറയും നിങ്ങൾ ഈ ട്രെയിനിങ് തരുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എടുത്തോണം, അതെല്ലാം മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഒരാളെ നമ്മളൊരു എഞ്ചിനീയറിനെ ഇതിനു വേണ്ടി ഡെപ്യൂട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എ ടു സെറ്റ് ഡൗട്ടുകളും ഞങ്ങൾക്ക് അറിയാവുന്ന ഡൗട്ടുകളും ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്നും അറിയാവുന്ന ഡൗട്ടുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു എല്ലാം തരും. അതെല്ലാം മനസ്സിലാക്കി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് അവരെ കസ്റ്റമറെ കൊണ്ട് വീഡിയോ ഞങ്ങൾ
1: എടുപ്പിക്കാറുണ്ട്. അപ്പൊ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയാം അല്ലേ?
0: അതെ, വളരെ യൂസർ ഫ്രണ്ട്. കാരണം അങ്ങനെ ആയാൽ മാത്രമേ അത് കസ്റ്റമറിന് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എവിടെയെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഓപ്പറേഷൻ ഉണ്ടെങ്കിലും മാനസികമായിട്ടും മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് ക്ഷമാശീലം വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ അവർക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് ഹൈലൈറ്റ് ചെയ്യും, അതൊരു വിഷയമായിട്ട് മാറും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും ഈ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും വിജയിക്കത്തുള്ളൂ ഇനിയുള്ള കാലത്ത്.
1: അപ്പൊ ഈ ഇത്തരത്തിലുള്ള മെഷീൻസിന് നമ്മൾ ഇപ്പം ഏകദേശം എത്ര സ്ഥലം വേണ്ടി വരും? അങ്ങനെ അത് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കുമല്ലോ അല്ലെ? എങ്ങനെയാണ്?
0: അതെ, ഓരോ രീതിയിലായിരിക്കും. അപ്പൊ നമ്മള് നമ്മുടെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ എന്താണോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരു നേരത്തേക്ക് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലത്തിനുപരി ഇതൊരു ഫ്രൈഡ് നേരത്തേക്ക് ബനാന ഫിഗ് ആക്കി മാറ്റാനോ, അല്ലെങ്കിൽ ആ ബനാന ഫ്രൈ ചെയ്തുള്ള ചിപ്സ് ആക്കി മാറ്റാനോ, ആണെന്നുണ്ടെങ്കിൽ ബനാന പൗഡർ ആക്കി മാറ്റാനോ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കിലോ ബനാനയുടെ പൗഡർ നമ്മളത് ബനാന എടുത്തിട്ട് അത് പൗഡർ ആക്കിയാൽ അതിന്റെ 10 ഇരട്ടി വില കിട്ടും. അത് പ്രോസസ് ചെയ്യാനായിട്ട് ആകെ 10% മെനക്കേടേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മളത് മൂല്യവർദ്ധിതമാക്കി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ അതിന്റെ ഡിപ്പെൻഡ് ചെയ്ത് സ്പേസ് നമുക്ക് വേണ്ടി വരും. എത്ര പ്രൊഡക്ഷൻ ആണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള സ്പേസ്. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു കർഷകനും അവന്റെ ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ട 100 സ്ക്വയർ ഫീറ്റ് മുതൽ നമുക്ക് തുടങ്ങുന്നുണ്ട് മെഷീൻ.
1: അതോടൊപ്പം തന്നെ ഈ അസംസ്കൃത വസ്തുക്കളുടെ നഷ്ടമൊക്കെ ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റുമായിരിക്കും അല്ലെ? ഇത്തരത്തിലുള്ള മെഷീനറി
0: കുറക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഓസോൺ നാനോ ബബിൾ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഏതൊരു കർഷകനും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇവന്റെ കൃഷി നശിക്കാതിരിക്കാൻ ഇവന്റെ നിർബന്ധിതമായിട്ടും വിഷം അടിച്ചേ പറ്റത്തുള്ളൂ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഈ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് അറിഞ്ഞോ അറിയാതോ മനസ്സോ കൂടിയോ മനസ്സല്ലാതെയോ ഇത് വിറ്റഴിക്കാതെ ഇവന്റെ കുടുംബം ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിഷം അടിച്ച വസ്തുക്കളാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന വെജിറ്റബിളിനെ അതിന്റെ 100% പെസ്റ്റിസൈഡ്സ് കളയാനായിട്ട് നമ്മൾ ഓസോൺ നാനോ ബബിൾ വാഷിംഗ് മെഷീൻ എന്നൊരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഓസോൺ വാഷിംഗ് എന്നൊരു ടെക്നോളജി ഉള്ളതാണ്. ഇതിന്റെ കൂടെ നമ്മൾ നാനോ ബബിൾ ടെക്നോളജി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നാനോ എന്ന് പറയുന്നത് വളരെ മൈക്രോ, അതായത് ഓസോണിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് പെസ്റ്റിസൈഡ്സ് ആയിട്ട് പോയി റിയാക്ട് ചെയ്തിട്ട് അതിന്റെ സ്ട്രക്ചർ പൊട്ടിച്ചിളകുക എന്നുള്ളതാണ് ഈ ഓസോൺ ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജനെ കമ്പൈൻ ചെയ്തിട്ട് അത് ഓത്രി ആക്കി മാറ്റി വെള്ളത്തിലോട്ട് ലയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഓസോൺ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഓസോണിന്റെ ബബിളിന്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ ഇവൻ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഇവന് ഓത്രി എന്നുള്ളൊരു സാധനം ഓ ആണെങ്കിൽ സ്റ്റേബിൾ ആവും, ഓ ടു ആണെങ്കിൽ സ്റ്റേബിൾ ആവും, പക്ഷെ ഓത്രി അൺസ്റ്റേബിൾ സ്റ്റേജ് ആണ്. അപ്പൊ ഇവൻ എന്ത് കണ്ടാലും പോയി റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇവനെ റിയാക്ട് ചെയ്യാനായിട്ട് നമ്മള് ബബിൾസിനെ നാനോ ആക്കി, അതായത് ഒരു വെള്ളത്തിലോട്ട് ഈ നാനോ ബബിൾ ടെക്നോളജി യൂസ് ചെയ്തുകഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വീഴുമ്പോൾ നമുക്ക് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പാല് വീഴുന്ന പോലെ ഫീൽ ചെയ്യും. കൈ കണ്ണോണ്ട് നോക്കിയാൽ ആ ബബിൾസിന്റെ സൈസ് ചെറുതായതുകൊണ്ട് പാല് കയ്യിൽ വീഴുന്ന പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ടെക്നോളജി കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓസോൺ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ വിഷം അടിച്ച സാധനമാണെങ്കിലും നമുക്കത് 100% റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത വെജിറ്റബിൾ കഴിക്കാനും കൊടുക്കാനും നമുക്ക് വരും. അപ്പൊ എല്ലാ കർഷകനും ഇനി ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ വിഷം എത്ര അടിച്ചാലും 10 രൂപ കൂട്ടി വിൽക്കാനാണല്ലോ അവർക്ക് പറ്റും. കാരണം എന്റെ വെജിറ്റബിൾ ഓർഗാനിക് വെജിറ്റബിൾ ആണെന്നുള്ള രീതിയിൽ വിൽക്കാൻ പറ്റും. ഓർഗാനിക് വെജിറ്റബിൾ ആണെങ്കിൽ 0% പെസ്റ്റിസൈഡ്സ് ആയിരിക്കണം, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ അങ്ങനെ ആക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ മെഷീൻ എല്ലാ കർഷകർക്കും ഭയങ്കര ഗുണം ചെയ്യുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ കൂട്ടാനും അല്ലെങ്കിൽ വിൽക്കുന്ന എന്താ ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിളിന് വിഷം ഇല്ല, നിങ്ങൾക്ക് ഏത് ലാബിൽ കൊണ്ട് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, NABL ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് തരാം, അവകാശവാദത്തോടു കൂടി നമുക്ക് നമ്മുടെ വെജിറ്റബിള് അല്ലെങ്കിൽ നമ്മുടെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് നമുക്ക് പറ്റും. അത് വലിയൊരു മുന്നേറ്റമാണ് നമ്മുടെ ഇനിയുള്ള കാലത്ത്. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഫേസ് ചെയ്യുന്നത് ഈ പെസ്റ്റിസൈഡ്സും വിഷങ്ങളും നമ്മുടെ ഉള്ളിൽ ചെന്ന് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിനോട് സൈലന്റ് കില്ലർ ആയിട്ടുള്ള ഈ പെസ്റ്റിസൈഡ്സ് ഉള്ളിൽ ചെല്ലുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് വരാതിരിക്കാനായിട്ട് എല്ലാ കർഷകരും ഗവൺമെന്റ് തലത്തിൽ തന്നെയാണോ ആരെങ്കിലും ഇത് ഇടപെട്ട് ഇങ്ങനത്തെ ഒരു മെഷീൻസ് എല്ലായിടത്തും എല്ലാ കർഷകരും ഫ്രീ ആയിട്ടല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സിഡിയിലൂടെ കൊടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മുന്നേറ്റമായിരിക്കും നമ്മുടെ നാട്ടിൽ. നമ്മുടെ മലയാളികൾ ഇപ്പം വിഷമില്ലാത്ത ഒരു കഴിക്കുന്ന ഒരു ജനറേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: അപ്പൊ അത് പ്രത്യേക ഈ മെഷീനറിയിലൂടെ കടത്തിവിട്ടുകൊണ്ടാണോ ഇത് മാറ്റിയെടുക്കുന്നത്? എങ്ങനെയാണ്?
0: അതായത് ഇത് കഴുകുമ്പം ഇത്

0: ഇതൊരു ചെറിയൊരു ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഒരു മിഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതിനകത്തുനിന്നുള്ള എയർ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ എയറിന് ഇതിങ്ങനെ ഹൈ ഇലക്ട്രിക് ഫീൽഡിലൂടെ കടത്തി വിടുമ്പം ഈ ഓക്സിജൻ കംപ്രസ് ആയിട്ട് ഓത്രിയായി മാറും. ഈ ഓത്രി വെള്ളത്തിലോട്ട് നമ്മൾ കഴുകിക്കൊണ്ട് വെജിറ്റബിൾ കുറെ എടുത്ത് നമ്മൾ വെണ്ടയ്ക്കാൻ മുന്നിക്ക് ഒരു ടാങ്ക് പോലത്തെ ഒരു ടാങ്കിനകത്തോട്ട് ഇട്ടു, നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു വാഷ് ബേസിനോട്ട് ഇട്ടിട്ട് ഈ ഓസോൺ കൂടി ഇതിനകത്തോട്ട് ആ ഒരു എയർ വെള്ളം അതിലോട്ട് വിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ള എല്ലാ വിഷത്തെയും ഇവൻ പോയി റിയാക്ട് ചെയ്യും. അപ്പൊ റിയാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് 0% പെസ്റ്റിസൈഡ്സ് ഉള്ള പ്രൊഡക്റ്റ് ആയി. അപ്പൊ ഇത് എല്ലാവർക്കും വാങ്ങിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടില് കർഷകർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിഷമില്ലാതെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ 10 രൂപ കൂട്ടി വിറ്റാലും വിഷമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ മെഷീനുകളൊക്കെ ഈ പ്രവർത്തിപ്പിക്കുമ്പോൾ പിന്നെ സാധാരണ അതിന്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ വെച്ചാല് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എപ്പോഴും DCയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത്. കാരണം ഡയറക്റ്റ് ഒരു 230 സപ്ലൈ ആണ് നമ്മളെ മനുഷ്യന് മാരകമായിട്ട് ഷോക്ക് ഏൽപ്പിക്കാനായിട്ട് സാധ്യതയുള്ള സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം DCയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഈ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ ആഴം ഉള്ളതെന്ന് വെച്ചാൽ ഈ ഓത്രി എന്ന് പറഞ്ഞ സാധനം ഈ തോന്നല ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് മൂക്കിലോട്ടൊക്കെ വെച്ച് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യങ്ങൾ, കാരണം ഇത് വാഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക. ഇത് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ പുറം രാജ്യത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മളെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് വെള്ളങ്ങള്. നമ്മള് ടാങ്ക് നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വലിയ വലിയ ഒരു 1000-2000 ലിറ്റർ ഇതിനകത്ത് ഓസോൺ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ വെള്ളത്തിലുള്ള മൈക്രോ ബാക്ടീരിയനെ കൊല്ലാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ അതിനോടൊപ്പം തന്നെ നാനോയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിളിനകത്തുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന മൈക്രോ നാനോ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസങ്ങളുള്ള എന്തൊക്കെ ഉണ്ടോ ഈ ഏറ്റവും വലിയ കൊറോണയെ പോലും നമുക്ക് കൊല്ലാൻ പറ്റും. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഓസോൺ വാഷ് വെച്ച് നമുക്ക് എത്ര ശതമാനം പെസ്റ്റിസൈഡ്സ് കളയാൻ പറ്റും, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ ചോദിച്ചാൽ പോലും അവർ പറഞ്ഞുതരും. ഓസോൺ നാനോ ബബിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ വാഷ് ചെയ്താൽ 100% പെസ്റ്റിസൈഡ്സ് കളയാൻ പറ്റും എന്ന് പറയും. അപ്പം അതാണ് ഏറ്റവും വലിയൊരു ഇത് കർഷകർക്ക്.
1: അപ്പം മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിലുള്ള ഒരു മെഷീൻ അല്ലെങ്കിൽ മെഷീനുകൾ ഉപയോഗിച്ച് ഒരു ചെറുകിട സംരംഭം ഒക്കെ തുടങ്ങുന്നതിനുള്ള നിങ്ങളുടെ ഒരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്താണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം എനിക്കൊന്ന് എറണാകുളത്ത് ഒരു 1-2 പേര് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇപ്പൊ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെജിറ്റബിളിനെ നമ്മുടെ മെഷീനിൽ കയറ്റി കഴുകി അതിനകത്ത് പെസ്റ്റിസൈഡ്സ് ഇല്ലാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടോടുകൂടി വെജിറ്റബിൾ വിൽക്കുക. നമുക്കറിയാം നമ്മുടെ എല്ലാ ഓരോ ജംഗ്ഷനിലും വെജിറ്റബിൾ കറി ഉണ്ടാവും, പച്ചക്കറി കറിയും ഫ്രൂട്ട്സ് കറി ഉണ്ടാവും. അവിടെ വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമുള്ള സാധനം അതേപോലെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ കഴുകി ചെയ്യാണ്. അപ്പൊ അങ്ങനെ അല്ലാതെ ആ വരുന്ന വെജിറ്റബിളിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഈ പറഞ്ഞ ഓസോൺ വാഷ് ചെയ്ത് നാനോ ബബിൾ ടെക്നോളജി ചെയ്ത് വിൽക്കുന്നുള്ള രീതിയിൽ. അപ്പൊ അവരിപ്പം നമുക്ക് 2nd ഓർഡർ വെച്ച് ഈ പറഞ്ഞ 3 പേര് നമുക്ക് തന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാല് നേരത്തെ ഉള്ളത് അങ്ങനെ ആൾക്കാർ കൂടുതൽ കോൺഷ്യസ് ആയി ഹെൽത്തിന്. അപ്പൊ വെജിറ്റബിൾ നേരത്തെ അവർ 1 കിലോ വാങ്ങിച്ചു വെച്ചാൽ വിൽക്കണമെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് വരെ ഇരിക്കണം. ഇപ്പൊ അവർ വിൽക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമേ വെജിറ്റബിൾ വേണോന്ന് പറഞ്ഞാൽ അവർ അപ്പൊ കൊടുക്കുന്നില്ല, വൈകിട്ട് അവർ ടൈം പറയും ഈ സമയത്ത് ഒന്ന് വാങ്ങിച്ചിട്ട് പൊക്കോ. അപ്പൊ ഡിമാൻഡ് കൂടി. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റും. സബ്സിഡിയോട് കൂടിയ ലോണുകൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. PMSME, PMEBP, മുദ്രാ ലോൺ മുതല് പല പല സ്കീമുകൾ നമുക്ക് ഇപ്പം കേരള ഗവൺമെന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ 5 ലക്ഷത്തിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ പുതിയത് വരികയാണെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നമുക്കൊരു വർത്ത് ആയിട്ടുള്ള കാര്യം. കാരണം മനുഷ്യന് വേണ്ട മിഷനറികൾ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ് ആവുന്നത്. ഇപ്പൊ നമുക്കറിയാം നമുക്ക് മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വിഷരഹിത പച്ചക്കറികൾ അല്ലെങ്കിൽ വിഷമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ്. അപ്പൊ ഇത് കഴിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ആൾക്കാർ നമ്മുടെ ഇപ്പം വാങ്ങും. 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളിവിടെ 12 രൂപ കൊടുത്താലും ഈ 2 രൂപയ്ക്ക് നമ്മുടെ ആരോഗ്യം അവിടെ നമുക്ക് മിച്ചം പിടിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു ബിസിനസ് വേറെ ഇല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ നാനോ ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറെ നാളെടുത്തത്. ഏത് റേഷ്യോയിൽ എത്ര ഗ്രാം പെർ അവറിൽ നാനോ ബബിളിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും വെജിറ്റബിളും ഫ്രൂട്ട്സും കഴുകി പല ലാബുകളും ടെസ്റ്റ് ചെയ്ത് ഏത് റേഷ്യോയിൽ വന്നപ്പോഴാണ് നമുക്കത് സക്സസ് ആയെന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മിഷനാക്കി സെറ്റ് ആയത്. അപ്പൊ അതേപോലെ ആരെങ്കിലുമൊക്കെ പുതിയ പുതിയ ഇങ്ങനെയുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗവൺമെന്റ് സബ്സിഡികളുണ്ട്, ഗവൺമെന്റ് മെന്റർമാരുണ്ട്, ലോണുകൾ EMI ലോണുകൾ കിട്ടും. ഇതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗ്രോ ചെയ്യാനായിട്ട്.
1: അതെ, അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലേ?
0: എളുപ്പത്തിൽ സാധിക്കുന്നു. കാരണം പച്ചക്കറികളാണ്ടും അവർക്കൊക്കെ

0: വിൽക്കാനായിട്ട് വിഷമില്ലാത്ത ഓർഗാനിക് എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചുമ്മാ നമുക്ക് ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത 0% ബിലോ ഡിറ്റക്ഷൻ ലെവൽ പെസ്റ്റിസൈഡ്സ് ആണെന്ന് സർട്ടിഫിക്കേഷൻ NIBL ലാബിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അത് ഓർഗാനിക് ആകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു മിഷൻ വെച്ചിട്ട് നാനോ ബബിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓസോൺ വാഷ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ വാഷിംഗ് മെഷീൻ ആണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റും. അങ്ങനെ വിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും നല്ല മനുഷ്യന് ആവശ്യമുള്ള ഡിമാൻഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല നമുക്ക് മാർക്കറ്റും കിട്ടും, നല്ല വിലയും കിട്ടും, 10 പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും.
1: അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പം ഇതിന്റെ ഇപ്പം മെഷീനറി ഒക്കെ ഞങ്ങൾ വാങ്ങി, അല്ലെ, മെഷീനറി കർഷകർ വാങ്ങിക്കഴിഞ്ഞ് അത് ഉപയോഗിച്ചു, ഉപയോഗിക്കുന്ന സമയത്തും പിന്നെ അതിന് ശേഷമുള്ള, അതായത് ഇപ്പം ഈ വിൽപ്പനാനന്തര സർവീസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്?
0: ദൈവ സഹായിച്ച് ഞാനൊരു എഞ്ചിനീയറിനുപരി ഞാൻ മനസ്സിലാക്കി, ഞാൻ പല കമ്പനികളിലെയും കൺസൾട്ടന്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ രണ്ടു പേരിൽ നിന്നും തുടങ്ങി ഇന്ന് നമ്മൾ ഇത്രയും ലെവലിൽ എത്തിയത് മെഷീൻ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ചിലപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് വിൽക്കാം. പക്ഷെ ഒരു കമ്പനി 2-ൽ നിന്ന് 100 വരെ എത്തണമെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്രെഡിബിലിറ്റി ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി മീഡിയസ് ഉള്ളതാണ്. നമ്മള് നല്ലതല്ല ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അടി, ഇന്നല്ലെങ്കിൽ നാളെ അടി കിട്ടും. രണ്ടാമത്തെ കാര്യം ഏറ്റവും നല്ല പബ്ലിസിറ്റി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മുടെ ഒരു മെഷീൻ വാങ്ങിച്ച ഒരാൾ ആ മെഷീൻ കൊള്ളാം, ആ കമ്പനിയുടെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ കണ്ണൂർ തന്നെയാണല്ലോ, ഞങ്ങൾക്ക് 100 കണക്കിന് കസ്റ്റമർ ഉള്ള ഏരിയയാണ് കണ്ണൂർ, 100 കണക്കിന് കസ്റ്റമർ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെയും ഇവിടെ കിടക്കുന്ന ഞങ്ങൾ ഇങ്ങനെ അറ്റത്തിറങ്ങുന്ന കാസർഗോഡ്, ഇന്നലെ വണ്ടി 3 വണ്ടിയാണ് കാസർഗോഡിന് പോയത്. അപ്പം അത്രയും നമുക്ക് ഡെലിവറി ആയിരുന്നു, നമ്മൾ അത്രയും സർവീസ് പോകും. നമുക്ക് ഇത്രയും 16 ടീമുള്ള നമ്മുടെ സർവീസ് ടീം എന്ന് പറഞ്ഞാല് ഇവരുടെ ഗ്രൂപ്പിലോട്ട് ഓട്ടോമാറ്റിക് കസ്റ്റമർ നമ്മളൊരു ഗൂഗിൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക് നമ്മുടെ സെർവറിൽ കിട്ടും. അത് കിട്ടിയാൽ ഓട്ടോമാറ്റിക് ആരാണോ അസൈൻ ചെയ്യേണ്ടത് സർവീസ് മാനേജർ അസൈൻ ചെയ്ത് ഓരോരുത്തരെ വിടും. പിന്നെ എല്ലാ ജില്ലയിലും ഓൾമോസ്റ്റ് നമുക്ക് സർവീസ് ടെക്നീഷ്യന്മാരുണ്ട്, അതിനുപരി ഏജൻസികളുണ്ട്. അപ്പൊ ഏജൻസി വഴിയാണ് കൊടുത്തെങ്കിൽ ഏജൻസിക്കാർ അറ്റൻഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയും തന്നെ അറ്റൻഡ് ചെയ്യും. കാരണം എല്ലാ ദിവസവും നമുക്ക് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട്. അതിനകത്ത് എപ്പോഴും ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും. എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ അത് കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ സർവീസ് ഇല്ലാതെ ഒരു കമ്പനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഒത്തിരി നേരം മുമ്പോട്ട് പോകില്ല. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉള്ളവർ പറഞ്ഞാൽ അവരൊരു പാഷനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ പൈസ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി തുടങ്ങും. ആ കമ്പനിയൊക്കെ നോക്കിയാൽ മതി, കൂടി ഒരു 5 വർഷത്തെ മേലിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ആ കമ്പനിക്ക്. ഇതേപോലെ 17 വർഷമൊക്കെ ആകുന്ന ഒരു കമ്പനി എന്നൊക്കെ പറഞ്ഞാല് ഇത് ഞാൻ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ്. അപ്പൊ ആ സ്ഥാപനം ഇവിടം വരെ വളർത്താനായിട്ട് എന്തും വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്, എന്തും വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന എനിക്ക് ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു ഒരു എന്റർപ്രണറിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാവുമെന്നും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ സർവീസ് കൊടുക്കുക എന്നാണ് ഞാൻ എന്റെ ടീമിനെ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അവരിലൂടെ അടുത്തൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഗ്രോ ചെയ്യുന്നതിന് കാരണം.
1: ഓക്കെ, എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കൊടുക്കാനുള്ള മെഷീനറീസ്, വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ്, അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനറീസ് നിർമ്മിച്ചു നൽകുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു.
0: താങ്ക് യു സർ.

ആലപ്പുഴയിലെ അഗ്രോ 3-സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അനീഷ് മധു സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

അഗ്രോ 3-സ്റ്റാർ മിഷനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ 9567025 984 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ആകാശവാണി കമ്പോ 2026 ജൂലൈ 10 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട്ട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,600 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,200 രൂപ, കാഞ്ഞങ്ങാട്ട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 5,000 രൂപ, കാസർഗോഡ് 4,700 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 23,500 രൂപ, കാഞ്ഞങ്ങാട്ട് 24,000 രൂപ. കൊട്ടുപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,900 രൂപ, കാഞ്ഞങ്ങാട്ട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 700 രൂപ, തലശ്ശേരി 655 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് എട്ടുമണിക്ക് സാഹിത്യരംഗത്തിൽ സ്വപ്നാടകൻ, സുറാബിൻ്റെ ചെറുകഥ, മധു ആലപ്പുഴമ്പിൻ്റെ കവിതകൾ, വി കെ റീന അവതരിപ്പിക്കുന്ന ചെറുകഥ പുഴവക്കത്ത് വീട്, ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

നാളെ രാവിലെ 7 മണിക്ക് ജാലകത്തിൽ ഒരു കോൾ ഭൂമിയുടെ ഭാവിക്ക്. അനധികൃത പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ, ഫിഫ വേൾഡ് കപ്പ് പശ്ചാത്തലത്തിൽ ഒരന്വേഷണം. നാളെ രാവിലെ 7 മണിക്ക്.

നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയിൽ സ്പോർട്സ് ടൈമിൽ ദേശീയ റെക്കോർഡുകൾ മുതൽ ഒളിമ്പിക്സ് ട്രാക്ക് വരെ ഏഷ്യൻ വേദികളിൽ രാജ്യാന്തര മെഡൽ നേട്ടങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി കണ്ണൂരിൽ ചുമതലയേറ്റ ഒളിമ്പ്യൻ കുഞ്ഞുമുഹമ്മദ് പുത്തൻപുരയ്ക്കൽ.

ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3rd ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 crore ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 crore ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
1: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര IT മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പിന്നാലെ

0: മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യു എസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനുശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,00,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ.

വാണിജ്യറാം സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പുലിമുരുകൻ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം ട്രിവാൻഡ്രം ലോർഡ്സ്. രാജീവ് നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഇടവപ്പാതി എന്ന പടത്തിൽ മധുശ്രീ നാരായൺ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ജയദേവിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ സംഗീതം. അടുത്ത ഗാനം നേഹ നായർ പാടിയത്, ചിത്രം അഞ്ച് സുന്ദരികൾ. റഫീഖ് അഹമ്മദിൻ്റെ രചന, യാക്സൻ ഗാരിയുടെ സംഗീതം.

ഒരു ഗാനം കൂടി, ആമയും മുയലും എന്ന പടത്തിൽ നയന പാടിയത്, രാജീവ് ആലുങ്കലിൻ്റെ രചന, എം ജി ശ്രീകുമാറിൻ്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
1: ഞാൻ എഴുതുന്നതൊക്കെ സ്വപ്നങ്ങളാണ്, എന്നിട്ടും
2: എപ്പോഴും എപ്പോഴും ചുട്ടുനീറുന്നൊരു മട്ടിലൻ ജന്മം
3: മെല്ലെ ഒന്നുലയുകയും ആ പൂവ് കൊഴിഞ്ഞു വീഴുകയും ചെയ്തു.
0: സുറാബ്, വി കെ റീന എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും മധു ആലപ്പടമ്പ് ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം. സ്വപ്നങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിന് വഴിമാറുമ്പോൾ മനുഷ്യൻ നേരിടുന്ന വികാരങ്ങളുടെ ആവിഷ്കാരമാണ് ഈ ചെറുകഥ.
1: സ്വപ്നാടകൻ.
0: കഥ പറയുന്നു സുറാബ്.
1: പേക്കിനാവ് കണ്ട് പൊറുതി മുട്ടിയപ്പോഴാണ് നല്ല ഒരു സ്വപ്നം കേശു തിരഞ്ഞെടുത്തത്. കിനാവ് കാണാൻ ഉറങ്ങണമെന്നില്ല, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണാം. മയങ്ങിയ സ്വപ്നം, മയങ്ങാത്ത സ്വപ്നം. ചില സ്വപ്നങ്ങൾ ഭയപ്പെടുത്തും. ലോട്ടറിയാണ് കേശുവിൻ്റെ സ്വപ്നം. ടിക്കറ്റ് എടുത്താൽ പിറ്റേന്ന് അതിൻ്റെ ഫലം അറിയും വരെ ഒരു തരം സ്വപ്നാടനമായിരിക്കും. എന്തൊക്കെയോ മനക്കോട്ടകൾ, പുതിയ പുതിയ ആകാശങ്ങൾ, നീന്തിത്തുടിക്കുന്ന മേഘവർണ്ണങ്ങൾ, ചിലത് പഞ്ഞി പോലെ, ചിലത് റോക്കറ്റ് പോയതുപോലെ എളുപ്പം മാഞ്ഞു പോകുന്ന വരകൾ. ഫലം വന്നു, കേശു കണ്ട സ്വപ്നങ്ങളൊക്കെ വര പോലെയായി, മാഞ്ഞുപോയി. സാരമില്ല, നാളെയുമുണ്ടല്ലോ സ്വപ്നങ്ങൾ. എന്തായിരുന്നു കണ്ടത്? ദിവസേന അറുക്കെടുപ്പ്, പലരും പലതും കാണുന്നു. കേശു കണ്ടത് വലിയ ഒരു പശുത്തൊഴുത്താണ്. പശുക്കളെ വളർത്തണം, മേയ്ക്കണം, താലോലിക്കണം, കറക്കണം, ചാണകം വാരണം, ജീവിതം കൊഴുത്ത് ആരോഗ്യത്തോടെ വളരണം, നാടിൻ്റെ വെണ്മയിൽ ആഹ്ലാദിക്കണം. ആഹാ, എന്ത് നല്ല ജീവിതം! കേശുവിൻ്റെ ജീവിതത്തിൽ പശു ഒരു പശ്ചാത്തലമേ അല്ല. കുടുംബത്തിൽ ആരും ഇന്നുവരെ പശുക്കളെ പോറ്റിയിട്ടില്ല. എന്തിനേറെ, ഒരാട്ടിൻകുട്ടിയെപ്പോലും. അയൽവക്കത്ത് പണ്ട് ഒരു ഇറച്ചി വെട്ടുകാരുണ്ടായിരുന്നു, കപ്പടാ മീശയും കുണ്ടക്കണ്ണുകളുമുള്ള കശാപ്പുകാരൻ. രണ്ട് വീട്ടുകാരും എന്നും വഴക്കാണ്. ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ കാക്കകൾ ഇപ്പുറത്തേക്ക് കൊണ്ടിടുന്നു, അതിനെ ചൊല്ലിയുള്ള തർക്കം. അതിന് ഞാൻ കാക്കകളെ പോറ്റുന്നില്ല, അറവുകാരൻ തറപ്പിച്ചു ഉണ്ടക്കണ്ണ് തുറന്നു. നിന്റെ കപ്പടാമീശ മുഖത്ത് വെച്ചാൽ മതി, അത് ഇങ്ങോട്ട് ചുരുട്ടേണ്ട. അയൽവക്കവും ശബ്ദിച്ചു. അയ്യോ, കലഹം തന്നെ, എന്നും വഴക്ക്. വാക്കിനും വഴക്കിനുമിടയിൽ കേശു കശാപ്പുകാരൻ്റെ മകളെ തന്നെ കറക്കി. അവൾ വീണു. മാലിനി കറുത്തിട്ടാണ്, സുന്ദരിയാണ്. അവൾ കേശുവിനെ ആട്ടിൻ കരളും അവളുടെ കരളും സമാസമം പകുത്തു കൊടുത്തു. കേശു എളുപ്പം കൊഴുത്തു. പ്രണയം പല്ലവിയും അനുപല്ലവിയും പാടി. ചരണത്തിലെത്തുമ്പോഴേക്കും എങ്ങു നിന്നോ താറാവുകൾ കൂട്ടത്തോടെ വന്നു. മണ്ണാങ്കട്ട ഒടുവിൽ കേശുവിൻ്റെ പാട്ട് മറന്ന് അവൾ താറാവിൻ കൂട്ടത്തോടൊപ്പം ഒളിച്ചോടി. കണ്ടത്തിൽ കൊയ്ത്തു കഴിഞ്ഞ കാലം, അപ്പോഴാണ് ദൂരെ നിന്നും താറാവുകൾ വരിക. ആ വരവിൽ കൂടുകൂട്ടിയത് അറവുകാരൻ്റെ പറമ്പിലായിരുന്നു, മാലിനിയുടെ ഹൃദയത്തിലായിരുന്നു. തൊട്ടടുത്തു തന്നെ കുളമുണ്ട്. മാലിനിയും താറാവുകളും ഒന്നിച്ചു കുളിച്ചു, ഒന്നിച്ച് നീന്തി. ആൺ താറാവും പെൺതാറാവും ഇണചേർന്നു. അതിലൊരു താറാവ് മുട്ടയിട്ടു. കൂട്ടിന് പുറത്ത് തോടിന് ബലക്ഷയമുള്ള പഞ്ഞമുട്ട. താറാവുകാരൻ അത് മാലിനിക്ക് കൊടുത്തു. അതവൾ അപ്പോൾ തന്നെ വിഴുങ്ങി. അതോടെ അവളെ കാണാതായി. താറാവുകാരനെയും കശാപ്പുകാരൻ ഞെട്ടിയില്ല, പകരം നാട്ടുകാരെ മുഴുവൻ ഞെട്ടിപ്പിച്ചു. പാതി വിലക്ക് താറാവുകളെ ഇറച്ചിയായും അല്ലാതെയും തൂക്കിക്കൊടുത്തു. കശാപ്പുകാരന് അപ്രതീക്ഷിതമായി കിട്ടിയ ലോട്ടറി. ഭാഗ്യവാൻ. സ്വപ്നങ്ങൾ ഏതെല്ലാം തരത്തിലാണ് മതിൽ ചാടുന്നത്! സകല കഥയും അറിഞ്ഞിട്ടും കടിഞ്ഞൂൽ പ്രണയം കത്തിക്കരിഞ്ഞിട്ടും കേശു താറാവിൻ കൂട്ടത്തെ ശപിക്കാതെ പശുത്തൊഴുത്ത് സ്വപ്നം കണ്ടു. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്ത് ദുരൂഹത? കാമുകിയുടെ അപ്പൻ കശാപ്പുകാരനായതിനും മകൾ പ്രണയം പുഴുങ്ങി കടന്നുകളഞ്ഞതിനും എന്ത് ദുരൂഹത? ഓർക്കുമ്പോൾ കേശുവിന് പഴയ ആട്ടിൻ കരളും അവളുടെ കരളും ഛർദ്ദിക്കാൻ തോന്നുന്നു. വവാത്ത സ്വപ്നങ്ങൾ. തൊട്ടടുത്ത രേഷ്മ ജീവിതം അവസാനിപ്പിച്ചത് കേശുവിന് നന്നായി അറിയാം. രേഷ്മ ചെറുപ്പത്തിലെ ഒരു സ്വപ്നജീവിയായിരുന്നു. അറ്റമില്ലാതെ സ്വപ്നം കണ്ട് കൂട്ടുന്നവൾ. മിടുക്കിയാണ്, ഭാവനാ സമ്പന്നയാണ്. അവളുടെ സ്വപ്നം എത്ര പെട്ടെന്നാണ് കരിഞ്ഞു പോയത്. കഴിഞ്ഞ ദിവസം ജുനൈദ് പറഞ്ഞു, എൻ്റെ മിക്ക സുഹൃത്തുക്കൾക്കും കഷണ്ടിയുണ്ട്, എന്തു ചെയ്യാൻ, എനിക്ക് തലനിറയേ മുടിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഗ്രൂപ്പുണ്ടാക്കിയേനെ, പുതിയ ഒരു കഷണ്ടി ഗ്രൂപ്പ്. ജുനൈദ് കേശുവിൻ്റെ സുഹൃത്ത്, എവിടെ കണ്ടാലും പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കും, ഒരു തരം വട്ട്. കേട്ടപ്പോൾ കേശുവിന് ചിരിക്കാൻ തോന്നിയില്ല. പൊതുവെ ജുനൈദിന് ഗ്രൂപ്പില്ല, എന്നാൽ ചില ഗ്രൂപ്പിനോട് ഈർഷ്യയുണ്ട്, ആവശ്യമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളോട്. അവൻ ഒരു ഗ്രൂപ്പിൻ്റെയും അടിമയല്ല, അഡ്മിനുമല്ല, എന്തിനേറെ സ്വന്തം ഫാമിലി ഗ്രൂപ്പിൽ പോലും. ഗ്രൂപ്പിൽ അഡ്മിൻ നിശ്ചയിക്കും ആരെ നീക്കണം, ആരെ നിലനിർത്തണം, അതാണല്ലോ അതിൻ്റെ രീതി, സ്വയം തേച്ചു മിനുക്കൽ. സത്യത്തിൽ ജുനൈദ് പറഞ്ഞത് ഒരു തമാശയാണ്. സ്വപ്നത്തിൻ്റെ ഇടയിലേക്ക് കയറി വന്ന കഷണ്ടി, പുതിയ തലകൾ അനുഭവിക്കുന്ന മനോവേദന, തൽക്കാലം അവന് കഷണ്ടി വരാനൊന്നും പോകുന്നില്ല. അത്തരം എണ്ണയാണ് അവൻ ഉപയോഗിക്കുന്നത്. സ്വപ്നങ്ങൾ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. തെങ്ങിൽ നിന്ന് ഓല വീണാലും ചിലർക്ക് ഭാഗ്യം, പച്ചോലയോ ഉണക്കോലയോ എന്തായാലും അതൊരു സ്വപ്നമാക്കും, അന്ധവിശ്വാസമാക്കും. കേശു കണ്ട സ്വപ്നങ്ങൾ എവിടെയൊക്കെയോ പായ വിരിച്ചുറങ്ങുന്നു, ഉറക്കത്തിൽ മേനി പറയുന്നു, പാതിരാവ് കൂരിരുട്ട്, പട്ടികൾ നിർത്താതെ കുരയ്ക്കുന്നു, രേഷ്മ ഇറങ്ങി നടക്കുന്നു, ചുണ്ണാമ്പ് ചോദിക്കുന്നു, ഹേ മനുഷ്യ, എന്താണ് സ്വപ്നം കാണുന്നത്, കൂടെ വരൂ. അവൾ പൊട്ടിച്ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു. കേശു പ്രേതത്തെ കണ്ട് എഴുന്നേറ്റോടുന്നു. എന്തൊരു ദുസ്വപ്നം! അപ്പോൾ ലോട്ടറിയിൽ കാണുന്നതൊക്കെ അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നവന് എന്ത് സ്വപ്നം? കവികൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് കവിത എഴുതുന്നതെന്ന് ഏതെങ്കിലും കവികൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ലെന്നാണ് ജുനൈദ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ പുതിയ കവി ഹരീഷ് അവനോട് കയർത്തു, ഞാൻ എഴുതുന്നതൊക്കെ സ്വപ്നങ്ങളാണ്. എന്നിട്ടും ആൾക്കൂട്ടം ഹരീഷിനെ ഇരുത്തം വന്ന കവിയായി ആഘോഷിച്ചു. തമാശയായി ജുനൈദ് വീണ്ടും പറഞ്ഞു, എഴുതുമ്പോൾ ഹരീഷ് എവിടെയും ഇരിക്കും, അതുകൊണ്ടാണ് അവൻ എളുപ്പം ഇരുത്തം വന്ന കവിയായി പോയത്. ജുനൈദിൻ്റെ വാക്കുകേട്ട് ആരും ചിരിച്ചില്ല. അവൻ പറഞ്ഞ രേഷ്മയുടെ കഥ കേട്ടപ്പോഴും പ്രത്യേകിച്ചൊരു വികാരവും തോന്നിയില്ല. രേഷ്മ കണ്ടതൊക്കെ ബാലിശമാണ്, പ്രായപൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ, ഭാവിയും ഭൂതവും ഇല്ലാത്തത്. സ്ഥിരമായി ഒരു രാത്രി നക്ഷത്രം അവളെ കാണാൻ വരുന്നു, ആകാശത്തിലെ നക്ഷത്രം ഭൂമിയിലേക്ക്. അത് കന്യകയെ മോഹിപ്പിക്കുന്നു, അവളുടെ മേനിയിൽ ഒളിക്കുന്നു. നക്ഷത്രവും രേഷ്മയും തമ്മിലുള്ള ഒളിച്ചുകളി. അതോടെ അവളുടെ മാസമുറ തെറ്റി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഗമത്തിൽ.

0: ഇനി എന്തു ചെയ്യും? കുടുംബം പൊറത്തില്ല, ബന്ധുക്കൾ സഹിച്ചില്ല. പറമ്പിൽ ഇഷ്ടം പോലെ മാവുണ്ട്, പ്ലാവുണ്ട്. ആരോടും പറയാതെ അതിലൊന്നിൽ തലവെച്ച് അവൾ മേലോട്ട് പോയി. ജുനൈദ് പറഞ്ഞത് ഒരു പഴങ്കഥയാണ്, ഇതിൽ സ്വപ്നമൊന്നുമില്ല. ചതി, വഞ്ചന. കേശു നടന്നു വരുന്നു. എന്തായിരിക്കും അവൻ്റെ പുതിയ ഹോംവർക്ക്? അത് കേൾക്കാൻ ആൾക്കൂട്ടം ക്ഷമയോടെ കാത്തിരുന്നു. ലോട്ടറി അടിച്ചാൽ എളുപ്പം കടം തീർക്കണം, വീട് പുതുക്കണം, മുന്നിലും പിന്നിലും ഇഷ്ടിക പാകണം, അമ്മയ്ക്ക് സ്വർണം വാങ്ങണം, അനിയത്തിയെ കൂടുതൽ പഠിപ്പിക്കണം, പുതിയ മോഡൽ കാറ് വാങ്ങണം, വീടിൻ്റെ പോർച്ചിൽ പാർക്ക് ചെയ്യണം, രോഗികളെ സഹായിക്കണം. മനക്കോട്ടകളുടെ വെളിപാട് ഹൃദയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണു. അട്ടഹാസങ്ങളും ഭ്രാന്തും കലഹവും മരണവും പെരുകി. നന്നായി ഒരു മഴ പെയ്താൽ മതിയായിരുന്നു. സകല ഭ്രാന്തും എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോയേന്. ജുനൈദ് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും മഴ പെയ്തു. മഴയിൽ നനഞ്ഞ് മാലിനിയും അവളുടെ താറാവുകളും. കേശു വിശ്വസിച്ചില്ല. അത് സ്വപ്നമല്ലെന്ന് ആരും അവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചില്ല. നേരം വെളുത്തു. പ്രദേശത്ത് ആദ്യം ഉണർന്നത് മാലിനിയും അവളുടെ താറാവുകളുമായിരുന്നു. കേശു ഇന്നും ഭൂതകാലത്തിൽ തന്നെ. കാലം മാറിയതും സംഭവങ്ങൾ മാറിയതും അവനെ ത്രസിപ്പിക്കുന്നില്ല.
1: സ്വപ്നാടകൻ, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് സുറാബ്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി കവിതകളാണ് ചൊല്ലുന്നു മധു ആലപ്പടമ്പ്. ആദ്യത്തെ കവിത പ്രഷർ കുക്കർ.
2: ഉള്ളു പൊള്ളുന്നൊരി ആവിയിൽ കുക്കുവാൻ വയ്യനിക്കയ്യോ പനിച്ചു കിടപ്പാണ്. പൊട്ടിത്തെറിക്കാനെളുപ്പമല്ലോ, പക്ഷേ പൊത്തിപ്പിടിച്ചു കരഞ്ഞുപോകുന്നു ഞാൻ. ആറരയ്ക്കുള്ള വണ്ടിക്കു പോകുവാൻ ആഴക്കുകഞ്ഞി പൊതിഞ്ഞുകെട്ടിയിടുവാൻ. എപ്പോഴും എപ്പോഴും ചുട്ടുനീറുന്നൊരീ മട്ടിലൻ ജന്മമോ ആവിയായിപ്പോകവേ. ഒന്നും പറയുവാനില്ല, വേവുന്നു ചിന്തയും ചന്തവും ജീവിതമാകെയും. വെന്തൊരുങ്ങിട്ടിതാ മുന്നിൽ കിടക്കുന്നു അടച്ചിട്ട വാക്കും വികാരവിക്ഷോഭവും. വെന്തൊരുങ്ങിട്ടിതാ മുന്നിൽ കിടക്കുന്നു അടച്ചിട്ട വാക്കും വികാരവിക്ഷോഭവും.
1: അടുത്ത കവിത കഴുത.
2: എന്തോ പറഞ്ഞ് ദേഷ്യം വന്നപ്പോൾ അവളെ കഴുത എന്ന് വിളിച്ചു. എന്തോ പറഞ്ഞ് ദേഷ്യം വന്നപ്പോൾ അവളെ കഴുത എന്ന് വിളിച്ചു. ഒന്നും പറയാതെ അവൾ അടുക്കളയിൽ ഓരോ പണിയും പേറിക്കൊണ്ടിരുന്നു. ഒന്നും പറയാതെ അവൾ അടുക്കളയിൽ ഓരോ പണിയും പേറിക്കൊണ്ടിരുന്നു. വീടിൻ്റെ തറ തുടയ്ക്കാൻ കൈകൾ കുത്തി നാലുകാലിൽ നിരങ്ങി. വീടിൻ്റെ തറ തുടയ്ക്കാൻ കൈകൾ കുത്തി നാലുകാലിൽ നിരങ്ങി. ചളിയും വിയർപ്പുമുള്ള വസ്ത്രങ്ങൾ അലക്കിച്ചുമെന്ന് ഉണങ്ങാൻ അയയിലിട്ടു. ചളിയും വിയർപ്പുമുള്ള വസ്ത്രങ്ങൾ അലക്കിച്ചുമെന്ന് ഉണങ്ങാൻ അയയിലിട്ടു. കടയിൽ പോയി അരിയും പലവ്യഞ്ജന സാധനങ്ങളും ചുമന്നു വന്നു. കടയിൽ പോയി അരിയും പലവ്യഞ്ജന സാധനങ്ങളും ചുമന്നു വന്നു. വൈകുന്നേരം വരാൻ വൈകിയപ്പോൾ അവൾ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. വൈകുന്നേരം വരാൻ വൈകിയപ്പോൾ അവൾ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് മധു ആലപ്പടമ്പ്. ഇനി ഒരു ചെറുകഥ കൂടി കേൾക്കാം. ഒരേ കാഴ്ചപ്പാടുകളും ഒരേ മൂല്യങ്ങളും പങ്കിടുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം സ്വാഭാവികമായി കുറയുന്നു. മനസ്സുകൾ ഒന്നിക്കുന്ന ആത്മബന്ധത്തിൻ്റെ കഥ കേൾക്കാം ഇനി. പുഴവക്കത്തെ വീട്. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് വി കെ റീന.
3: ശാസനകളുടെയോ ലാളനകളുടെയോ പരിവേഷങ്ങളില്ലാതെ കാറ്റുപോലെ ഒഴുകിപ്പോകുന്ന നേരങ്ങളിലെ ഒരു ദിവസമായിരുന്നു ഞാൻ അവരെ കണ്ടത്. ഒരരിപ്രാവിനെ ഓർമ്മിപ്പിക്കുന്ന രൂപം, ഇളം റോസ് നിറത്തിൽ കുഞ്ഞു പൂക്കളുള്ള വെളുത്ത വോയിൽ സാരിയായിരുന്നു അവർ ധരിച്ചിരുന്നത്. പ്രായം 80 കഴിഞ്ഞിട്ടുണ്ടാകും, എങ്കിലും കണ്ണിലെ നക്ഷത്രങ്ങൾ കെട്ടുപോയിരുന്നില്ല. അല്പം മുന്നോട്ട് തള്ളി നിന്നിരുന്ന പല്ലുകളും കൃത്രിമമായിരുന്നില്ല. പക്ഷേ

മുടി അപ്പാടെ നരച്ചിരുന്നു. ബന്ധുവീട്ടിലെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന എന്റെ നനവ് പറ്റിയിട്ടില്ലാത്ത കണ്ണുകളിൽ നോക്കി അവർ പറഞ്ഞു, ഒരിക്കലും കെടാത്ത കനലുകളാണ് നെഞ്ചിൽ പേറുന്നതെന്ന് വിചാരിക്കരുത്. കാലം ഊതിക്കെടുത്താത്ത കനലുകളൊന്നും ഭൂമിയിലില്ല. ഞാൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ചില ദുഃഖങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സമർത്ഥമായി ഒളിച്ചു വെക്കാൻ പ്രകൃതി മനുഷ്യന് ചില ഉപാധികൾ കൂടി തന്നിട്ടുണ്ടെന്ന് തോന്നി. സംസാരിച്ചുകൊണ്ടിരിക്കെ എനിക്കൊരു കാര്യം ബോധ്യമായി. പ്രായമോ ബന്ധമോ ഒന്നുമല്ല, സമാന ചിന്തകളാണ് രണ്ടുപേരെ കൂടുതൽ അടുപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള അവരുടെ ക്ഷണം നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വഴിനീളെ ഇടതടവില്ലാതെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. വേർപിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവർ എൻ്റെ ചിന്തകളെ അപ്പാടെ അപഹരിച്ചിരുന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. വൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞ ആ ഗ്രാമത്തിലൂടെ അവർക്കൊപ്പം നടക്കുമ്പോൾ മുന്നിൽ കണ്ട വഴികളൊക്കെ ഭൂതകാലത്തേക്ക് തിരിച്ചു വെച്ച ഒരു നീണ്ട പാലമാണ് എന്നെനിക്ക് തോന്നി. അരിപ്പൂച്ചെടികൾ ഭ്രാന്തമായി പൂത്തു നിൽക്കുന്ന ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ചുറ്റും പരന്ന ഗന്ധം എന്നെ പഴയ സ്കൂളിലെ ക്ലാസ് മുറികളിലൊന്നിൽ എത്തിച്ചു. വയല് കഴിഞ്ഞാലുള്ള ഒരു ഇടവഴിയുടെ രണ്ടു ഭാഗത്തും ഇതുപോലെ മഞ്ഞയും ഓറഞ്ചും നിറമുള്ള അരിപ്പൂക്കൾ പടർന്നു നിന്നിരുന്നു. ഞങ്ങൾ സഹോദരിമാർ ചിരിച്ചും പരിഭവിച്ചും നടന്നുപോയ വഴിയിലെ അതേ ഗന്ധം വീണ്ടും അനുഭവിച്ചപ്പോൾ മനസ്സ് അസ്വസ്ഥമായി. അന്ന് കൂടെ ഉണ്ടായിരുന്നവരിൽ മൂന്നുപേരും ഇപ്പോഴില്ല. എന്നേക്കാൾ ധൃതി പിടിച്ച് മുന്നേ പോയി കളഞ്ഞവരെ ഓർത്ത് പെട്ടെന്ന് വീണ്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകണ്ട് അവരെൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, കുറച്ചു മാസങ്ങൾ കൂടി ഈ തിക്കുമുട്ടലുണ്ടാകും, പിന്നെ എല്ലാം മേലാകും. ഓരോ ഗന്ധവും കാഴ്ചയും ഗാനവും മരിച്ചുപോയവരുടെ ഓർമ്മകളിലേക്കാണല്ലോ എന്നെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ഓർത്തു. ഉയർന്ന മതിലുകൾക്ക് പകരം കുഞ്ഞ് മുളവേലികൾ കൊണ്ട് ഭംഗിയായി അരികുതിരിച്ച സ്ഥലങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഞാൻ അവരുടെ കൂടെ നടന്നു. കുലയുടെ ഭാരത്തിൽ ചെരിഞ്ഞുപോയ വാഴകൾ, നിലത്ത് വീണുകിടക്കുന്ന അനേകം അടക്കകളും ഉണങ്ങിയ തേങ്ങകളും, ശാന്തമായ അന്തരീക്ഷം, ബഹളങ്ങളില്ല, ആഘോഷങ്ങളില്ല, അടുത്തടുത്ത് വീടുകളില്ല. വിശാലമായ പറമ്പുകളിൽ ചിലത് ദുർബലമായ മരക്കമ്പുകൾ കൊണ്ട് വേലി കെട്ടി തിരിച്ചിരിക്കുന്നു. വീടിന് പിൻഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്ന കയ്പവള്ളിയും ഒളിച്ചു നിൽക്കുന്ന വെള്ളരി വെള്ളികളും, അടിച്ചുവാരി വൃത്തിയാക്കിയ മുറ്റത്തിനു മുന്നിൽ ഉയരം നന്നേ കുറഞ്ഞ മാവുകൾ, ചെമ്പരത്തി, പനിനീർ, മന്ദാരം, കൃഷ്ണതുളസി, ചെത്തി, ചെണ്ടുമല്ലി തുടങ്ങി കുറേ ചെടികൾ. അല്പം അകലെ ഒരു പുഴ ശാന്തമായി ഒഴുകുന്നു. കരയിലെമ്പാടും മഞ്ഞ നക്ഷത്രപ്പൂക്കൾ. അപ്പോൾ വീശിയ തണുത്ത കാറ്റിന് നല്ല സുഗന്ധം. വളരെ പഴയ ഒരു വീട്. ചിലയിടത്ത് ചുമരിന് നേരിയ വിള്ളൽ. സിമെൻ്റ് അടർന്നു തുടങ്ങിയ നീളമുള്ള കോലായിൽ രണ്ട് പ്ലാസ്റ്റിക് കസേരകൾ. ഇരിക്കെ ആ അമ്മ അനുതാപത്തോടെ പറഞ്ഞു. അകത്ത് നിന്ന് നിലത്തിലൂടെ നിരങ്ങിക്കൊണ്ട് ഒരു മെലിഞ്ഞ സ്ത്രീ എത്തി നോക്കി. അനിയത്തിയാണ്, കാലിന് വയ്യാത്തതുകൊണ്ട് പുറത്തു പോകാറില്ല, അവർ പറഞ്ഞു. ഇവരെങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നാണ് ആദ്യം ചിന്തിച്ചത്. നഗരത്തിലെ ജീവിതം പോലെയല്ല. ഇവിടെ തിരക്കുകളില്ല. പാർക്കിലോ ബീച്ചിലോ മാളിലോ സിനിമക്കോ ജിം സെൻ്ററിലോ പോകാനില്ല. സെമിനാറുകളോ മറ്റു സദസ്സുകളോ ഇല്ല. സുംബ ഡാൻസോ റീൽസ് ചിത്രീകരണമോ ഇല്ല. രണ്ടുപേർക്കും ചെറിയ ഒരു സാധാരണ ഫോൺ മാത്രം, സ്മാർട്ട് ഫോണല്ല. അകലങ്ങളിലെ അയൽപ്പക്കങ്ങൾക്ക് പക്ഷേ അസാധാരണ അടുപ്പമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. പറമ്പിൽ കാഴ്ചു നിൽക്കുന്ന അനേകം പ്ലാവുകളിലേക്ക് ഞാൻ അതിശയത്തോടെ നോക്കിയപ്പോൾ മെലിഞ്ഞ സ്ത്രീ പറഞ്ഞു, ചക്ക ഇഷ്ടാണോ? എങ്കിൽ പറിച്ചിട്ട് ചുളയാക്കി പൊതിഞ്ഞു തരാം. തികച്ചും അപരിചിതയായ എനിക്ക് അവരെന്തിനാണ് ബുദ്ധിമുട്ടുന്നത് എന്ന തോന്നലിനിടയിൽ നാട്ടിൻപുറത്തെ ചില നന്മകൾ അനുഭവിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ അനുജ മരിച്ചതിൽ പിന്നെ ഏച്ചി ചക്ക കഴിച്ചിട്ടില്ല, കുറേ കൊല്ലായി. അതിനു പിന്നിലെ കഥയും പെട്ടെന്നവർ പറഞ്ഞു തീർത്തു. അപ്പോഴെനിക്ക് ചെറുപ്പത്തിൽ വൈലോപ്പിള്ളി കവിത മാമ്പഴം വായിച്ചു നീറിയ പോലെ ഒരു കനം ഉള്ളിൽ നിറഞ്ഞു. കാലം കെടുത്താത്ത കനലുകളൊന്നും ഭൂമിയിലില്ലെന്ന് എന്തിനാണ് അവരെന്നോട് കളവു പറഞ്ഞതെന്ന് ഓർക്കുകയായിരുന്നു ഞാനപ്പോൾ. ഓർമ്മകളുടെ അകങ്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്താണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. എങ്കിലും അവരണ്ടുപേരും സംസാരിക്കുന്നത് മുഴുവനായി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പാറുവേച്ചി, ചന്ദ്രി എന്നിങ്ങനെ ഇടക്ക് പറയുമ്പോഴാണ് രണ്ടുപേരുടെയും പേരുപോലും എനിക്ക് മനസ്സിലാക്കുന്നത്.

മനസ്സിലായത്. മൂത്ത വരിക്കച്ചക്കയുടെ ചുളകൾ ഓരോന്നായി മടലിൽ നിന്ന് വേർപെടുത്തി ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവർ. കയ്യിലല്പം വെളിച്ചെണ്ണ പുരട്ടി അതീവ ശുഷ്കാന്തിയോടെ ആരോ ഒരാളായ എനിക്കു വേണ്ടി സന്തോഷത്തോടെ അവരാ ജോലി ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഒരു പ്രതിമ കണക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ? ചന്ദ്രയേജ് ചോദിച്ചു. അതെങ്ങനെയാ, കുറച്ചു ദിവസം കഴിയാതെ അല്ലേ? പാർവതിയമ്മ എന്നെ നോക്കി. ഞാൻ അങ്ങേയറ്റം നിസ്സഹായതയോടെ അപ്പറഞ്ഞത് ശരിവെക്കും വിധം തലയാട്ടുക മാത്രം ചെയ്തു. ജീവിതത്തെ ചലനാത്മകമാക്കാനോ സൗന്ദര്യവൽക്കരിക്കാനോ കഴിയാത്ത ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി കാണണം. പിന്നെ അവരൊന്നും ചോദിച്ചില്ല. നേരിയ കാറ്റു വീശി. അവരുടെ ഇറയോടിനെ ചുംബിക്കുന്ന മാവിൻ ചില്ലയിൽ നിന്ന് കുറച്ചിലകൾ മുറ്റത്തേക്ക് കൊഴിഞ്ഞു വീഴുന്നത് നോക്കി ഞാൻ മെല്ലെ പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷമാണ്, അല്പം പാൽപ്പായസം കുടിക്കാൻ കൊതി തോന്നുന്നു എന്ന് അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞത്. അവർ അത്ഭുതത്തോടെ എന്നെ സൂക്ഷിച്ചു നോക്കി. ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിലായതുകൊണ്ട് എനിക്കിപ്പോൾ വയ്യ, നീ പോയി ഉണ്ടാക്ക് എന്ന് ഞാൻ പറഞ്ഞു. അവളത് കേട്ടില്ല. ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ തുടർന്നു, മറ്റേ ആൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് താളം തെറ്റി മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്ന് നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളിത്തേരിൽ. അവരെന്നെ സഹതാപത്തോടെ നോക്കി. അന്ന് വൈകുന്നേരം തന്നെ അവരൊക്കെ ഒരു നേരിയ വിതുമ്പൽ എൻ്റെ വാക്കുകൾക്ക് തടയിട്ടു. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ലെന്ന എൻ്റെ ഭാവം അവരെ വേദനിപ്പിച്ചിരിക്കണം. സാരമില്ല, കർക്കിടകവാവിന് അകത്ത് വെച്ച് കൊടുത്താൽ മതി, അവർ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ലോകം കീഴ്മേൽ മറയുന്ന പോലെ എനിക്ക് തോന്നി. തൂശനിലെയും കിണ്ടിയിലെ വെള്ളവും തുളസിപ്പൂവും ചന്ദനവും ദർഭപ്പുല്ലും എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഞങ്ങൾ ആറുപേരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കർക്കിടകവാവ് ബലി. പെട്ടെന്ന് മാവിൻ ചില്ലയിൽ രണ്ടു മൂന്ന് ബലിക്കാക്കകൾ പറന്നു വന്നിരിക്കുകയും നോക്കി നിൽക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിലൊന്ന് ഒരു കുഞ്ഞായിരുന്നു. കുറച്ച് കുടിക്കാനെടുക്കട്ടെ? പാർവതിയമ്മ മുണ്ടിൻ്റെ കോന്തലയിൽ കൈതുടച്ചെഴുന്നേറ്റു. വടക്കകത്ത് തൂക്കിയിട്ട പൂവൻ പഴം കൂടി ഒരു പ്ലേറ്റിലെടുത്തോ, ചന്ദ്രി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നമുക്ക് പുഴയോരം വരെ ഒന്ന് പോകാം. ഭൂതകാലം തുറന്നു വെച്ച ഒരു അപരലോകത്തിലെന്നവണ്ണം മറുത്തൊന്നും പറയാതെ ഞാനവരെ നോക്കിയിരുന്നു. പുഴയോരത്തെ കരിങ്കൽ പാറക്കെട്ടിൽ ഞാനിരുന്നു. അന്നേരം കുളിർമയുള്ള നേരിയൊരു കാറ്റ് അക്കരെ നിന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം കടന്നു വന്നു. പാർവതിയമ്മ മുഷിഞ്ഞ തുണികൾ പുഴയിലെ അലക്കുകളിൽ ഉരച്ച് സോപ്പ് പതപ്പിച്ചുകൊണ്ടിരുന്നു. പുഴയിൽ അനേകം വെള്ളിപ്പാദസരങ്ങൾ നൃത്തം വെച്ചു. പിന്നെ ആ വെള്ളക്കുമിളകൾ അലകളായൊഴുകി ശൂന്യതയിൽ മങ്ങിമറയുന്ന പ്രതീക്ഷകൾ പോലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. തുണികൾ ഓരോന്നായി കഴുകിപ്പിഴിഞ്ഞ് ബക്കറ്റിൽ ഇടുന്നതിനിടയിൽ അവർ പതുക്കെ പറഞ്ഞു, ശരിക്കും എൻ്റെ പോരാ ഇടയല്ല, അങ്ങരവിപുരത്ത് ഇട മംഗലം കഴിച്ച് വന്നതാ. അവരുടെ ഭൂതകാല ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചിന്തകൾ ഓരോന്നും എന്നെ അതിശയിപ്പിച്ചു. എനിക്ക് മുന്നിൽ പച്ച സമുദ്രം പോലെ കാടുകൾ നിറഞ്ഞ നാട്ടുപൂക്കളുടെ ഗന്ധം പേറുന്ന ഒരു ഗ്രാമം തെളിഞ്ഞു വന്നു. ഗോട്ടി കളിക്കുന്ന, സിർക്ക കളിക്കുന്ന, ഒളിച്ചു കളിക്കുന്ന ഒരുപാട് കുട്ടികൾ. ആ കാലം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഗ്രാമം എന്നെനിക്ക് തോന്നി. അതുപോലെ പുഴയുടെ അങ്ങേത്തലക്കൽ കുറേ കുട്ടികൾ നീന്തി തുളിച്ച് അർമാദിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരു പെൺകുട്ടി ഓടി ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. ഒരു കുഞ്ഞു ചൂണ്ട കൊണ്ട് മീൻ പിടിക്കാൻ തുടങ്ങി. പാർവതിയമ്മ അവളെ നിരുത്സാഹപ്പെടുത്തിയില്ല. അവർ തൻ്റെ ഭൂതകാലം തുറന്നു വെക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ മതിലുകളില്ല, ഗേറ്റുകളില്ല. അതിരാണികളും കർപ്പൂര തുളസികളും നിറഞ്ഞ വഴിയിൽ ചിലയിടത്ത് മാത്രം കുഞ്ഞുവേലികളും ചെരിഞ്ഞ സിമൻ്റ് കോണിപ്പടികളും മാത്രം, താഴെ വളഞ്ഞു കുളഞ്ഞു പോകുന്ന ഇടവഴികൾ. അവർ നഷ്ടസ്മൃതിയുടെ സുഗതമായ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് ചുവട് മാറ്റി. ഇളയ രണ്ട് ആൺകുട്ടികളെ നോക്കാൻ അച്ഛനെയും 9 വയസ്സുള്ള എന്നെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പിന്നെ അങ്ങേ ലോകത്തേക്ക് പോയത്. അവർ പുഴയുടെ അങ്ങേ ഭാഗത്തുള്ള കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് തുടർന്നു. ഒരീസ സന്ധ്യക്ക് പശുവിന് പുല്ലു കൊടുക്കാൻ ആലയിൽ പോയപ്പോൾ ഞാൻ ശരിക്കും അമ്മയെ കണ്ടു. സന്തോഷം കൊണ്ട് ഓടിപ്പോയി ഞാൻ കെട്ടിപ്പിടിച്ചു. പിന്നെ എൻ്റെ ബോധവും പോയി. അത് കഴിഞ്ഞ് കുറേ നാൾ വരെ അമ്മയെപ്പോലെയായി എൻ്റെ വർത്തമാനവും രീതിയും. അവസാനം കുഞ്ഞിപ്പൊരയിലെ മന്ത്രവാദി വന്നാണ് ഒഴിപ്പിച്ചത്.

വിട്ടുപോകാൻ അമ്മക്ക് മനസ്സുണ്ടായിട്ടുണ്ടാവില്ല. അവരൊരു കുടന്ന വെള്ളം കയ്യിലെടുത്തു മുഖം കഴുകി. ഞാൻ പാറയിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടി അവർക്കരികിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോൾ പുഴയോരത്തെ കാട്ടുചെടിയിലെ ഒരു കുഞ്ഞുപൂവിനെ താങ്ങി നിന്നിരുന്ന രണ്ടിലകൾ മെല്ലെ ഒന്നുലയുകയും ആ പൂവ് കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. അത്ഭുതത്തിൻ്റെയും ബാല്യോർമ്മകളുടെയും അകക്കാഴ്ചയുടെ വാതിലുകളാണ് പുഴവക്കത്തെ വീട് എപ്പോഴും എനിക്കായി തുറന്നു തന്നത്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും അവിടെ പോകണമെന്ന വിചാരം എനിക്കുണ്ടായത്. ഉറ്റവരുടെ വിയോഗമോർത്ത് മനസ്സ് വെന്തിരിക്കുമ്പോൾ മറ്റെന്ത് ചെയ്യാനാണ്? പാർവതിയമ്മ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും സോപ്പും എടുത്ത് പുഴയിലേക്ക് നീങ്ങുന്ന നേരം നോക്കി ഞാനും പുഴക്കരയിൽ പോയിരിക്കാൻ തുടങ്ങി. ഇളം വെയിലിൽ അവരുടെ ശുഷ്കിച്ച കൈയിലെ ഞരമ്പുകൾ തെളിയുന്നത് നോക്കി ഞാൻ കരയിലിരുന്നു. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അവർ അന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ തുടങ്ങി. ഒരമ്മക്ക് ഒറ്റയ്ക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും നോക്കി വളർത്താൻ കഴിയും, പക്ഷെ അച്ഛന് പറ്റൂല. അവർ പറഞ്ഞു, ഇളയതുങ്ങൾ രണ്ടും ആൺകുട്ടികളായതുകൊണ്ട് അവരെ അച്ഛൻ സ്കൂളിൽ പറഞ്ഞയച്ചു. അതെന്താ, നിങ്ങളെ പിന്നെ സ്കൂളിൽ വിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, ഞാൻ നാലിൽ നിർത്തി. ഇളയച്ഛൻ്റെ ഭാര്യ പറഞ്ഞു, പാറുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, എൻ്റെ പൊരക്ക് നിർത്തിയാൽ മതിയെന്ന്. പിന്നെ കുറച്ചു നേരം അവർ മൗനിയായി. അതൊരു ചതിയായിരുന്നു എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ശമ്പളം വാങ്ങാത്ത ഒരു വേലക്കാരിയായിരുന്നു അവർക്കാവശ്യം. ഒരു അടുക്കളക്കാരി മാത്രമായി ഒതുങ്ങിപ്പോയതും അവരുടെ അതേ പ്രായമുള്ള ആ വീട്ടിലെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വെച്ച് വിളമ്പിക്കൊടുക്കേണ്ട ഗതികേട് വന്നതും വിശ്രമമില്ലാതെ ജോലിയെടുത്ത് തളർന്നതും ഒരു ദീർഘനിശ്വാസത്തോടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. മഴയിൽ കുതിർന്ന ഒരു പൊൻചെമ്പകത്തിൻ്റെ ഗന്ധം ആദ്യത്തെ പ്രണയോർമ്മയായി എൻ്റെ വഴിയിലും തങ്ങി നിന്നു. കാലം തെറ്റി മഴ വന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ചാഞ്ഞു ചെരിഞ്ഞു വന്ന മഴനാരുകൾക്ക് അസാമാന്യമായ വലുപ്പം വെച്ച ഒരു അത്ഭുത ദിവസമാണതെന്ന് എനിക്ക് തോന്നി. മഴത്തുള്ളികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന പിൻവലികൾക്ക് എന്തൊരു ഭംഗി. ഞാൻ കണ്ട സ്വപ്നം പാർവതിയമ്മയോട് പറഞ്ഞു. എൻ്റെ സ്വപ്നം കേട്ടപ്പോൾ അവർ രണ്ടുപേരും സ്നേഹത്തോടെ പറഞ്ഞു, കുറച്ച് ദിവസം കുട്ടികളോടൊപ്പം പോയി താമസിക്കേ, മനസ്സൊന്ന് പാകപ്പെട്ട് നീ തിരിച്ചു വന്നാൽ മതി. മനസ്സ് പാകപ്പെടുത്താനെന്ന പോലെ അവർ ബാക്കി വെച്ച ഓർമ്മകൾ പങ്കിട്ടു. പിന്നെ എൻ്റെ ലോകം മറ്റൊന്നായി. അവിടെ എരവിപുരം എന്നൊരു നാടും ആ നാട്ടിലെ പഴയൊരു തറവാടുമായിരുന്നു. അവിടെ തികച്ചും ഒറ്റപ്പെട്ടുപോയ, നിരന്തരം വീട്ടുപണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അവഗണിക്കപ്പെട്ട, നിരാലംബയായ ഒരു യുവതിയായിരുന്നു. അവരുടെ ഗതകാല സ്മരണയിൽ തെളിഞ്ഞുനിന്ന ചന്ദൻ എന്ന യുവാവായിരുന്നു. വയലിലും വരമ്പത്തും കൂടെ പണിയെടുത്തിരുന്ന മനുഷ്യൻ. എനിക്കൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു എന്നവർ പറഞ്ഞതിൻ്റെ പൊരിൽ തേടുകയായിരുന്നു ഞാൻ. ചന്ദൻ വെച്ചു നീട്ടിയ പുളിമുട്ടായിലാണ് ജീവിതത്തിൻ്റെ മധുരം എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. മുറിവുകൾ ഉണക്കുന്ന വീര്യം കൂടിയ മരുന്നാണ് പ്രണയമെന്ന് അവർ പറയാതെ പറയുന്നത് കേട്ടിരിക്കെ, ചതുമ്പലുകൾ നിറഞ്ഞ പച്ച ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന അവരുടെ കൈകൾ പെട്ടെന്ന് മൃദുലവും സുന്ദരവുമായതുപോലെ എനിക്ക് തോന്നി. ദശകങ്ങൾക്കപ്പുറമുള്ള ഏതോ മായിക ലോകത്ത് എത്തപ്പെട്ട പോലെ ഞാനവരെ കേൾക്കുകയായിരുന്നു. ഏഴു പതിറ്റാണ്ടിനപ്പുറമുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ തെളിയുന്ന പ്രണയം എത്ര ഹൃദയഹാരിയാണെന്ന് അറിയുകയായിരുന്നു. പുഴക്കരയിൽ നിരയായി തലകുനിച്ചു നിൽക്കുന്ന മുളകൾക്കിടയിലൂടെ ഞാൻ വീണ്ടും വീണ്ടും പുഴക്കരയിലെ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നീളമുള്ള ഇലകൾ കാറ്റിൽ നൃത്തം ചെയ്യുന്നു. ഇടയ്ക്ക് തമ്മിൽ സ്പർശിക്കുമ്പോൾ നേരിയ സംഗീതമുയരുന്നു. അന്ന് നേരം സന്ധ്യയോടടുത്തിരുന്നു. മുളകളുടെ നിഴൽ പുഴയിലേക്ക് വീണു കിടക്കുന്നു. വെള്ളത്തിൽ അവ ചലിക്കുമ്പോൾ അവിടെ കവിത വിരിയുന്നു. ദൂരെ ചേക്കേറാൻ തിരക്കിട്ടു പറക്കുന്ന പക്ഷികളിൽ ചിലത് താഴെ ഇറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മെല്ലെ പറന്നുപോയി. പേരറിയാത്തൊരു മരം പുഴയിലേക്ക് നീട്ടിയ വേരുകൾ നോക്കി ഞാൻ വെറുതെ കുറച്ചു നേരം അവിടെ നിന്നു. നാളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഇങ്ങോട്ടുള്ള ഒരു വരവ് എപ്പോഴാണ് എന്ന് പറയാനാവില്ല. വന്നാൽ തന്നെ പാർവതിയമ്മയെ കാണാനോ അവരുടെ കഥ കേൾക്കാനോ പറ്റിയെന്ന് വരില്ല. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ തട്ടി പുഴയിൽ അനേകം സ്വർണ്ണ നൂലുകൾ ചലിക്കുന്നത് നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. എനിക്കൊരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ആ വീട്ടിലെ ജോലിക്കാരൻ മാത്രമായ ചന്ദനെ അവർ വിവാഹം കഴിച്ചു കാണുമോ? പിന്നെ ആദ്യ ദിവസം എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ ചന്ദ്രയച്ചി അവരുടെ കഥയിൽ വന്നിട്ടേയില്ല. കോലായിൽ

0: നീട്ടിയിരിക്കുകയായിരുന്നു പാർവതിയമ്മ. എന്നെ കണ്ടപ്പോൾ അല്പം പരിഭവത്തിൽ പറഞ്ഞു, നാളെ പോകുവാന്നറിഞ്ഞിരുന്നു. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ പോകുന്നതിന് മുമ്പ് വന്ന് കാണാമെന്ന് കരുതി. അവർ സ്നേഹത്തോടെ ചിരിച്ചു. ചന്ദ്രയേച്ചി എവിടെ? അവരെ അകത്ത് കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓള് കുളിക്കാൻ കയറി, ഇനി ഇറങ്ങാൻ നേരം എടുക്കും. ആ തഞ്ചത്തിന് ഞാനെൻ്റെ സംശയം ചോദിച്ചു. പാർവതിയമ്മ, അച്ഛൻ, അമ്മ, ആങ്ങളമാർ കൂട്ടത്തിൽ ചന്ദ്രയേച്ചിയുടെ കഥ പറഞ്ഞില്ലല്ലോ. അവർ ചുണ്ടിനു മുകളിൽ പെരുവിരൽ ചേർത്ത് പതുക്കെ എന്ന് ആംഗ്യം കാട്ടി. പിന്നെ മന്ത്രിക്കും പോലെ പറഞ്ഞു. അത് വേറൊരു കഥയാണ്. ചന്ദ്രയും അനിയത്തിയും മാത്രമേ അടുത്ത അയൽക്കാരായി ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ അനിയത്തിക്ക് ചന്ദ്രയെപ്പോലെ കാലിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സുന്ദരിയായിരുന്നു. ഓള് പണിക്ക് പോയിട്ട ആ കുടുംബം കഴിഞ്ഞത്, വാടക കൊടുത്തത്. ഒരു സന്ധ്യക്ക് എന്തിനാമോ ഓള് കഴുത്തിൽ കുരുക്കിട്ടങ്ങ് പോയി. സ്റ്റൂളുമേ കയറാനോ കുരുക്കിടാനോ നിവൃത്തിയില്ലാതെ നിരത്തുകിടന്ന് കരയുന്ന ചന്ദ്രയെ ഞാനിങ്ങ് കൂട്ടി. അവർ പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കളഞ്ഞു. അപ്പോഴേക്കും ഒരു ഇളം പച്ചസാരി ചുറ്റി, തലയിൽ വെള്ളത്തോർത്ത് ചുറ്റി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രയേച്ചി പ്രത്യക്ഷപ്പെട്ടു. കുടിക്കാനെടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിലക്കി. എന്നിട്ട് എൻ്റെ അടുത്ത സംശയം പാർവമ്മയോട് ചോദിച്ചു. ബാക്കി പറ, ചന്ദൻ്റെ കാര്യം? 10-15 ഏക്കർ നിലവുള്ള ഒരു രണ്ടാം കെട്ടുകാരൻ പ്രായമുള്ള ഒരുത്തൻ വന്നപ്പോൾ എനിക്ക് തല കുനിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്ക് കൊണം വരാൻ അച്ഛൻ്റെ വാശിയായിരുന്നു. അന്നത്തെ കാലമല്ലേ, എൻ്റെ നേരെ ഇളയത് ഞാൻ പറഞ്ഞില്ലേ. ചക്കപ്പുഴുക്കും കഞ്ഞിയും മുന്നിൽ വെച്ച് തിന്നാൻ തുടങ്ങും മുമ്പ് വർക്ക് ഷോപ്പിൽ നിന്ന് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയതാ. എങ്ങനെയോ വണ്ടി കയറി ഇല്ലാണ്ടായി. പിന്നെ ബാക്കിയുള്ള അനിയനും അച്ഛനും കൂടി എൻ്റെ കല്യാണം അങ്ങ് നടത്തി. ഇളയമ്മക്ക് സമ്മതമല്ലായിരുന്നു. അവർ അകലെ എങ്ങോ നോക്കി പറഞ്ഞു. ചന്ദനെ പിന്നെ കണ്ടിരുന്നോ എന്ന് ഞാൻ ചോദിച്ചില്ല. ചില സംശയങ്ങൾ കാറ്റിൽ അലിഞ്ഞു പോകേണ്ടതാണ്. സന്ധ്യ കനത്ത് വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. പുഴയോരത്തുകൂടി തിരക്കിട്ട് നടക്കുമ്പോൾ പുഴ മറ്റൊരു ലോകമാണ് എന്നെനിക്ക് തോന്നി. ഇരുട്ടുമെല്ലെ ഭൂമിയിലേക്ക് ചെരിഞ്ഞിറങ്ങുന്നു. ചുറ്റും വല്ലാത്തൊരു നിശബ്ദത. വെള്ളത്തിൽ വീഴുന്ന നിഴലുകൾക്കിപ്പോൾ കറുത്ത നിറം. ആ നിഴലുകൾ കാറ്റിൽ വിചിത്ര രൂപങ്ങളായി മാറുന്നു. ഞാൻ ഒരിക്കൽ കൂടി പുഴയോരത്തെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരുപക്ഷേ ഇനി ഒരിക്കലും ഞാൻ വരാൻ സാധ്യതയില്ലാത്ത വീട്, ഇനിയും കാണാനിടയില്ലാത്ത മനുഷ്യർ. ദൂരെ ഏതോ കല്ലിൽ തട്ടി ഒഴുകുന്ന പുഴയുടെ നേരിയ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. പുഴയിൽ മരങ്ങളുടെ നിഴൽ പതിച്ച രൂപങ്ങൾക്കെല്ലാം ഒരേ ആകൃതി. കഴുത്തിൽ കുരുക്കിട്ട സ്ത്രീകളുടെ, കുട്ടികളുടെ. പെട്ടെന്ന് പുഴയോരത്തെ ചെറിയ ചെടിയിൽ എങ്ങുനിന്നോ കുറച്ച് മിന്നാമിനുങ്ങൾ വന്ന് ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ തിരക്കിട്ട് മുന്നോട്ട് നടന്നു.
1: പുഴവക്കത്തെ വീട്, വി കെ റീന അവതരിപ്പിച്ച ചെറുകഥ കേട്ടല്ലോ. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്നും പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി പങ്കെടുക്കുന്നു. നാളെ 7:35 യുവവാണിയിൽ.

നളവീട്ട് 6:50 കിസാൻ വാണിയിൽ മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കാം. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തി. രണ്ട് ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് അദ്ദേഹം കൈമാറി. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വയനാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും അതിനുശേഷം അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രാപൊലീത്തയും യൂറോപ്പ് ഭദ്രാസന അധിപനും സഭയുടെ മീഡിയ സെൽ ചെയർമാനുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് പ്രത്യേക ദിനാചരണ പരിപാടികൾ നടന്നു. എറണാകുളം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ മത്സ്യ കർഷക ദിനാചരണ പരിപാടി ജെ വിനോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് pmfby.gov.in സന്ദർശിക്കുക. കണ്ണൂർ ചെണ്ടയാട് പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 May 1 2017 July 31 ഇടയ്ക്ക് ജനിച്ചവരും 2026-27 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 പരീക്ഷാ തീയതി 28 കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490209625. സിഡിറ്റിൻ്റെ കണ്ണൂർ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, DTP, അക്കൗണ്ടിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകൾക്ക് SSLC മിനിമം യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9947763222. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി മുഖേന നടപ്പിലാക്കി വരുന്ന റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.keralafolklore.org സന്ദർശിക്കുക. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ LSGD പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി സായാഹ്ന OP പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം 16 രാവിലെ 11:30 കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ എത്തണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അഴീക്കോട് വൻകുളത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൽ ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടർ നിയമിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും BEd യോഗ്യത. സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവ സഹിതം 14 കണ്ണൂർ ബ്ലോക്ക്

ഫോം സഹിതം ഈ മാസം 15 മുൻപ് കണ്ണൂർ ജില്ലാ സൈനിക ഓഫീസിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0497270006 9. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: came in. Earlier, England won the toss and opted to field. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Auckland on the final leg of his three-nation tour, receives warm welcome from his New Zealand counterpart Christopher Luxon and Indian community. External Affairs Minister S. Jaishankar meets his Omani counterpart Badr bin Hamad Al Busaidi in Muscat, discusses issues of cooperation in trade, investments, connectivity, maritime, technology and defence. Ministers of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan review preparations for upcoming monsoon session. Railway approves coverage deployment on 680 route kilometres of Northern Railway to enhance safety and operational efficiency. In football, Spain to face Belgium in the second quarter-final of FIFA World Cup tonight. And in Wimbledon tennis, Alexander Zverev of Germany storms into the men's singles final, beating British wildcard Arthur Ferry. And that is all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്യുന്നത് അധ്യാപിക രഞ്ജിനി ബി എസ്.
3: പത്താം ക്ലാസ്സിൽ വൻ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് സ്ട്രീമിലെ ബയോളജി വിഷയം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടി ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയായിരിക്കും ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ സമീപനമാണ് വേണ്ടത്. അതായത് പഠിക്കേണ്ട രീതിയിലും കാഴ്ചപ്പാടിലും വിഷയത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പരിചയപ്പെടൽ ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിചയപ്പെടലിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലസ് വണ്ണിൽ നമ്മൾ NCERT സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബയോ എന്നാൽ ലിവിംഗ് അല്ലെങ്കിൽ ലൈഫ് എന്നും ലോജി എന്നാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ ബയോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽസ്. പ്ലസ് വണ്ണിലെ ആഴമേറിയ പഠനം പ്ലസ് ടുവിൽ വളരെയധികം സഹായകമാകുന്നു. പ്ലസ് വൺ ബയോളജിയിൽ ടോട്ടലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവയിൽ വിവിധ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിവയാണ്. പുതിയ ടേംസ്, അവയുടെ ഡെഫിനിഷൻസ്, പല വിഭാഗങ്ങളിലുള്ള പ്ലാന്റ്സ്, അനിമൽസ് എന്നിവയെക്കുറിച്ചും അവയെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എവിടെ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാം പഠിച്ചെടുക്കുക പ്രയാസമായതുകൊണ്ട് RH വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഇവരെ 5 കിങ്ഡംസായി തരംതിരിച്ചു. അവയാണ് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്റ്റഡിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഈസിയറായി. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. പ്രത്യേക ക്രമത്തിലാണ് അവയെ തരംതിരിക്കേണ്ടത്, ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ. സയന്റിഫിക് സ്റ്റഡി ഓഫ് നെയ്മിംഗ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈയിങ് ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ടാക്സോണമി. അതായത് ജീവികളെയും വസ്തുക്കളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനും പേരിടുന്നതിനും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ടാക്സോണമി. ജീവശാസ്ത്രത്തിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ തിരിച്ചറിയാനും കൃത്യമായ ശ്രേണിയിൽ ഉൾപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ വിഭാഗത്തെ കിങ്ഡം എന്ന് പറയുന്നു. എക്സാമ്പിൾ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിങ്ങനെ. രണ്ടാമത്തേത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. മൂന്നാമത് ക്ലാസ്. നാലാമത് ഓർഡർ. അഞ്ച് ഫാമിലി.

ഫാമിലി, ആറ് ജീനസ്, അടുത്തത് സ്പീഷീസ്. ഇതിൽ ഏറ്റവും ചെറിയ വിഭാഗങ്ങളാണ് സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾ ലീനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം രൂപപ്പെടുത്തിയ ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ആർ എച്ച് വിറ്റാക്കർ. ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതായ മൊണീറ എന്നാൽ ഇവിടെ പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോകാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തവ, ഉദാഹരണം ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ എന്നാൽ യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുത്തുന്നതാണ്. യൂക്കാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഉള്ളവ, ഉദാഹരണം അമീബ, പാരമീസ്യം തുടങ്ങിയവ. അടുത്ത ശ്രേണിയായ ഫംഗൈ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത എന്നാൽ കോശഭിത്തിയുള്ള ജീവികൾ, ഉദാഹരണം മഷ്റൂംസ്, ഈസ്റ്റ് എന്നിവ. അടുത്തത് പ്ലാന്റെ, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബഹുകോശ സസ്യങ്ങൾ. അടുത്തത് അനിമാലിയ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത ചലനശേഷിയുള്ള ബഹുകോശ ജന്തുക്കൾ. ആദ്യത്തെ നാല് ചാപ്റ്ററുകളിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ ചാപ്റ്റർ 5 ആയ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ മോർഫോളജി എന്നാൽ ജീവികളുടെ രൂപത്തെയും ഘടനയെയും അവയുടെ പ്രത്യേക ഘടനാ സവിശേഷതകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചാപ്റ്റർ 6ലുള്ളത്. ആൻജിയോസ്പേംസ് ആകെയുള്ള സെല്ലിൻ്റെ ഘടന, അകമേയുള്ള സെല്ലിൻ്റെ ഘടന, ടിഷ്യൂസ്, ടിഷ്യു സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചും എങ്ങനെ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊക്കെ ഓരോ ഫംഗ്ഷൻസായ ഫോട്ടോസിന്തസിസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റീപ്രൊഡക്ഷൻ എന്നിവ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഉള്ളതാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 7ൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇവിടെ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ്, അവയുടെ ഫംഗ്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. അടുത്ത യൂണിറ്റിലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ സെൽസിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൽ ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ ജൈവിക യൂണിറ്റാണ് കോശം. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശികൾ അഥവാ യൂണിസെല്ലുലാർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. നിരവധി കോശങ്ങൾ ഉള്ളവയെ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഹ്യൂമൻ ബീങ്സ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന തരത്തിൽ കോശത്തിന്റെ ഘടന, ധർമ്മം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മേഖലയാണ് കോശജീവശാസ്ത്രം, അതായത് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽസ്. ബാക്ടീരിയ പോലെയുള്ള ഒറ്റ സെൽ ജീവികൾ അവയുടെ എല്ലാ ഫംഗ്ഷൻസും അതിലൂടെ മാത്രം നടത്തുന്നു. ഇവയെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂ എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ ഹിസ്റ്റോളജി എന്നും. നാല് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. അത് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ വിഭാഗത്തിൽ വരുന്നവയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ, പിന്നെ ലിംഫോസൈറ്റ്സ് അഥവാ ടി സെൽസ്, കോൺ സെൽസ് അതായത് ഫോട്ടോ റിസപ്റ്റോർ സെൽസ്, പിന്നെ വരുന്നത് നെർവ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്ന രീതിയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മുഖേനയുള്ളത്. സെല്ലുലാർ ലെവൽ, അടുത്ത ലെവലായ ടിഷ്യു ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിവ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഫംഗ്ഷൻസിനും പ്രത്യേകം പ്രത്യേകം ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കാം. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വിവിധ തരം സെല്ലുകൾ സഹായിക്കുന്നു. നെർവ് സെൽസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലോട്ടും തിരിച്ചുമെത്തിക്കുന്നു. മസിൽ സെൽസ് അഥവാ പേശീകോശങ്ങൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. RBC അഥവാ എറിത്രോസൈറ്റ്സ് എന്നിവ ഓക്സിജൻ കാരിയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെതിരായി പോരാടുന്നു.
പിന്നെ ബോൺസെൽസ് എന്നാൽ

0: അസ്ഥികോശങ്ങൾ ബോൺ ഫോർമേഷൻ, അതായത് അവയെ ബോണിനെ ബലപ്പെടുത്താനും അസ്ഥികളിലെ ധാതുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെയാണ് ഗ്ലാൻഡുലാർ സെൽസ് എന്നാൽ എൻസൈംസ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ, യൂക്കാരിയോട്ടിക് സെല്ലിനെ സംരക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, സെൽ മെംബ്രെയിൻ. സെൽസിനുള്ളിലെ ജെൽ പോലെയുള്ള പദാർത്ഥത്തെ സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു. അതിലാണ് വിവിധ കോശാംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓർഗനൽസിനും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസ് ഉണ്ട്. എനർജി പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് ഇവിടെ വച്ചാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായി മാറുന്നതിനൊപ്പം ATP മോളിക്യൂൾസ് ഇവിടെ രൂപപ്പെടുന്നു. അതുപോലെ അയോൺസ്, പ്രോട്ടീൻസ് എന്നിങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രവ്യഭാഗമാണ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആയ റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോംസ്, സെൻട്രിയോൾസ്, സെൻട്രോസോം എന്നിവയും കൂടാതെ പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. സെല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിരവധി ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ഉണ്ടായിരിക്കും. അതുവഴി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലെ ജെല്ല് പോലെയുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് DNA വിഭജനം, RNA നിർമ്മാണം അഥവാ DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ നെറ്റ്വർക്കായി കാണപ്പെടുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പ് അവ ക്രോമസോംസായി മാറുന്നു. ടോട്ടലി 46 ക്രോമസോംസാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്, അതായത് 23 പെയേഴ്സായിട്ട്. അവയെ ഡിപ്ലോയിഡ് എന്നും ഹാപ്ലോയിഡ് എന്നും ക്രോമസോംസിനെ നമുക്ക് തരംതിരിക്കാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ സെൽസും ഡിപ്ലോയിഡാണ്, എക്സെപ്റ്റ് ഗാമീറ്റ് സെൽസ്. ഗാമീറ്റ് സെൽസായ സ്പേം സെൽസ് ആൻഡ് എഗ് സെൽസിന് മാത്രം ഹാപ്ലോയിഡ്, അതായത് രണ്ട് ക്രോമസോം പെയറിനെ ഡിപ്ലോയിഡ് എന്നും സിംഗിൾ ക്രോമസോമിനെ ഹാപ്ലോയിഡ് എന്നും പറയുന്നു. ഇനി ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ക്രെബ് സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവയാണ്. ചാപ്റ്റർ 14 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ ചാപ്റ്റർ 13 ക്ലോറോപ്ലാസ്റ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, അതായത് ഫോട്ടോ കെമിക്കൽ ഫേസ്, ബയോസിന്തറ്റിക് ഫേസ്, കാൽവിൻ സൈക്കിൾ, ക്രെബ് സൈക്കിൾ, TCA സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാക്രോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സും മൈക്രോമോളിക്യൂൾസായ അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് ബേസസ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് എന്നിവയെക്കുറിച്ചും എൻസൈംസ്, കോഫാക്ടേഴ്സ് ഇവയെക്കുറിച്ചും ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സൈക്ലിക് റെപ്രസെൻറ്റേഷനായ ക്രെബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇവയൊക്കെ എക്രോണിംസ് എന്ന മെത്തേഡ്, അതായത് ലാർജ് വേർഡ്സിനെ സിംപ്ലിഫയിങ്, അത് ആദ്യത്തെ അക്ഷരം എടുക്കുന്ന രീതി, ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് വേർഡ്. ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നത് ഇതേ രീതിയിൽ തന്നെയാവണം വരേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരമായ അതിനെ KPC of GS എന്ന് മനപാഠമാക്കാം. അതുപോലെ വേറൊരു വിധം ക്രിയേറ്റിംഗ് വിഷ്വൽ അസോസിയേഷൻ, അതായത് മനസ്സുകൊണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഭാവനയിൽ കാണുക. സൈക്ലിക് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് റെഗുലർ പ്രാക്ടീസ്, ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഇവരോടൊക്കെ പഠിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പോഷകപ്രദമായ ആഹാരവും വ്യായാമവും ഉറപ്പാക്കുക. പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെവലിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്തത് അധ്യാപിക രഞ്ജിനി BS

തച്ചോളി മരുമകൻ ചന്തു. ഈ പടത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പി ഭാസ്കരൻ്റെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അടുത്ത ഗാനം സുദീപ് കുമാറും രൂപയും ചേർന്ന് പാടുന്നു, ചിത്രം മാടമ്പി. ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഈ ഗാനം സുദീപ് കുമാറും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം മൂസ് ആൻഡ് കാറ്റ്. കൈതപ്രത്തിൻ്റെ വരികൾ ഔസേപ്പച്ചൻ്റെ സംഗീതം.

പത്മരാഗം എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് മഞ്ജരിയും ചേർന്ന് പാടിയത്, ചിത്രം നോട്ട് ബുക്ക്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, മെജു ജോസഫിൻ്റെ സംഗീതം.

കള്ളിയങ്കാട്ട് നീലി എന്ന പടത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഒരു ഗാനം കൂടി, വളർത്തുമൃഗങ്ങൾ എന്ന പടത്തിലെ ജാനകി പാടിയത്. എം ടി വാസുദേവൻ നായരുടെ രചന, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: ഒരു വടക്കൻ സ്ത്രീഗാഥ, കെ എം രാഘവൻ നമ്പ്യാർ എഴുതിയ നാടകം. ഇതിൽ പങ്കെടുക്കുന്നവർ: ഉദിനൂർ ബാലഗോപാലൻ, ഷജിൽ കുമാർ ചെക്കിക്കുളം, പ്രഭൻ പൊടിക്കുണ്ട്, രജിതാ മധു, ടി സി രേഷ്മ. ഒരു വടക്കൻ സ്ത്രീഗാഥ.
2: എഴുപതോളം പടം നയിച്ച, ഏഴ് കോട്ടകൾ പിടിച്ചടക്കിയ കോലത്തരജന്റെ പടനായകൻ മതിലേരി വാഴുന്നവർ.
3: സ്വന്തം മകൾ മതിലേരിക്കന്നിയുടെ വെട്ടുതടുക്കാൻ കഴിയാതെ കമിഴ്ന്നടിച്ചു വീണു. അടിതെറ്റിയാൽ
2: ആന വീഴും. എന്റെ അച്ഛൻ വീഴുമെന്ന് കരുതിയതല്ല. എന്തിനാച്ചാ മകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു അഭിനയം?
3: അഭിനയമല്ല മോളെ, പറന്നുവെട്ടൽ ശാസ്ത്രത്തിലുണ്ട്. അതിന്റെ തഞ്ചം ഞാൻ നിനക്ക് ചൊല്ലിത്തന്നിട്ടുമുണ്ട്. എന്നാൽ അത് ഇത്ര കൃത്യമായി പ്രയോഗിച്ചു കാട്ടുമെന്ന് കരുതിയതല്ല.
2: അഭ്യാസങ്ങൾ പ്രയോഗിക്കാനുള്ളതല്ലേ അച്ഛാ? ഇത്തരം അപൂർവങ്ങളായ അഭ്യാസങ്ങൾ എന്നെ പഠിപ്പിച്ചതിൽ അച്ഛന് ദുഃഖമുണ്ടോ?
3: ഉണ്ട്. നീ ഒരു പുരുഷനായില്ലല്ലോ എന്ന കാര്യത്തിൽ.
2: ഈ നശിച്ച ഒരു സ്ത്രീ ജന്മം, അച്ഛൻ ഇടയ്ക്കിടെ പറയുന്ന ഈ പുരുഷ മാഹാത്മ്യമുണ്ടല്ലോ, അത് കേൾക്കുമ്പോ അച്ഛനോട് തോന്നുന്നത് ബഹുമാനമല്ല, വെറുപ്പാണ്. ഏതായാലും പടനായകനെ തോൽപ്പിച്ച ഈ പെണ്ണിന് ഇനിയെങ്കിലും കോലത്ത് രാജാവിന്റെ സൈന്യത്തിൽ ഒരു പടയാളിയായി പ്രവേശനം ലഭിക്കുമോ ആവോ?
3: ഇല്ല, അത് നാട്ടാചാരത്തിന് വിരുദ്ധമാണ്. ഇവിടുത്തെ അവസാനത്തെ പുരുഷപ്രജയും മരിച്ചു വീഴുന്നത് വരെ സ്ത്രീക്ക് അതിന് അവകാശമില്ല.
2: ഈ ആചാരങ്ങൾ ആരുണ്ടാക്കിയതാ? ഏതായാലും വിവരമുള്ള വല്ലവരുമായിരിക്കുമെന്ന് തോന്നിയില്ല. പടയെന്ന് കേൾക്കുമ്പോൾ പനിച്ചു കിടക്കുന്ന ഉണ്ണി വലിയമ്മയുടെ മകൻ ചന്തുക്കുട്ടിയും മറ്റുമല്ലേ ഇവിടുത്തെ വലിയ പടനായരെ? വാൾപയറ്റിൽ മാത്രമല്ല, മൽപ്പിടുത്തത്തിൽ പോലും എന്നെ എന്നെങ്കിലും അയാൾ തോൽപ്പിച്ചിട്ടുണ്ടോ? അയാൾ പടനായകൻ, ഞാൻ പടക്ക് പുറത്തും. നല്ല ആചാരം.
3: ശരിയാ മോള് പറഞ്ഞത്. ചിറക്കര വാഴുന്നവരുടെ അനന്തരാവകാശിയാവാൻ ഏതായാലും അവൻ കൊള്ളില്ല.
2: അനന്തരാവകാശിയാവേണ്ടത് എല്ലാം കൊണ്ടും ഞാൻ തന്നെ. അച്ഛന് മടിയുണ്ടെങ്കിൽ ഞാൻ തന്നെ കോലോത്ത് തമ്പുരാനോട് പറയാം, പരീക്ഷിച്ചിട്ട് നിശ്ചയിച്ചാ മതി.
3: എന്തെല്ലാം കഥയില്ലായ്മകളാ നീ പറയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ വാഴുന്നവർക്ക് ആരോഗ്യത്തിന് യാതൊരു കോട്ടവും വന്നിട്ടില്ല. ഇനിയും ഒരു 20 വർഷമെങ്കിലും പടനയിക്കാൻ എനിക്ക് ആരുടെ സഹായവും വേണ്ട. അപ്പോഴേക്കും എന്റെ അനന്തരാവകാശി എത്തും.
2: ആഹാ, ആരാപ്പ അത്ര വലിയ ഒരു അനന്തരാവകാശി?
3: നിന്റെ മകൻ.
2: ഈ അച്ഛന്റെ ഒരു സ്വപ്നങ്ങൾ.
3: ഈ കണ്ട അഭ്യാസങ്ങളെല്ലാം നിന്നെ പഠിപ്പിച്ചത് അവനു വേണ്ടിയാ. സ്ത്രീകളെ ആയുധവിദ്യ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള നേട്ടവും അതാ. ഏതു വിദ്യയും തൊട്ടിലിൽ കിടന്നേ പഠിക്കണം, എങ്കിലേ ഉറക്കൂ.
2: മകനു പകരം മകളാണെങ്കിലോ? അച്ഛന്റെ ഈ വക ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. അടുത്ത തവണ വളപട്ടണം കോവിലകത്ത് പോകുമ്പോ അച്ഛന്റെ കൂടെ ഞാനും വരും. കോലത്തിരിയോട് നേരിട്ട് കാര്യങ്ങൾ പറയും. സ്ത്രീജന്മത്തോട് ഇങ്ങനെ അവഗണന കാട്ടുന്നത് നീതിമാനായ രാജാവിന് ചേർന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. ശക്തിസ്വരൂപിണിയായ ഭദ്രകാളിയെ കുലപരദേവതയായി ആരാധിക്കുന്ന കോലസ്വരൂപത്തിന് ചേർന്നതാണോ ഈ വിവേചനമെന്നും ഞാൻ ചോദിക്കും.
3: അപ്പോ ആയുധവിദ്യയിൽ മാത്രമല്ല, ബുദ്ധിസാമർത്ഥ്യത്തിലും എന്റെ മോൾ അച്ഛനേക്കാൾ വലുതായി. ഏതായാലും പടനായരാക്കുന്നതിനേക്കാൾ എന്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ചിന്തയാണുള്ളത്. എന്റെ മകൾക്ക് അനുരൂപനായ വരനെ കണ്ടെത്തി ഉടനെ പുടമുറി നടത്തണം.

0: അല്ല, അഭ്യാസം കഴിഞ്ഞ് അച്ഛനും മകളും കളരിയിൽ തന്നെ ഇരിക്ക. പാൽക്കഞ്ഞി തണുക്കേണ്ട, അകത്തളത്തിൽ ചന്തൂട്ടി കാത്തിരിക്കുന്നുണ്ട്.
1: ചന്തൂട്ടിയോ? അവൻ എപ്പോൾ വന്നു? മാടായിക്കോട്ടയുടെ കാവൽ തലവനല്ലേ അവൻ? കോലത്ത് നാട്ടിലെ പ്രധാന കച്ചവട കേന്ദ്രമാ മാടായി. കടലിൽ നിന്ന് കൊള്ളക്കാർ എപ്പോഴും കരയിലിറങ്ങി വരുന്നതല്ലേ?
0: ഏട്ടനോടുള്ള കാര്യം പറയാമല്ലോ, അവൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്താതെ കഴിയില്ല.
1: അമ്മയെ കാണാതെ വയ്യ അമ്മിഞ്ഞ കുട്ടിക്ക് അല്ലേ?
0: അമ്മയെ കാണാനൊന്നുമല്ല, അവന് കാണേണ്ടത് കന്നിയെയാ.
2: ദാ ഇളയമ്മേ, ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാൽ ഉണ്ടല്ലോ, കന്നിയെ കാണാനാണത്രേ. കന്നി കാര്യം കാണണ്ടെന്ന് പറഞ്ഞേക്കു, ഇവിടെ നിന്ന വല്ലതും പറഞ്ഞു പോകും.
0: ഓ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ?
1: നാണം കൊണ്ടൊന്നുമല്ല, അവൾക്ക് അവനെ ഇഷ്ടമല്ല. അമ്മയും മകനും ഇക്കാര്യം പറഞ്ഞ അവളെ ശല്യപ്പെടുത്തരുത്.
0: ഇഷ്ടമില്ലാത്തതൊന്നും സാരമില്ല, ഏട്ടൻ പറഞ്ഞ അവൾ അനുസരിക്കും. അവളവന്റെ മുറപ്പെണ്ണല്ലേ. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ചന്തൂട്ടിന്റെ അച്ഛനെ ഞാൻ കല്യാണം കഴിച്ചത്. അമ്മാമൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു.
1: അങ്ങനെ തന്നെ ആ ബന്ധവും പോയില്ലേ? പൊന്നും പണവും പറഞ്ഞുള്ള ശല്യം സഹിക്കാനാവാതെ ആ പാവം നാടുവിട്ടു പോവായിരുന്നില്ലേ? അവസാനം ചൂരൈമണിക്കോവിലകു തിരിക്കണ അമ്മയാകേണ്ടി വന്നു. വകയിലൊരു പെങ്ങളല്ലേ എന്ന് കരുതി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മാനക്കേട് സഹിച്ച് അവിടെ കഴിയുന്നുണ്ടാവും.
0: എന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഏട്ടന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അമ്മയില്ലാത്ത കന്നിയെ ഞാൻ എന്റെ സ്വന്തം മോളെപ്പോലെയാ വളർത്തിയത്. എന്നിട്ടു
1: ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെയ്ത ഉപകാരത്തിന് നന്ദിയില്ലാത്തവനല്ല ചെറക്കര വാഴുന്നവർ. പടക്കരുത്തും കൈക്കരുത്തും ഇല്ലെന്ന് കണ്ടിട്ടും ചന്തൂട്ടിയെ പടനായരാക്കിയത് ഉപകാരസ്മരണ കൊണ്ട് തന്നെയാ.
0: ഏട്ടന്റെ മനസ്സ് നല്ലതാന്ന് എനിക്കറിഞ്ഞുകൂടെ. ചന്തൂട്ടിക്ക് കന്നിയെ പുടമുറി കഴിച്ചു കൊടുത്ത് ഏട്ടന്റെ കാലശേഷം അവനെ വാഴുന്നവരുമാക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ.
1: വാഴുന്നവർ സ്ഥാനം തമ്പുരാൻ നീരുവീഴ്ത്തി തരുന്നതാ, പുടമുറി കഴിച്ച് നേടാനുള്ളതല്ല. പട നയിക്കണം, ജയിക്കണം. ഇടയ്ക്കിടെ ഇങ്ങോട്ട് കയറി വരാതെ പടയിൽ ചേർന്ന് കരുത്തു കാട്ടാൻ പറ. കല്യാണവും മറ്റും പിന്നീടാവാം.
3: എന്താ വാഴുന്നോരെ, ഉണ്ണിയമ്മയ്ക്ക് എന്താ കളരിയിൽ കാര്യം?
1: ആ, ഉണ്ണിയമ്മ പോയിക്കോളൂ, ഞങ്ങൾ ചില കുടുംബകാര്യങ്ങൾ പറയായിരുന്നു. ചാക്യാർ എപ്പോ വന്നു?
3: ഇപ്പോഴിങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. മഠത്തില് സാധനങ്ങളും മറ്റും വെച്ച് നേരെ ഇങ്ങോട്ട് വന്നു.
1: ഓ, വളർമുണ്ടക്കാവിൽ താലപ്പൊലിയല്ലേ, ഞാനതങ്ങ് മറന്നു. ഏതായാലും ചാക്യാർ നേരത്തെ തന്നെ എത്തിയല്ലോ. വരുന്ന വഴി തമ്പുരാനെ മുഖം കാണിച്ചില്ലേ?
3: പെരിഞ്ചല്ലൂരിൽ നിന്ന് നേരെ വളപട്ടണത്ത് വന്നു, തമ്പുരാനെ കണ്ടു. തമ്പുരാൻ ചികിത്സയില.
1: എന്താ അസുഖം? ഒന്നും അറിഞ്ഞില്ലല്ലോ.
3: ഏയ്, അങ്ങനെ കാര്യമായ അസുഖമൊന്നുമില്ല, കാലത്താലുള്ള സുഖ ചികിത്സയാ. ആ, ഇക്കുറി താലപ്പൊലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു. വേണാട് രാജാവിന്റെ കുറിമാനുണ്ടായിരുന്നു അത്രേ. രാജാവും ചാക്യാന്മാരും നങ്ങ്യാന്മാരുമായി ഒരു പട തന്നെ പുറപ്പെട്ടിട്ടുണ്ടത്രേ. ചെറുപ്പക്കാരനായ ഇപ്പോഴത്തെ രാജാവിന് കൂടിയാട്ടത്തിലും മറ്റും ബഹൂ കമ്പാന്നാ കേൾക്കുന്നത്.
1: വളർമുണ്ടക്കാവിൽ വെച്ചാ പണ്ടു പണ്ടേ കലാകാരന്മാർ മാറ്റുരക്കുന്നത്. കോലത്ത് നാട് അതിന്റെ മാനം കാക്കണം. കൂടിയാട്ടത്തിൽ പെരിഞ്ചല്ലൂർ ചാക്യാന്മാരെ ജയിക്കാൻ ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കണം.
3: കൂടിയാട്ടത്തിന്റെ ഉൽപ്പത്തി തന്നെ പെരിഞ്ചല്ലൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നാ. എന്നാലും വേണാട്ടരജൻ കൊണ്ടുവരുന്നവർ ചില്ലറക്കാരാവണമെന്നില്ല. കൂടിയാട്ടത്തിന്റെ വളർച്ചക്കായി വേണാട് കൃഷി ചെയ്തിട്ടുണ്ട്. ക്രമദീപികയും ആട്ടപ്രകാരങ്ങളും ഉണ്ടായത് അവിടെ നിന്നാണല്ലോ.
1: തമ്പുരാൻ എന്തു പറഞ്ഞു? കലാപ്രോത്സാഹനത്തിൽ നമ്മുടെ തമ്പുരാക്കന്മാരും മോശക്കാരല്ലോ.
3: സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നും വാഴുന്നവർ എല്ലാ സഹായങ്ങളും ചെയ്തു തരുമെന്നും കളി ഒന്നിനൊന്ന് മെച്ചമാക്കണമെന്നും തമ്പുരാൻ പറഞ്ഞു. ആ, പിന്നെ കഥ നിശ്ചയിക്കണത് വാഴുന്നവരുടെ മകളുമായി കൂടി ആലോചിച്ചാവാം എന്നും പറഞ്ഞു.
1: തമ്പുരാൻ അങ്ങനെ പറഞ്ഞു.
3: കന്നിയെ കുറിച്ച് കോലത്ത് നാട്ടിൽ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ആയുധവിദ്യയിലെന്ന പോലെ കാവ്യനാടകങ്ങളിലും അപാരമായ അറിവാണെന്ന അഭിപ്രായം.
1: ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ചാക്യാർ തന്നെ ആയിരിക്കും മുൻപന്തിയിൽ. ചാക്യാരിൽ നിന്നാണല്ലോ അവൾ കാവ്യനാടകങ്ങൾ അഭ്യസിച്ചത്.
3: കന്നി മുമ്പിലുണ്ടെങ്കിൽ ആടാൻ ഇത്തിരി ഭയ. എന്താന്ന് വെച്ചാ പിഴവ് വന്ന അപ്പാ മുഖം ചുളിയുന്നത് കാണാം.
1: പെരുമ കൂടിയിട്ടാവും കല്യാണ ആലോചനകൾ ഒന്നും വരാത്തത്.
3: ഏ

0: ഈ ചാക്യാർ അന്വേഷിക്കാഞ്ഞിട്ടല്ല കേട്ടോ, മുത്തിനെ പവിഴമായി വേണമല്ലോ ചേർക്കാൻ. ഭോജനവും നിദ്രയും ചതുരംഗവുമായി കഴിയുന്ന ഇളയ തമ്പുരാക്കന്മാർ നൂറെണ്ണം ഓടിയെത്തും കന്നീ സ്വയംവരമെന്ന് കേട്ടാൽ ഒന്നിനെയും കന്നിക്ക് ബോധ്യാവില്ലെന്ന് മാത്രം. ഏതായാലും താലപ്പൊലി കഴിഞ്ഞ തെക്കോട്ടൊരു യാത്രയുണ്ട്. പറ്റുമെങ്കിൽ ഏതെങ്കിലും തമ്പുരാനെ തന്നെ കണ്ടുപിടിക്കണം.
1: ആഹാ, അച്ഛൻ ഇനിയും കുളിച്ച് കഞ്ഞി കഴിച്ചില്ല.
2: ചാക്യാർ പറഞ്ഞത് കേട്ടില്ലേ, ഇത്തവണ കൂടിയാട്ടത്തിന് കഥകൾ നിശ്ചയിക്കുന്നത് കന്യാവണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടത്രേ.
1: ആ പ്രതിജ്ഞായൗഗന്ധരായണത്തിലെ മന്ത്രാംഗമാകട്ടെ ഒരു ദിവസം. മന്ത്രിവേഷത്തിന്റെ വാചികാഭിനയത്തിൽ ചാക്യാരെ കവച്ചു വെക്കാൻ ആരുമില്ല.
0: ഓ ബഹു കേമം, അച്ഛനിച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്.
2: കൂടിയാട്ടത്തിൽ വാചികത്തേക്കാൾ പ്രധാനം കണ്ണിനാണല്ലോ.
1: രണ്ടാം ദിവസം ചാക്ഷുഷാഭിനയമാകാമല്ലോ സുഭദ്ര ധനഞ്ജയത്തിലെ.
0: അർജുനന്റെ പ്രേമപാരവശ്യം അല്ലേ കന്യ ഉദ്ദേശിച്ചത്? അവാ പരമരസികൻ സന്ദർഭാത്.
1: അന്യനാടുകളുമായുള്ള മത്സരമാകുമ്പോ ജയിക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ വേണമല്ലോ തെരഞ്ഞെടുക്കാൻ.
0: ഏതായാലും തമ്പുരാന്റെ ഉപദേശം കുറിക്കുകൊണ്ടു മത്തവിലാസം വേണോ മന്ത്രാംഗം വേണോ എന്ന് ഞാൻ സംശയിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ തീരുമാനമായല്ലോ. ഇനി മുഖം കാണിക്കുമ്പോ തമ്പുരാനോട് ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്.
1: അയ്യോ, എന്നിട്ട് വേണം കോലോത്ത് വിളിപ്പിച്ച് പാട്ട് പാടിക്കാനും ശ്ലോകം ചൊല്ലിക്കാനും.
2: അത് അഭിമാനമല്ലേ നമുക്ക്?
1: എനിക്ക് നാണമ, തമ്പുരാനെ പോലുള്ള മഹാവിദ്വാൻമാരുടെ മുമ്പിൽ പാടാനും മറ്റും. ആ ഏതായാലും അച്ഛൻ കുളിച്ചു വന്നാട്ടെ. ആ ചാക്യാർക്ക് വേണ്ട അരിയും സാധനങ്ങളും എല്ലാം മഠത്തിലേക്ക് കൊടുത്തു അയച്ചിട്ടുണ്ട്. പുലർച്ചക്ക് പുറപ്പെട്ടതല്ലേ, ക്ഷീണം കാണും. കുളിച്ച് ആഹാരം കഴിച്ച് ചാക്യാരും വിശ്രമിച്ചോളൂ.

0: ദാ അത് കണ്ടില്ലേ കന്നി, ഒരാൾ അഴക് രാവണനായി കൂത്തുമാടത്തിന്റെ മുമ്പിൽ തന്നെ വടിഞ്ഞിരിക്കുന്നത്. അയാളാണത്ര വേണാട് രാജാവ്. കാണുമ്പോ തന്നെ ഒരു വിദ്യാസുരനെ പോലുണ്ട്.
1: ഇളയമ്മ കൂടിയാട്ടം കാണുവാണോ അതോ തമ്പുരാനെ നോക്കുകയോ?
0: ആ ചാക്യാരുടെ കണ്ണോണ്ടും കൈയോണ്ടും ഉള്ള കളിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ വേണാടുകാരി കളിച്ച ആ കള്ളുകുടിയന്റെ വേഷമില്ലേ, എന്താ പേര് പറഞ്ഞത്? കാബാലി. അതാ എനിക്ക് ഇഷ്ടായത്.
2: ഉണ്ണിയമ്മ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ? ചാക്യാർ എത്ര രസായിട്ടാ ഓരോന്ന് കാണിക്കുന്നത്. പാമ്പും കീരിയുമല്ലേ ആ കാണിച്ചത്? പാമ്പ് കീരിയെ നക്കുന്നു. ഹായ് ഹായ്, അത്ഭുതായിട്ടുണ്ട്.
1: പാരമ്പര്യ വൈരികൾ ആശ്രമവാടങ്ങളിൽ വൈരം മറന്ന് സ്നേഹത്തിലാകുന്നത് അർജുനൻ നോക്കി കാണുകയാ. മാനുകൾ വ്യാഘ്രത്തിന്റെ അകിട് വലിച്ചു കുടിക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചില്ലേ?
2: കന്നി പറഞ്ഞപ്പോഴാ കാര്യം പിടികിട്ടിയത്. കവികളുടെ ഓരോ ഭാവന. വേണാട്ട് നമ്പുരാനെ കണ്ടില്ലേ, എത്ര ശ്രദ്ധയോടെയാ ഓരോന്നും കണ്ട് ആസ്വദിക്കുന്നത്. തികച്ചും ഒരു കലാരസികൻ തന്നെ.
0: ഒക്കെ വെറും നാട്യാങ്ങളെ, ചുറ്റിലുള്ള പെണ്ണുങ്ങളെ കാണിക്കാൻ. എന്റെ ചന്തൂട്ടി എന്താണാവോ താലപ്പൊലിക്ക് വരാതിരിക്കുന്നത്? കന്നി അവനോട് മിണ്ടിയതുപോലും ഇല്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അവൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് പോയത്.
2: ഉണ്ണിയമ്മയോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്?
0: ഏട്ടൻ അറിഞ്ഞില്ലേ ചൂര്യമണിക്കോലത്ത് നിന്ന് തമ്പുരാട്ടിക്കുട്ടി വന്നിട്ടുണ്ട്? ഏട്ടന്റെ നേർ പെങ്ങളുടെ മകളായിട്ടും അമ്മാമനെ ഒന്ന് വന്ന് കാണാൻ തോന്നിയോ? കൂത്തുമാടത്തിലേക്ക് വിളിച്ചിട്ടവൾ വന്നില്ല. അഹങ്കാരിയാ. എത്രയാ പണ്ടങ്ങൾ! ആ നാഗപടത്താലിക്ക് മാത്രം 101 പവനാണത്രേ. ഞാൻ കോലോത്തിരിക്കുമ്പോ വെറുതെ ഒന്ന് കെട്ടി നോക്കാൻ ചോദിച്ചിട്ട് പോലും അവൾ തന്നില്ല. അഹങ്കാരി.
2: ഹോ, ഇത് വലിയ ശല്യമായല്ലോ. പോകുന്നുണ്ടോ ഇവിടുന്ന്?
0: അല്ലെങ്കിലും ഏട്ടന് ഞാൻ ഈടിയായി ശല്യ. ഞാൻ പോയേക്കാം.
1: ആ കളി മതിയാക്കാൻ പോവാ, താലപ്പൊലി ഇറങ്ങേണ്ട നേരമായല്ലോ.
2: ശരിയാ, നമുക്ക് തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കണ്ടേ? ഇന്നലെ എത്തിയ ഉടനെ സ്വീകരിക്കാൻ ചെന്നതല്ലാതെ പിന്നെ കണ്ടിട്ടേയില്ല. അദ്ദേഹം നിന്നെക്കുറിച്ചും അന്വേഷിക്കുകയുണ്ടായി. കോലത്തു തമ്പുരാൻ വല്ലതും പറഞ്ഞു കാണുവോ ആവോ?
1: എന്തോ പറഞ്ഞു കാണണമെന്ന് എനിക്കും തോന്നുന്നു. ഇന്ന് രാവിലെ കാവിൽ തൊഴാൻ പോയപ്പോ തമ്പുരാനും ഉണ്ടായിരുന്നു. അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ ചോദിച്ചു.

0: ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ടെന്നും കളരിയിൽ പൊയ്ത്ത് പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തോട് ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അതൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നതല്ലേ. ദാ കണ്ടില്ലേ, രാജാവിന്റെ കൂടെയുള്ള ഒരാൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നമ്മോട് അങ്ങോട്ട് ചെല്ലാൻ പറയാനായിരിക്കും.
2: ആ, ഞാൻ വേണാട്ടരജന്റെ ദൂതൻ അയ്യപ്പൻ പിള്ള. വാഴുന്നവരെ കാണാൻ തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. വിവരം പറയാൻ ഞാൻ മുമ്പേ വന്നുവെന്ന് മാത്രം.
1: ഞാൻ അങ്ങോട്ട് വരാൻ പുറപ്പെടുകയായിരുന്നു.
2: തമ്പുരാന്റെ ആവശ്യമാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് കാണുന്നതാണ് ഔചിത്യമെന്ന് പറഞ്ഞു. ഔപചാരികതകളിലൊന്നും അശേഷം താല്പര്യമില്ലാത്ത ആളാണ്. സ്നേഹിതനോടുന്ന പോലെയ ആശ്രിതനായ എന്നോട് പോലുമുള്ള പെരുമാറ്റം.
1: കലകളിൽ തൽപരനാണ് അല്ലേ.
2: രാജ്യഭരണം ശല്യവും ഭരണകാര്യങ്ങൾ ഇളയ തമ്പുരാനെ ഏൽപ്പിച്ചു നാടെങ്ങും സഞ്ചരിക്കും. രാജ്യത്തിന് ശത്രുഭീഷണി ഉണ്ടാകുമ്പോൾ എവിടെയായാലും ഓടിയെത്തി പടനയ്ക്കും. ശത്രുബാധ ഒഴിഞ്ഞാലേ യുദ്ധരംഗത്ത് നിന്ന് മാറി നിൽക്കുകയുള്ളൂ.
1: തമ്പുരാട്ടിക്കും മറ്റും ഇതൊക്കെ ഇഷ്ടമാകുമോ?
0: അച്ഛൻ എന്തിനാ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുന്നത്?
2: അതിനെന്താ, വാഴുന്നവരുടെ സംശയം ന്യായമല്ലേ? തമ്പുരാൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. പറ്റിയ ആളെ കണ്ടെത്തട്ടെ, അപ്പോൾ ആവാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുക. അമ്മറാണിക്കും മറ്റും അതിൽ രസക്കേടാ. ഇതാ തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നു.
3: വാഴുന്നവർക്ക് ഇപ്പോൾ വന്ന് കണ്ടത് അസൗകര്യമായില്ലല്ലോ.
1: അസൗകര്യമോ, ഞങ്ങളുടെ ഭാഗ്യമാണ്.
3: കൂടിയാട്ടം പൊടി പൊടിച്ചു. പെരിഞ്ചല്ലൂർ ചാക്യാന്മാരുടെ മുമ്പിൽ വേണാട്ടുകാർ തോറ്റ് തൊപ്പിയിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: വേണാടിന്റെ മത്തവിലാസം നന്നായെന്നാ പൊതുവെയുള്ള അഭിപ്രായം.
3: അതിലെ കാബാലിയുടെ ഗോഷ്ഠികൾ കണ്ടിട്ടായിരിക്കും.
0: അത് ലോകധർമ്മി ഇത്തിരി കൂടുതൽ തന്നെയാ.
3: ശരിയാ കുട്ടി പറഞ്ഞത്. ചാക്യാരെ കുറ്റം പറയണ്ട. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ലോകധർമ്മി ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് ഈ വഷണം തന്നെയാ.
0: കൂടിയാട്ടം സാധാരണ ജനങ്ങൾക്കും രസിക്കണമെങ്കിൽ ഇത്തരം പരിഷ്കാരങ്ങൾ ക്രമേണ ചെയ്യേണ്ടി വരും.
3: അപ്പോൾ കുട്ടി നമ്മുടെ ഭാഗം ചേർന്നിരിക്കുക. പക്ഷെ ഒന്നുണ്ടല്ലോ കുട്ടി, നിങ്ങളുടെ ചാക്യാര് കണ്ണുകൊണ്ടു കാട്ടി ഇന്ദ്രജാലമുണ്ടല്ലോ, ഞാൻ ജീവിതത്തിൽ മറക്കില്ല.
1: ആ ഇതാ ചാക്യാർ വന്നല്ലോ. തമ്പുരാൻ അഭിനന്ദനം നേരിട്ട് പറഞ്ഞോളൂ.
4: കഥാസന്ദർഭങ്ങൾ തെരഞ്ഞെടുത്തത് കന്യ. അഭിനന്ദനം കന്യക്ക് കൂടിയുള്ളതാ.
3: സുഭദ്രാ ധനഞ്ജയത്തിലെ ആ സന്ദർഭത്തിന് അഭിനയിക്കാൻ ഇത്രമാത്രം സാധ്യതയുണ്ടെന്ന് ചാക്യാരാണ് കാണിച്ചു തന്നത്. തീജ്വാലയിൽ വീണിട്ടും വെന്തെരിയാത്ത പ്രാണികൾ, സിംഹത്തിന്റെ ദംഷ്ട പിടിച്ചു വലിക്കുന്ന ആന, കീരിയെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന പാമ്പ്, വ്യാഘ്രത്തിന്റെ അകിട് കടിച്ചു വലിക്കുന്ന മൻകുട്ടി, ഓ ആ കണ്ണുകൊണ്ട് എന്തെല്ലാമാണ് ചാക്യാർ കാട്ടിയത്.
0: തമ്പുരാൻ വള്ളിപുള്ളി മാറാതെ എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ.
4: മന്ത്രാംഗത്തിലെ ആ ഭാഗം നന്നായോ തമ്പുരാൻ?
3: ഇത്രയും ശ്ലോകങ്ങൾ തെറ്റാതെ ചൊല്ലുന്ന ആ ഓർമ്മശക്തി സമ്മതിക്കണം. പക്ഷേ സുഭദ്രാ ധനജ്ഞൻ തന്നെയാ മനസ്സിൽ. ഏതായാലും ചാക്യാർക്ക് പുരസ്കാരമായി ഈ മോതിരം ഇരിക്കട്ടെ. പുരസ്കാര സമർപ്പണ ചടങ്ങ് വിശദമായി കോലത്തിരിയുടെ കോവിലകത്ത് വെച്ച് പിന്നീട് നടക്കും.
4: പുരസ്കാരത്തെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് അങ്ങയുടെ ഈ നല്ല വാക്കുകൾ.
3: ചാക്യാരെ വേണാട്ടിലേക്ക് ക്ഷണിക്കുക. ക്ഷേത്രങ്ങളിൽ അടിയന്തരങ്ങളില്ലാത്ത സമയം നോക്കി അങ്ങോട്ട് വന്നോളൂ. കേട്ടോ വാഴുന്നവരെ, വേണാട്ടർജൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിത്തിരി വലിപ്പമൊക്കെ തോന്നും. അവിടെ എപ്പോഴും ശത്രുഭീഷണിയും യുദ്ധവുമാണ്, നിറഞ്ഞ മാനസിക സംഘടനവും. യുദ്ധമൊഴിഞ്ഞു കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമേ അവിടുത്തെ രാജാക്കന്മാർക്ക് ജീവിതമുള്ളൂ. ആശ്വാസത്തിനായി അവർ കലകളെ ശരണം പ്രാപിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാ നാം ഇവിടെ എത്തിയതും. നമ്മുടെ ഒരു ഇംഗിതം ഇവിടെ വച്ച് അറിയിക്കുന്നതിൽ വിരോധമുണ്ടാകുമോ എന്തോ?
1: എന്താ തമ്പുരാനെ, ക്ഷേത്രസന്നിധിയിൽ പറയാൻ പാടില്ലാത്ത ഇംഗിതമുണ്ടോ?
3: വാഴുന്നവരുടെ മകളെ നമുക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സപത്നിയായിട്ടല്ല, ധർമ്മപത്നിയായിട്ട്. മകൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം. സുഖത്തേക്കാൾ ദുഃഖമായിരിക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിൽ എന്നും ഓർമ്മ വേണം.
4: അമ്മേ ഭഗവതി, കർണങ്ങളിൽ അമൃതമഴ പെയ്ത പോലെ.
1: എന്താ മോളെ, തമ്പുരാൻ പറയുന്നത് കേട്ടില്ലേ?
3: കന്യയുടെ കൂടെ സമ്മതമറിയാമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞത്.
4: ആ ഭാവം തന്നെ സമ്മത ലക്ഷണമല്ലേ? എങ്ങോട്ടാ പോവാൻ ഭാവിക്കണത്? കുമാരസംഭവത്തിൽ വേഷപ്രച്ഛന്നനായി വന്ന പരമശിവൻ പരീക്ഷകളൊക്കെ കഴിഞ്ഞ

0: അങ്ങനെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ പാർവതി എന്താ ചെയ്തത്? നിശ്ചയമുണ്ടോ? അതായത് പോയതുമില്ല, നിന്നതുമില്ല. ഹോ, എന്താ കാളിദാസന്റെ ഒരു നിരീക്ഷണ ശക്തി! ശിവനാണെന്ന് കണ്ടതും പ്രാണനാഥ എന്ന് വിളിച്ച് നെഞ്ചോട് ചേരുകയല്ല ചെയ്തത്. പിന്നെന്താ, കുലവധുവിനെ ചേർന്ന വിധം ഇഷ്ടമാണ്. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരാണെന്ന് ഭാവങ്ങളിലൂടെ കാട്ടിപ്പോവാൻ തുനിയാണ്.
1: ചാക്യാര് കൂത്തു പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിച്ചേ അടങ്ങൂ എന്നുണ്ടോ? ശരി, ഞാൻ പോയേക്കാം.
2: കോലത്തിരിയെ കണ്ട് ഞാൻ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാർമികത്വത്തിൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം
0: നടത്താം.
3: എല്ലാം അവിടുത്തെ ഇഷ്ടം. അനുരൂപനായ ഒരു പുരുഷനു വേണ്ടിയുള്ള എന്റെ അന്വേഷണം ഇത്രയും മഹാനായ ഒരു വ്യക്തി ചെന്ന് അവസാനിക്കുമെന്ന് കരുതിയതല്ല. എല്ലാം ഈശ്വര കൃപ. അമ്മേ, തിരുവർഗാട്ടിലമ്മേ, ഭഗവതി, എല്ലാം ശുഭമാവാൻ അനുഗ്രഹിക്കണേ.
1: ആകാശത്ത് ഇതുവരെ ചന്ദ്രനെ കണ്ടിട്ടില്ലാത്ത പോലെയാണല്ലോ തമ്പുരാൻ നോക്കി നിൽക്കുന്നത്.
2: ശരിയാണ്, മുമ്പൊക്കെ ആകാശത്ത് നോക്കുമ്പോ പടകഴിഞ്ഞ പടക്കളം പോലെയാണ് തോന്നാറ്.
1: ചന്ദ്രനെ തലയോടായും കണ്ടിട്ടുണ്ടാകും.
2: ഓരോ നാടിന്റെയും വ്യക്തിയുടെയും ഭൗതിക സാഹചര്യങ്ങളും മനോഭാവങ്ങളും വസ്തുക്കളെ നോക്കിക്കാണുന്നതിലും പ്രതിഫലിക്കും.
1: കുലശേഖര ആഴ്വാരുടെ നാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമി തന്നെ കുറ്റം പറയുന്നു.
2: ആ പുണ്യഭൂമിക്ക് ഇന്ന് വന്ന ദുസ്ഥിതിയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ.
1: എല്ലാം അവിടുത്തെ സങ്കല്പങ്ങൾ.
2: പുറംനാടുകളുമായി കൂടെ കൂടെയുള്ള യുദ്ധങ്ങളും ഇടപ്രഭുക്കൾ തമ്മിലുള്ള കലഹങ്ങളും കുടുംബത്തിലെ അന്തഃഛിദ്രങ്ങളുമെല്ലാം ജനതയുടെ സംസ്കാരത്തെയും ബാധിക്കുമല്ലോ.
1: എല്ലാം താൽക്കാലികം. ആ രാജവംശത്തിനോ രാജ്യത്തിനോ ഒരു സംസ്കാരച്യുതിയും സംഭവിച്ചിട്ടില്ലെന്നതിന് ഏരിക്കുന്ന മഹാപുരുഷൻ തന്നെ തെളിവായുണ്ടല്ലോ.
2: എന്റെ വീക്ഷണങ്ങളൊക്കെ മാറുന്നതുപോലെ, മനസ്സിന്റെ ഇരുണ്ട ഭാഗങ്ങളിലെല്ലാം വെയിലു പരക്കുന്നതുപോലെ, ചുറ്റിലും ശുഭപ്രതീക്ഷയുടെ ചിറകടിയൊച്ചകൾ, ആകാശം കൂത്തമ്പലം പോലെ തോന്നുന്നു, ചന്ദ്രൻ കളിവിളക്കും, താരകകൾ മാറി മാറി വന്ന് ആടിത്തിമിർക്കുന്നു.
1: പറയൂ, കേൾക്കാൻ നല്ല രസം.
2: എന്നിലുണ്ടായ ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം കന്നിയാണ്, എന്റെ ഈ പൂങ്കന്നി. അമ്മയും അനുജനും മറ്റും കല്യാണം കഴിഞ്ഞ് എത്ര സന്തോഷത്തോടെയാണ് പോയതെന്നറിയോ? അല്പം താമസിച്ചായാലും കയ്യിൽ വന്നത് കൽപ്പക തരുമെന്ന അമ്മ പറഞ്ഞത്. വാഴുന്നവരുടെ സങ്കടം കണ്ടിട്ടാ, അല്ലെങ്കിൽ കന്നിയെ അവർക്ക് അപ്പോൾ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു.
1: എനിക്ക് വിരോധം തീരെയില്ല. എനിക്കു പകരം അങ്ങിവിടെ ഉണ്ടായാൽ മതി. തമ്പുരാൻ ഇവിടെയും
2: തമ്പുരാട്ടി അവിടെയും. സങ്കൽപ്പിക്കാൻ രസമുള്ള കാര്യം.
1: അങ്ങയുടെ പത്നിപദം മോഹിച്ച് വ്രതം നോറ്റിരുന്ന തമ്പുരാട്ടിമാർ എത്രയോ ഉണ്ടായിരുന്നുവെന്ന് അമ്മ മഹാറാണി പറഞ്ഞു. അവസാനം വെറുമൊരു പടത്തലവന്റെ മകൾ മതിയെന്ന് വെച്ചത് എന്തിനാണാവോ?
2: അതിന്റെ ഉത്തരം പറയാൻ നാം അശക്തൻ. ഈശ്വരൻ അറിയാമായിരിക്കാം.
1: പടി കടന്ന് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാണ് ഇവിടെ ഈ സമയത്ത്? ഞാൻ അകത്തേക്ക് പോകാം.
4: തമ്പുരാനെ.
2: ആരെ? അയ്യപ്പൻ പിള്ളയോ? എന്താ ഈ സമയത്ത്?
4: കാര്യമുണ്ട്. വേണാട്ട് നിന്നും ഇളയ രാജാവ് കുറിമാനവുമായി ദൂതരെ വിട്ടിരിക്കുന്നു. ഉടനെ അങ്ങോട്ട് എഴുന്നള്ളണമെന്ന്.
2: എന്താ ഇത്ര അടിയന്തര കാര്യം?
4: പാണ്ഡിപ്പടയുടെ സഹായത്തോടെ ഓടനാട് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചെന്ന്. ആൾബലവും ആയുധബലവും കനത്തതാണത്രേ. നമ്മുടെ പടയാളികൾ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നുവെന്ന്.
2: ഭഗവാനെ, എന്താ കേൾക്കുന്നത്? ഓടനാടിന് കഴിഞ്ഞ തവണയേറ്റ പ്രഹരം കൊണ്ട് ഒരു പാഠം പഠിച്ചു വന്ന കരുതിയത്. പാണ്ഡിപ്പടയെയും കൂട്ടി പ്രതികാരത്തിനിറങ്ങിയതായിരിക്കും.
4: വേണാട്ടിലെ നായർ പ്രഭുക്കളിൽ ചിലരും ശത്രുക്കളെ രഹസ്യമായി സഹായിക്കുന്നുണ്ടത്രേ. പുതുതായി സൈന്യശേഖരം നടത്താനുള്ള നീക്കത്തെയും അവർ തുരങ്കം വെക്കുകയാണ്. യുവാക്കൾ സൈന്യത്തിൽ ചേരാൻ മടി കാണിക്കുന്നുവെന്നും കുറിമാനത്തിലുണ്ട്.
2: രാജ്യസ്നേഹം ആരിലുമില്ല. കട്ടും വഞ്ചിച്ചും ധനവും സ്വത്തും കൈക്കലാക്കാനാണ് എല്ലാവരും നോട്ടമിടുന്നത്. ഇനി താമസിക്കണ്ട. അമാലന്മാരെ വിളിച്ച് മഞ്ചലൊരുക്കാൻ പറയൂ. ഈ രാത്രിയിൽ തന്നെ യാത്ര പുറപ്പെടണം. ഞാൻ എന്തു പാപിയാണ്! രാജധർമ്മം മറന്ന് അന്യദേശത്ത് ഭാര്യയോടൊപ്പം സുഖിക്കുന്നു.
4: അതിൽ കുണ്ഠിതപ്പെടാനൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലോ. ഞാൻ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. വാഴുന്നവരോടും വിവരം പറയാം.
2: ഭഗവാനെ, ശ്രീപത്മനാഭ, ഇതെന്ത്?

0: പരീക്ഷണമാണ്. ഒരിക്കൽ പോലും സമാധാനം ലഭിക്കാതിരിക്കാൻ ഞാൻ എന്ത് മഹാപാപമാണ് മുജന്മത്തിൽ ചെയ്തത്?
1: എന്താ സ്വയം ഇരുന്ന് പിറുപിറുക്കുന്നത്? ഇപ്പോൾ വന്നത് അയ്യപ്പൻ പിള്ളയായിരുന്നു അല്ലേ? എന്താ അടിയന്തര കാര്യം?
0: ഉടനെ വേണാട്ടിലേക്ക് ചെല്ലണമെന്ന്.
1: എന്താ എന്തു പറ്റി?
0: അനുജന്റെ ഒരു കുറിമാനമാണ്, ഉടനെ എത്തണമെന്നേ എഴുതിയിട്ടുള്ളൂ. അവിടെ ചെന്നാലേ കാര്യമെന്തെന്നറിയുകയുള്ളൂ.
1: ശരി, എന്നാൽ നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം. ഞാനൊരുങ്ങട്ടെ.
0: കന്നി ഇപ്പോൾ വരണ്ട. ഞാൻ അവിടെ ചെന്ന് കുടിവെപ്പിനുള്ള സന്നാഹങ്ങളുമായി വരാം.
1: കുടിവെപ്പും ആഘോഷവും അല്ലല്ലോ പ്രധാനം. എനിക്ക് വേണ്ടത് അങ്ങയുടെ സാമീപ്യം, സുഖത്തിലെന്ന പോലെ ദുഃഖത്തിലും പങ്കാളിത്തം. സീതയുടെയും സാവിത്രിയുടെയും ദമയന്തിയുടെയും കഥകൾ നാഴികക്ക് 40 വട്ടം ഉദാഹരിക്കുന്ന തമ്പുരാന് എന്താ ഇപ്പോൾ ഒരു മാറ്റം?
0: അല്പദിവസത്തേക്കാണെങ്കിലും പിരിയുന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. അവിടെ എന്താണ് കാര്യമെന്നറിയാതെ കന്നിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ശരിയാവില്ല. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാ കന്നി.
1: നിമിഷ നേരം പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് അരനാഴിക മുമ്പ് പറഞ്ഞ ആളുടെ ഭാവമാറ്റം കൊള്ളാം. പക്ഷേ കന്നി ചപലയൊന്നുമല്ല. അങ്ങയെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ എനിക്കുണ്ട്.
0: ഓ, സമാധാനമായി. കന്നിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. വിപതി ധൈര്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണെന്ന് കേട്ടിട്ടേയുള്ളൂ. എൻ്റെ ജീവിത പ്രയാണത്തിൽ കന്നിയുടെ ഈ സ്വഭാവം എന്നും ആവേശമരുളട്ടെ.
1: അല്ല, അച്ഛനും വിവരം അറിഞ്ഞോ? ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
0: അയ്യപ്പൻ പിള്ള അറിയിച്ചതാണ്. കന്നി അകത്തേക്ക് പോയിക്കൊള്ളു. പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം.
2: തമ്പുരാൻ ഉടനെ വേണാട്ടേക്ക് പുറപ്പെടുകയാണെന്ന് അയ്യപ്പൻ പിള്ള പറഞ്ഞു. എന്താ കാര്യം?
0: കാര്യം ഞാൻ വാഴുന്നവരോട് പറയാം. കന്യെ ഇക്കാര്യം ഒരിക്കലും അറിയിക്കരുത്. ഈ വിരഹം തന്നെ അവൾക്ക് വേണ്ടത്ര ദുഃഖമുണ്ടാക്കും. ഓടനാട് പാണ്ഡിപ്പടയുടെ സഹായത്തോടെ വേണാടിനെ ആക്രമിച്ചിരിക്കുന്നു. അവരെതിരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിരിച്ചു വരാൻ എത്ര താമസിച്ചാലും യുദ്ധത്തിൻ്റെ കാര്യം കന്യെ അറിയിക്കരുത്. വിവരങ്ങൾക്ക് ഇടയ്ക്കിടെ വാഴുന്നവർക്ക് മാത്രമായി ഞാൻ കുറിമാനം അയക്കുന്നുണ്ട്.
2: ഇവിടെ നിന്ന് പടയാളികളെയോ പടത്തലവന്മാരെയോ വേണമെങ്കിൽ അയച്ചു തരാം, അറിയിച്ചാൽ മതി.
0: അങ്ങനെയൊരു സാഹചര്യം ഈശ്വരൻ വരുത്താതിരിക്കട്ടെ. സ്വന്തം രാജ്യത്തുള്ള അർത്ഥവും ആളും പരമാവധി സമാഹരിച്ച് ഞാൻ പൊരുതും. വാഴുന്നവരെ, പട ജയിച്ചാലല്ലാതെ പടകുടീരത്തിൽ നിന്ന് ഞാൻ കോലത്തേക്ക് പോകാറില്ല. കന്നിയെ കൊണ്ടുപോകാത്തത് ഈ ഒരു വ്രതം കൊണ്ടാണ്. പരാജയം അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ വാഴുന്നവരുടെ സഹായ വാഗ്ദാനം ഞാൻ സ്വീകരിക്കാൻ മടിക്കില്ല. കന്നിയെ ദുഃഖിപ്പിക്കാതെ നോക്കണമെന്ന് അവളുടെ അച്ഛനും അമ്മയുമായി വാഴുന്നവരോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
2: തിരുവറുകാട്ട് ഭഗവതിയും ചെല്ലൂർ നാഥനും അങ്ങേക്കെപ്പോഴും തുണയുണ്ടാകും.

0: മോളെ, ഈ തിരുവാതിര നാളിലെങ്കിലും നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ശരിയല്ല. ശിവഭഗവാന് മുഷിച്ചിലുണ്ടാവും. ചെല്ല്, മുറ്റത്ത് ചെന്ന് രണ്ടു ചുറ്റ് അവരോടൊപ്പം കൈകൊട്ടിക്കളിക്ക്. കണ്ടില്ലേ, നീ ഇല്ലാത്തതുകൊണ്ട് പാട്ടിനും കളിക്കും ഒരു ഉണർവുമില്ല.
1: ശിവഭഗവാൻ എന്നോട് എന്നേ മുഷിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതുപോലൊരു ദുർഗതി ഒരു ഭർത്തൃമതിക്ക് വരുമോ? തമ്പുരാൻ ഒരു രാത്രിയിൽ തിരക്കിട്ട് ഇവിടെ നിന്ന് പോയിട്ട് വർഷം 3 കഴിഞ്ഞില്ലേ? ഒരു കുറിമാനമെങ്കിലും അതിനിടയിൽ കൊടുത്തയച്ചോ. എന്റെ വിവാഹവും തുടർന്നുള്ള ഏതാനും ദിവസത്തെ ജീവിതവും എപ്പോഴോ കണ്ട ഒരു സ്വപ്നമല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്.
0: ഇവിടെ എത്താൻ കഴിയാത്ത വിധം അവിടെ എന്തെങ്കിലും രാജ്യകാര്യം ഉണ്ടായിരിക്കും. ഭർത്തൃധർമ്മത്തിനും വലുതല്ലേ രാജ്യധർമ്മം?
1: ഇത്ര കടുകയെ ചെയ്തിട്ടും അച്ഛന് തമ്പുരാനെ പുകഴ്ത്തിയേ പറയാനുള്ളൂ. ശകുന്തളയെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ ദുഷ്യന്തനെ രക്ഷിക്കാൻ കാളിദാസൻ മോതിരത്തിന്റെ കള്ളക്കഥയുണ്ടാക്കിയതാ ഓർമ്മ വരുന്നത്. രാജപത്നിയാവാൻ മോഹിച്ചിരുന്നവർ അനവധി ഉണ്ടായിരുന്നു എന്നല്ലേ അന്ന് കേട്ടത്? വല്ലവരുടെയും വലയിൽ വീണിട്ടുണ്ടാകുമോ?
0: തമ്പുരാനെ ഇങ്ങനെ നിന്ദിക്കുന്നത് അച്ഛൻ ഇഷ്ടാകുന്നില്ല. എന്റെ മകളിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു സ്വഭാവം പ്രതീക്ഷിക്കുന്നുമില്ല.

0: കുറിമാനം പോലും അയക്കാത്ത തമ്പുരാന്റെ ഈ ഉദാസീനതയ്ക്ക് അച്ഛൻ എന്ത് ന്യായീകരണമാണുള്ളത്?
1: നിന്റെ ഈ പരിഭവവും സങ്കടവും കാണുമ്പോൾ ഞാനതെങ്ങനെ പറയാതിരിക്കും? മോളെ, ആഴ്ചയിൽ എന്ന പോലെ തമ്പുരാൻ കുറിമാനവുമായി ദൂതനെ വിടാറുണ്ട്. കന്നിയോട് ഒരു കാര്യവും പറഞ്ഞു പോകരുതെന്ന് അദ്ദേഹം കർശനമായി വിലക്കിയിരുന്നു.
0: ഞാൻ അറിയാൻ പാടില്ലാത്ത വിധം എന്ത് കാര്യമാണ് അവിടെ? എന്തെങ്കിലും ആപത്ത്? ആർക്കെങ്കിലും കഠിന വ്യാധി?
1: ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. തമ്പുരാൻ കഴിഞ്ഞ 3 വർഷമായി പടക്കളത്തിലാ. ഓടനാടും പാണ്ടിപ്പടയും ചേർന്ന് വേണാടിനെ മരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. എണ്ണമറ്റ പടയാളികൾ മരിച്ചു കഴിഞ്ഞത്രേ. ഇനി വളരെക്കാലമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാ എഴുതിയിരിക്കുന്നത്.
0: ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്?
1: കന്നി ദുഃഖിക്കരുതെന്ന് കരുതിയ തമ്പുരാൻ കന്നിയിൽ നിന്ന് മറച്ചു പിടിക്കണമെന്ന് പറഞ്ഞത്.
0: ഞാൻ എന്തൊരു പാപിയാണ്! ആപത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് ആ പാവം മനുഷ്യനെ ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും എന്തൊക്കെയാ അപലസിച്ചത്!
1: അത് സാരമില്ല, അറിയാതെ ചെയ്തു പോയതല്ലേ. അദ്ദേഹത്തെ എങ്ങനെ ഈ വിപദ്ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. രാജ്യസ്നേഹമുണർത്തി പടയാളികളെ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അവരെ യുദ്ധമുന്നണിയിലേക്ക് നയിക്കാൻ സമർത്ഥരായ പടനായകന്മാരാണത്രേ ഇല്ലാത്തത്. കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് വല്ലവരെയും അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ പോകാൻ നിശ്ചയിച്ചു. കോലത്ത് തമ്പുരാന്റെ അനുമതി ചോദിച്ച് ദൂതനെ വിട്ടിട്ടുണ്ട്.
0: മകളുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ സ്വന്തം ഉത്തരവാദിത്വം മറക്കുകയാണ്. ഒരു നാടിന്റെ മുഴുവൻ പടത്തലവൻ മറ്റൊരു ദേശത്ത് ചെന്ന് അവിടെ പടനയച്ച് താമസിക്കുകയോ? അച്ഛൻ അറിവുള്ള അഭ്യാസ മുറകളൊക്കെ എനിക്കറിയാം. അച്ഛനേക്കാൾ ചെറുപ്പവും. ഏതായാലും വേണാട്ടിലേക്ക് പടനായരായി ചെല്ലുന്നത് ഞാനായിരിക്കും.
1: എന്ത് കഥയില്ലായ്മയാ പറയുന്നത്! നീ ഒരു പെണ്ണാണെന്ന് ഓർമ്മ വേണം.
0: പെണ്ണ്? പെണ്ണ്? അവൾക്ക് പടനയിക്കാൻ കരുത്തുണ്ടോ എന്ന് ആർക്കും ചിന്തയില്ല. അച്ഛൻ എന്തു പറഞ്ഞാലും ശരി, ഞാൻ പോകാൻ ഉറച്ചു. തമ്പുരാനെ ഈ ആപത്സന്ധിയിൽ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. അച്ഛൻ ഇതിന് തടസ്സം പറയരുത്.
1: തമ്പുരാൻ ഒരിക്കലും നിന്നെ അയക്കുന്നത് ഇഷ്ടപ്പെടില്ല.
0: തമ്പുരാൻ എന്നെ തിരിച്ചറിയാതിരുന്നാൽ പോരെ? പുരുഷന്റെ വേഷം ധരിച്ചു ചെന്നാൽ ആരും സംശയിക്കില്ല. പെണ്ണെന്ന പാതിഥ്യം ഒഴിവാക്കുകയും ചെയ്യാം.
1: ആവേശം കൊണ്ട് എടുത്തു ചാടി അവസാനം ആപത്ത് ചെന്ന് പെടരുത്. ആണായും പെണ്ണായും എനിക്കൊന്നേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം.
0: അച്ഛനായും അമ്മയായും എനിക്കും ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഒരിക്കലും ഞാൻ അപമാനം വരുത്തില്ല. അഭിമാനത്തോടെ തന്നെ ഞാൻ തിരിച്ചു വരികയും ചെയ്യും. അമാലന്മാരെ വിളിച്ച് മഞ്ചലൊരുക്കാൻ പറയൂ. അപ്പോഴേക്കും ഞാൻ പുരുഷ വേഷം ധരിച്ച് ആയുധങ്ങൾ പൊതിഞ്ഞെടുത്ത് യാത്രക്കൊരുങ്ങി വരാം.
1: ഇപ്പോൾ തന്നെയോ?
0: അതെ, ഇപ്പോൾ തന്നെ. ആരും അറിയണ്ട. രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ള ഏതാനും അനുചരന്മാർ മാത്രം എന്റെ കൂടെ പോന്നോട്ടെ.
1: ഭഗവാനെ, എന്റെ ഹൃദയം പിളരും പോലെ തോന്നുന്നു. തിരുവർഗാട്ടമ്മേ, എന്റെ മോളെ കാത്തുകൊള്ളണേ അമ്മേ.
2: നല്ലൊരു ദിവസമായിട്ട് ഇവളിതെവിടെ പോയി കിടക്കുക? കന്നിയില്ലാതെ ഞങ്ങൾ ആരും കളിക്കാനില്ലെന്നും പറഞ്ഞ് അയലോക്കാരൊക്കെ ഓരോരുത്തരായി പോവാൻ തുടങ്ങുക. ഭഗവാന്റെ തിരുനാളല്ലേ ഇന്ന്? വെറുതെയല്ല കുടുംബത്തോരോ ആപത്ത് വന്ന് പെടുന്നത്. ആകെക്കൂടി സന്തതിയായുള്ള ഒന്നിനെ എങ്ങു നിന്നോ വന്ന ഒരു തമ്പുരാന് സംബന്ധം ചെയ്തു കൊടുത്തു. 3 കൊല്ലമായില്ലേ, ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അയാൾ കണ്ടപ്പോഴേ കള്ളലക്ഷണം തോന്നിയതാ.
1: വല്ലതും വായി തോന്നിയത് വിളിച്ചു പറയാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ?
2: ആങ്ങളെയാ അവൾക്ക് ഇങ്ങനെ വളമ്പച്ചു കൊടുക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലൊരു ആന്തരിയല്ലേ ചന്തൂട്ടി. അവളെ അവന് കൊടുത്തിരുന്നെങ്കിൽ പൊന്നു പോലെ നോക്കായിരുന്നില്ലേ? അവസാനം അനുഭവിച്ചില്ലേ?
1: നിന്നോടല്ലേ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? മനസ്സ് പുകയുമ്പോഴാ അവളുടെ അനുഭവം പറച്ചില്.
2: ഒരാളുടെ കൂടെ പൊറുത്തതായാലും ചന്തൂട്ടി ഇപ്പോഴും അവൾക്ക് പുടവ കൊടുക്കാൻ തയ്യാറാ. മച്ചുനെത്തിയല്ലേ.
1: ഇനി ഒരു അക്ഷരം മിണ്ടി പോയാൽ സ്വന്തക്കാരെന്ന് ഞാൻ വിചാരിക്കില്ല. രണ്ടിനെയും ഇവിടെ നിറക്കി വിടും. എന്തൊരു ശല്യം!
2: ആവശ്യം കഴിഞ്ഞപ്പോ എന്നെ ആർക്കും വേണ്ടണ്ടായില്ലേ? കന്നിയെ ഞാൻ എങ്ങനെ നോക്കിയതാ! അവൾക്കിപ്പൊ ഞാൻ ചതുർത്ഥിയിലെ ചന്ദ്രനായി. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ പുടവ കൊടുത്തു പോയവൻ 3 കൊല്ലമായി തിരിഞ്ഞു നോക്കാതിരിക്കോ? അനുഭവിക്കട്ടെ.

0: തിരുമേനി, ഓടനാട് കീഴടങ്ങി എന്നാ തോന്നുന്നത്. പട ജയിച്ച പൊന്നൻ നായർ ഇങ്ങോട്ട് തിരിച്ചു കാണണം.
1: ഭഗവാനെ, ശ്രീപത്മനാഭ, അങ്ങയുടെ കരുണ. 3 കൊല്ലം യുദ്ധം നടത്തിയിട്ടും 10,000-ത്തോളം പടയാളികൾ നഷ്ടപ്പെട്ടിട്ടും സാധിക്കാത്ത കാര്യം വെറും 7 നാൾ കൊണ്ട് കൊലത്തുനാട്ടിൽ നിന്നും എത്തിയ ആ യുവാവ് സാധിച്ചു. സാക്ഷാൽ ചെല്ലൂർ നാഥൻ തന്നെ മനുഷ്യവേഷത്തിൽ ഇവിടെ വന്നതാവാം. അല്ലെങ്കിൽ ശ്രീ ഭദ്രകാളി തിരുവർക്കാട്ടിലമ്മ തന്റെ ശക്തിചേതനത്തെ അവനിൽ ആവേശിപ്പിച്ചതാവാം.
0: അവിടുന്ന് അരുളി ചെയ്തത് എത്രയും ശരിയാണ്. എന്തെങ്കിലും ദിവ്യശക്തി ഇല്ലാതെ ഇങ്ങനെ ഒരിക്കലും സാധ്യമല്ല.
1: പൊന്നനെ ആദ്യം കണ്ടപ്പോൾ തീരെ മതിപ്പ് തോന്നിയതല്ല. ദാർഢ്യമില്ലാത്ത മാംസപേശികളും സ്ത്രൈണഭാവങ്ങളും മുഴക്കമില്ലാത്ത ശബ്ദവുമെല്ലാം അയാൾക്ക് എങ്ങനെ പടനയിക്കാൻ കഴിയുമെന്ന തോന്നലുപോലും ഉളവാക്കി. മുഖം നിറഞ്ഞു നിന്ന ആ താടിയും ദൃഢനിശ്ചയം വഴിയുന്ന ആ കണ്ണുകളും ഉറച്ച കാൽവെപ്പുകളും കറകളഞ്ഞ പുരുഷ ലക്ഷണം തന്നെ.
0: കണ്ണുകൾ ചിലപ്പോൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശബ്ദത്തിന് ഗാംഭീര്യമില്ലെങ്കിൽ എന്താ, ആ കണ്ണുകളിലും ചലനങ്ങളിലും നല്ല ആജ്ഞാശക്തി സ്ഫുരിക്കുന്നുണ്ട്. എന്തൊക്കെയോ നിഷ്ഠകളും പൂജാതി കർമ്മങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും താമസസ്ഥലമായ ചേരി മാളികയിലെത്തും. ആരുമായും കൂട്ടില്ല, ആരോടും അതിരു വിട്ട് സംസാരിക്കാറുമില്ല. സന്ധ്യ കഴിഞ്ഞാൽ വാതിലുകളെല്ലാം കൊട്ടിയടച്ച് കിടപ്പാണ്. പുലരുമ്പോഴേക്കും ചിറവാമണപ്പുറത്ത് പടയൊരുക്കാൻ എത്തുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് അഭ്യാസബലം മാത്രമല്ല, എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ടെന്നാണ്.
1: അതൊക്കെ അവന്റെ അസാമാന്യമായ യുദ്ധസാമർഥ്യം കൊണ്ട് നമുക്ക് തോന്നുന്നതാ. ആ യുദ്ധതന്ത്രം തന്നെ കണ്ടില്ലേ, ഏതു ഭാഗത്തു നിന്നുള്ള എത്ര കരുത്തുറ്റ ആക്രമണത്തെയും അറിയാനും അമർത്താനും പോരുന്ന തരത്തിലുള്ള ഒരു യുദ്ധമുറയാണത്. അത് തീർത്തും വിസ്മയകരമായി നമുക്ക് അനുഭവപ്പെട്ടു. 4,000 വീതമുള്ള വാൾക്കാരുടെ 4 നിര മുന്നിൽ, 4,000 കുന്തക്കാർ അർദ്ധവൃത്താകൃതിയിൽ പിന്നിലും,
0: എല്ലാറ്റിനും മുൻപിൽ പൊന്നൻ നായരും. പൊയ്ത്തു തുടങ്ങിയാൽ പിന്നെ ആരും പൊന്നനെ കാണാറില്ല. അന്തരീക്ഷത്തിൽ പുളഞ്ഞുപായുന്ന വാളും പരിചയമല്ലാതെ വാളിൻ്റെ പിന്നിലെ പൊന്നനെ കണ്ടെത്താൻ ശത്രുപക്ഷത്തിലെ എത്ര തികഞ്ഞ അഭ്യാസിക്കും സാധ്യമല്ല. ഇത്ര കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടം അടിയൻ്റെ ആയുസിൽ ഇന്നോളം കണ്ടിട്ടുമില്ല. 7 നാൾ കൊണ്ട് ഓടനാടിൻ്റെ 10,000-ത്തിലേറെ പടയാളികളെയും പാണ്ടിപ്പൊയ്ത്തുകാരെയുമല്ലേ ചിറവാമണൽപ്പുറത്ത് അരിഞ്ഞു വീഴ്ത്തിയത്. ഇതിനു മുമ്പേ കീഴടങ്ങിയിരുന്നെങ്കിൽ ആൾനാശം കുറയ്ക്കാമായിരുന്നു. അതാ പൊന്നൻ നായരും സംഘവും എത്തിക്കഴിഞ്ഞു.
2: മഹാരാജാവ് വിജയിച്ചാലും ഓടനാട് കീഴടങ്ങി. ശത്രുപക്ഷത്ത് അവശേഷിച്ച പടയാളികളെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. ആ നാടിന്റെ അംഗവും ചുങ്കവും മടക്കിയതായി തമ്പുരാന് ഉടനെ പ്രഖ്യാപിക്കാം.
1: വിശ്വസിക്കാൻ കഴിയുന്നില്ല പൊന്നൻ. 7 നാൾ കൊണ്ട് ഇത്ര വലിയൊരു വിജയം നേടിയതിൻ്റെ എല്ലാ മഹത്വവും പൊന്നനു മാത്രമുള്ളതാണ്. സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. സ്വന്തം അനുജനോടെന്ന പോലെ പ്രിയം തോന്നുന്ന നിന്നെ നാമൊന്ന് പുണരട്ടെ.
2: വേണ്ട തമ്പുരാൻ, ശരീരം മുഴുവൻ രക്തമാണ്.
1: എങ്കിൽ വേണമെന്നില്ല. ആഹ്ലാദം സഹിക്കാനാവാത്തത് കൊണ്ട് പറഞ്ഞതാ. കടത്തനാടൻ പൊയ്ത്തുകാരെക്കുറിച്ച് കേട്ടറിവേയുള്ളൂ, ഇപ്പോൾ ശരിക്കും കണ്ടറിഞ്ഞു. വാഴുന്നവരെ നേരിട്ട് കണ്ട് കൃതജ്ഞത അറിയിക്കാൻ എന്റെ മനസ്സ് വെമ്പുകയാണ്.
2: വാഴുന്നവരുടെയും അടിയന്റെയും കഴിവൊന്നുമല്ല വിജയം നേടിത്തന്നത്. പട ജയിച്ചല്ലാതെ വേണാട് കോവിലകത്തിന്റെ പടി ചവിട്ടില്ലെന്ന ദൃഢവ്രതവുമായി 3 കൊല്ലമായല്ലോ തമ്പുരാൻ ഈ പടകുടീരത്തിൽ കഴിയുന്നു. പടയാളികളെയും ജനങ്ങളെയും കൊലക്ക് കൊടുത്തിട്ട് കോവിലകത്ത് സുഖിക്കുന്ന തമ്പുരാക്കന്മാരാണ് പരാജയം ഏറ്റുവാങ്ങുന്നത്. അങ്ങയുടെ ധർമ്മനിഷ്ഠയും സ്വരാജ്യ സ്നേഹവും ദൈവാനുഗ്രഹവുമാണ് വേണാടിനെ വിജയത്തിലേക്ക് നയിച്ചത്. അങ്ങയുടെ ഈ വിനീതദാസൻ ഒരു നിമിത്തം മാത്രം.
1: കോലത്തുനാടിന്റെ പുണ്യമാണ് പൊന്നൻ. പൊന്നനെ കാണുമ്പോഴൊക്കെ കന്യെ ഓർമ്മ വരികയാ. ആരാണ് കന്യെന്നറിയോ പൊന്നനെ? വാഴുന്നവരുടെ ഏക മകൾ, നമ്മുടെ ധർമ്മപത്നി. കൊടും പാതകമാ നാം ആ സാധ്യയോട് ചെയ്തത്. നാം ഇവിടെ പടക്കളത്തിലാണെന്ന് വാഴുന്നവരല്ലാതെ അവൾ അറിയില്ല. സ്നേഹശൂന്യനെന്ന് കരുതി അവൾ നമ്മെ ബൽസിക്കുന്നുണ്ടാവാം. സാരമില്ല, ഇനി 1 ആഴ്ചയല്ലേ സഹിക്കേണ്ടതുള്ളൂ. എന്താ എന്താ പൊന്നൻ നായരുടെ കണ്ണ് നിറഞ്ഞുവല്ലോ. പരദുഃഖം സഹിക്കാനാവാത്ത ഈ മനസ്സുമായി എങ്ങനെ ഇത്രയും പേരെ അരിഞ്ഞു വീഴ്ത്തി?
2: ഈശ്വര, സ്വപ്നം.

0: വാസവദത്തത്തിലെ വാസവദത്തയുടെ ധർമ്മസങ്കടത്തിലാണല്ലോ ഞാൻ അകപ്പെട്ടത്. പ്രിയതമന്റെ വിരഹത്തിന്റെ ആഴം വേഷപ്രച്ഛന്നയായി നിന്ന് നേരിട്ടറിയുക പാടില്ല, ഒരിക്കലും പിടികൊടുത്തുകൂടാ.
1: ആ തമ്പുരാൻ, സൂര്യൻ അസ്തമിക്കാറായി. സന്ധ്യാദീപം കൊളുത്തി അടിയന്റെ കുലദേവതയായ തിരുവർക്കാട്ടിലമ്മയെ തൊഴേണ്ട സമയമായി. ദാരികവധം കഴിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന സാക്ഷാൽ ഭദ്രകാളിയായ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അടിയന്റെ രക്ഷയും ശക്തിയും. സന്ധ്യ കഴിഞ്ഞാൽ അടിയന്റെ മനസ്സിൽ അമ്മ മാത്രമാണ്.
2: നാം പട ജയിച്ചു ഇല്ലേ ഏട്ടാ?
3: ആ ജയിച്ചു, ഈശ്വരന്റെയും ഈ പടത്തലവിന്റെയും അനുഗ്രഹം കൊണ്ട്. പൊന്നന്നായർക്കറിയോ ഇതെന്റെ നേർപ്പെങ്ങൾ? വയസ്സ് 16 ആയുള്ളൂ എങ്കിലും വേണാട്ടിളയമയിൽ തിരുമൂപ്പ് സ്ഥാനം ഇപ്പോൾ ഇവൾക്കാണ്.
1: തമ്പുരാട്ടിക്ക് അടിയന്റെ നമസ്കാരം.
2: പൊന്നന്നായർക്ക് രാജ്യത്തിന്റെ മുഴുവൻ നന്ദിയും ഉണ്ടാകും. ഹോ, എത്ര കാലമായി ഇങ്ങനെയൊരു ജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പൊന്നന്നായർ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട, വേണാടിന്റെ പടത്തലവനായി ഇവിടെ തന്നെ കഴിയണം അല്ലേ ഏട്ടാ?
1: ഈ മഹാരാജ്യത്തിന്റെ പടത്തലവനാകാനുള്ള ഒരു യോഗ്യതയും അടിയനില്ല. അടിയൻ കോലത്ത് നാട്ടിലെ കേവലം ഒരു പടനായർ. അടിയന് പൂജക്കുള്ള സമയമായി, ചേരിമാളികയിലേക്ക് പോകട്ടെ.
3: ഞാനും ചെന്ന് ഓടനാടിന്റെ ചുങ്കവും അംഗവും അടക്കിയതായി 4 ദേശത്തും അറിയിക്കാനുള്ള പ്രഖ്യാപനം നടത്തട്ടെ.
2: വിജയാഘോഷങ്ങളും മധുരം വീഴ്ത്തലും എല്ലാം വേണം അയ്യപ്പൻ പിള്ളേ. നാളെ പൊന്നന്നായർക്കൊരു സ്വീകരണവും നൽകണം. തുടർന്ന് വേണാട്ടു കോവിലകത്തേക്ക് 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഏട്ടന്റെ പ്രവേശം.
4: തമ്പുരാട്ടി പറഞ്ഞതെല്ലാം അടിയൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു മംഗളമുഹൂർത്തം വേണാടിന് ഇനി കൈവരാനുണ്ടോ? പൊന്നൻനായർ പറഞ്ഞതുപോലെ തമ്പുരാന്റെ ധർമ്മനിഷ്ഠയും ദൈവാനുഗ്രഹവുമാണ് വിജയത്തിൽ എത്തിച്ചത്.
2: പൊന്നൻനായരുമായി എനിക്കൊന്ന് അടുത്ത് പരിചയപ്പെടണമെന്ന ആഗ്രഹം. സന്ധ്യ കഴിഞ്ഞ് അയ്യപ്പൻപിള്ള എന്റെ കൂടെ ഒന്ന് ചേരിമാളികയിലേക്ക് വരണം.
4: അയ്യോ തമ്പുരാട്ടി, സന്ധ്യ കഴിഞ്ഞാൽ പൊന്നൻനായർ ആരെയും കാണാൻ അനുവദിക്കില്ല. മൗനവ്രതമാണെന്നാണ് അറിഞ്ഞത്. ഭക്ഷണം കഴിഞ്ഞു നേരത്തെ കിടക്കുകയും ചെയ്യുമത്രേ.
2: അദ്ദേഹത്തെ കണ്ടതു മുതൽ എനിക്കെന്തോ ഒരു അടുപ്പം തോന്നുകയാ.
4: വേണാട്ടിളമയിലെ തിരുമൂപ്പിന് എങ്ങു നിന്നോ വന്ന പടനായരോടും മറ്റും അടുപ്പം തോന്നിക്കൂടാത്തതാണ്. കാണാനും സംസാരിക്കാനും നാളെ അദ്ദേഹത്തിന് കൊടുക്കുന്ന അനുമോദന ചടങ്ങിൽ അവസരം കിട്ടുമല്ലോ.
2: പൊന്നന്നായരെന്താ കോവിലകത്തേക്ക് പോകുന്നില്ലേ?
1: ഇല്ല തമ്പുരാട്ടി, അടിയന് വിശ്രമിക്കണമെന്ന് തോന്നുന്നു. ദിവസങ്ങളോളം പടക്കളത്തിലായിരുന്നല്ലോ.
2: അടിയനെന്നും മറ്റുമുള്ള ആചാരവാക്കുകൾ എന്നോട് വേണോ? വയസ്സ് 16 ഉള്ളൂ.
1: പ്രായം കുറഞ്ഞാലും തിരുമൂപ്പ് സ്ഥാനം ലഭിച്ച തമ്പുരാട്ടിയെ തമ്പുരാക്കന്മാരോടൊപ്പം ആദരിക്കണമെന്നാണല്ലോ ഈ രാജ്യത്തെ ചിട്ട.
2: ചിട്ട അതായിരിക്കാം, പൊന്നന്നായർക്കത് ബാധകമല്ല. രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ച വീരപുരുഷനെ ഞങ്ങൾ അങ്ങോട്ടാണ് ആദരിക്കേണ്ടത്.
1: ഒന്നും അടിയന്റെ കഴിവല്ല തമ്പുരാട്ടി, അടിയന്റെ കുലപരദേവതയായ മാടായിക്കാവിലമ്മയുടെ അനുഗ്രഹമാണ്. ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ച് അമ്മയെ തൊഴണം.
2: നാട്ടിലേക്ക് തിരിക്കലോ, അതിന് തമ്പുരാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. തിരുമൂപ്പ് സ്ഥാനം ലഭിച്ച ഈ പൂങ്കോയിക്കൽ കന്നി അതിനൊരിക്കലും അനുവദിക്കില്ല.
1: തമ്പുരാട്ടി എന്തൊക്കെ കഥയില്ലായ്മയാ പറയുന്നത്?
2: കഥയില്ലായ്മ പറയുന്നത് പൊന്നൻനായർ. ഏതായാലും ഞാൻ എൻ്റെ ഇംഗിതം മറച്ചു വെക്കുന്നില്ല. അങ്ങ് പടനയിക്കാൻ തുടങ്ങിയ നാൾ തൊട്ടേ പടക്കളത്തിൽ നിന്നുള്ള വാർത്ത കേട്ടറിഞ്ഞ് ഞാൻ ആരാധിച്ചു തുടങ്ങിയതാ. ഒന്നു കാണാൻ അന്നൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. കണ്ടപ്പോ ആരാധന, അടക്കാൻ കഴിയാത്ത പ്രേമമായി.
1: നോക്കൂ, തമ്പുരാട്ടിയുടെ നിലക്ക് ചേരാത്ത വർത്തമാനങ്ങൾ പറയരുത്. അടിയൻ കേവലം ഒരു പടനായർ, അങ്ങ് വേണാട് രാജ്യത്തെ അധികാരസ്ഥാനത്തുള്ള തമ്പുരാട്ടി. ഇത്തരം പാപചിന്തകൾ മനസ്സിൽ നിന്ന് മുളയിലേ നുള്ളിക്കളയോ.
2: ഞാൻ എല്ലാം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നായന്മാരുമായി തമ്പുരാട്ടിമാർക്കിവിടെ വിവാഹം പതിവുള്ളതല്ലെന്നറിയാം. എന്നാൽ ദൈവതുല്യനായ തമ്പുരാൻ നേരാങ്ങള നമ്മുടെ അഭീഷ്ടത്തിന് എതിർ നിൽക്കില്ല. അമ്മയുടെ സമ്മതം മാത്രം മതി. ഇന്നലെ കണ്ടത് മുതൽക്ക് എൻ്റെ മനസ്സെന്തെന്നില്ലാതെ അസ്വസ്ഥമായിരിക്കുന്നു. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല.
1: ഈശ്വരാ, തമ്പുരാട്ടിയുടെ ചാപലത്തിനനുസരിച്ച് അടിയന് തുള്ളിക്കൂടാ. തമ്പുരാനോടും രാജ്യത്തോടും കാട്ടുന്ന നന്ദി കേടായിരിക്കും അത്.
2: കൂടുതൽ പറയേണ്ട, ഞാൻ വളരെ

0: എന്നപക്ഷം അടിയൻ എതിർനിൽക്കില്ല. അതിനു മുൻപ് അടിയനൊരപേക്ഷയുണ്ട്. പടക്ക് പുറപ്പെട്ടു വരുമ്പോൾ അടിയൻ മാടായിക്കാവിലമ്മയെ പ്രാർത്ഥിച്ച് ഒരു നേർച്ച നേർന്നിരുന്നു. പട ജയിച്ച ഉടനെ തിരിച്ചു വന്ന് സ്വർണം കൊണ്ടുള്ള വാളും കയ്യും തിരുമുമ്പിൽ സമർപ്പിച്ചാലേ എന്തെങ്കിലും ലൗകിക കർമ്മങ്ങളിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ആ പ്രാർത്ഥന. അടിയൻ ചേരുമാളികയിൽ ആരുമായും ബന്ധപ്പെടാതെ കഴിയുന്നതും ആ പ്രാർത്ഥനയുടെ ശുദ്ധി സംരക്ഷിക്കാനാണ്. നേർച്ച ഒപ്പിച്ച ശേഷം തമ്പുരാട്ടിയുടെ അഭീഷ്ട പോലെ ചെയ്യാം.
1: അങ്ങയുടെ ഈ നിഗൂഢ ജീവിതത്തിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ദൈവീകമായ ഈ നിഷ്ഠയ്ക്ക് മുമ്പിൽ ഞാൻ ചപലയായതിൽ ക്ഷമിക്കണം. അങ്ങനെ കൈവിടലെന്ന വാക്ക് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, അത് ലഭിച്ചുവല്ലോ. ദേവീ പ്രീതിക്കായി വേണ്ടുന്നതെല്ലാം ഉടനെ ചെയ്യുക. എപ്പോഴാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്?
0: തമ്പുരാനുമായി ആലോചിച്ച് ഉടനെ പുറപ്പെടണം. തമ്പുരാട്ടിയെ ദുഃഖിപ്പിക്കേണ്ടി വന്നതിൽ അടിയനും ദുഃഖമുണ്ട്. ഈ പട ജയിക്കാൻ കഴിഞ്ഞത് സാക്ഷാൽ ശ്രീഭദ്രകാളിയായ മാടായിക്കാവിലമ്മയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അടിയന്റെ അന്തരാത്മാവ് പറയുന്നു. അടിയന് യാത്രാനുമതി നൽകിയാലും
1: അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ.
2: തമ്പുരാൻ ഇനിയും പൂമാലക്കാവിൽ നിന്നും തിരിച്ചെത്തിയില്ലേ?
0: തമ്പുരാന്റെ സ്വഭാവം അച്ഛനറിഞ്ഞൂടെ? കല നാടനായാലും ശാസ്ത്രീയമായാലും അതിന്റെ വേരും വിത്തും ചൂഴ്ന്നെടുത്തേ മടക്കമുള്ളൂ.
2: കൊണ്ടുവരാൻ മഞ്ചൽക്കാരെ അയക്കാമായിരുന്നില്ലേ?
0: മഞ്ചലിലല്ല പോയതും. തമ്പുരാൻ എന്ന് തിരിച്ചറിയാതിരിക്കാൻ സാധാരണ വേഷത്തിലാ പോയത്. സഹായികൾ കൂടെയുണ്ട്.
2: ഇനിയും തമ്പുരാന്റെ ജിജ്ഞാസയെ പരീക്ഷിക്കരുത് മോളെ. പൊന്നൻ ആരെന്ന് അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞാലെന്താ? നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറയാം.
0: വേണ്ട, സമയം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാം. നാം അദ്ദേഹത്തെ കബളിപ്പിച്ചതിന് എന്ത് സമാധാനം പറയുമെന്ന് ഓർത്തിട്ടാ സത്യം പുറത്തുവിടാത്തത്.
3: സ്ത്രീക്ക് സ്ത്രീയായിരുന്നു കൊണ്ട് തൻ്റെ കഴിവുകൾ പുറത്തു കാണിക്കാൻ കഴിയാത്ത അവസ്ഥയാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം.
0: അച്ഛനറിയോ, ഞാൻ മറ്റൊരാളെ കൂടി കബളിപ്പിച്ചിട്ടാ വേണാട്ടിൽ നിന്ന് പോന്നത്.
2: മോള് പറയുന്നത്?
0: തിരുമൂപ്പ് സ്ഥാനം ലഭിച്ച തമ്പുരാന്റെ ഇളയ പെങ്ങൾക്ക് പൊന്നൻ നായരോട് കലശലായ പ്രണയമാണ്. ദേവീ സന്നിധിയിൽ നേർച്ച ഒപ്പിച്ച ശേഷം തിരിച്ചെത്തിക്കൊള്ളാമെന്ന് ഏറ്റിട്ടാ രായ്ക്കുരാമാനം അവിടെ നിന്ന് പോന്നത്. സഹോദരിയോട് അത്യന്തം വാത്സല്യമുള്ള തമ്പുരാൻ കുലാചാര വിരുദ്ധമായിട്ട് പോലും പൊന്നൻ നായരെ അവളുടെ വരനാക്കാൻ സന്നദ്ധമാണത്രേ. ഈശ്വര, ഇതിനൊക്കെ എന്താണൊരു പരിശാന്തി!
2: നാം വിചാരിക്കാത്ത നിലയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് സത്യം അറിയിക്കേണ്ടെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. പക്ഷെ എപ്പോ കണ്ടാലും തമ്പുരാന് പൊന്നനെക്കുറിച്ചേ അന്വേഷണമുള്ളൂ. ആ, അതാ തമ്പുരാൻ എത്തിയല്ലോ.
0: ആ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാരമ്പര്യ കല?
4: കൊള്ളാം. നല്ല ചടുലതയുള്ള താളവും ചുവടുകളും പാട്ടും കൂടി ചേർന്നപ്പോൾ കളിസംഘം തിളച്ചു പൊങ്ങുന്നത് പോലെ തോന്നി. പണിക്കന്മാരുടെ വാദപ്രതിവാദങ്ങളിലുമുണ്ട്, രസിക്കാനും ചിന്തിക്കാനും ഒട്ടേറെ.
2: ഞങ്ങൾ ഈ കളി ഇതുവരെ അത്ര കാര്യമാക്കിയിരുന്നില്ല. അവർണജാതിക്കാരുടേതായതുകൊണ്ടാണെന്ന് കൂട്ടിക്കോളൂ. തമ്പുരാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലായത്.
4: കലയിൽ അവർണനും സവർണനുമുണ്ടോ? അവർണരുടെ കലകളിൽ നിന്ന് സംസ്കരിച്ചുണ്ടായതാണ് എല്ലാ ശാസ്ത്രീയ കലകളും.
2: ഇക്കാര്യത്തിൽ എനിക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഏതായാലും വാഴുന്നവരെന്ന നിലയിൽ പൂമാലക്കാവിലോളം എനിക്കും ചെല്ലേണ്ട കടമയുണ്ട്. പോയിട്ട് ഇപ്പൊ വരാം.
0: തമ്പുരാൻ എന്താ ഒരാലോചനാഭാവം?
4: പൂരത്തിന്റെ ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയല്ലേ. പൂരം കഴിഞ്ഞാൽ പൊന്നൻ നായർ ഇവിടെ എത്തുമെന്നല്ലേ പറഞ്ഞത്?
0: തമ്പുരാൻ എപ്പോഴും പൊന്നൻ നായരെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ, എന്നെ മറന്ന പോലെ.
4: എന്തുകൊണ്ടാണെന്നറിയില്ല, കന്നിയെപ്പോലെ തന്നെ പൊന്നൻ നായരെയും നമുക്ക് പ്രിയങ്കരനായി തോന്നുന്നു.
0: മൂന്ന് വർഷം വിരഹത്തിയിൽ വെന്ത എനിക്ക് ഒരു വിലയുമില്ല അല്ലേ?
4: നാം ഭർത്താവ് മാത്രമല്ല രാജാവുമാണല്ലോ. രാജ്യത്തെ രക്ഷിച്ചവനോട് സ്വാഭാവികമായും സ്നേഹം തോന്നില്ലേ? പൊന്നൻ ഇന്ന് തന്നെ വരില്ലേ?
0: ഉറപ്പിക്കേണ്ട. പടയില്ലാത്ത അവസരങ്ങളിലെല്ലാം വ്രതവും ഭജനയുമായി അമ്പലങ്ങളിലാ. മാടായിക്കാവിലും കളരിവാതിൽക്കലും നീലേശ്വരം മന്നമ്പരത്ത് കാവിലുമെല്ലാം ഇന്ന് പൂരോത്സവവും പൂരം കുളിയുമാ. എവിടെയാണെന്ന് എങ്ങനെ പറയും?
4: എങ്കിൽ അന്വേഷിച്ചു പോകാം. ഈ സ്ഥലങ്ങൾ

0: അറിയുന്ന ആരെയെങ്കിലും നമ്മുടെ കൂടെ വിട്ടാൽ മതി.
1: തമ്മുരാനെ ഞാൻ എങ്ങും വിടാൻ നിശ്ചയിച്ചിട്ടില്ല. 3 കൊല്ലം തീതിയിട്ടിട്ടും മതിയായില്ല അല്ലേ?
0: അതിനെന്താ, ഇത്തവണ കന്യെ കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങിയിട്ട് തന്നെയാ ഞാൻ വന്നിട്ടുള്ളത്.
2: തമ്പുരാനെ കിട്ടിയപ്പോ കന്നി പൂരത്തിന് കാമന വെക്കലും പൂവിടലും എല്ലാം മറന്നോ? ചൂരൈ മണിക്കോലത്തെ സുഭദ്ര

0: സുഭദ്രക്കുഞ്ഞിന് തമ്പുരാനെ നല്ലപോലെ ഇഷ്ടായത്രേ. ഒരു ദിവസം ചൂരൈ മണിക്കോലത്ത് കൊണ്ടുപോകണത്രേ.
1: ആഹാ, ഇളയമ്മയുടെ കഴുത്തിൽ ഒരു പുതിയ മാല കാണുന്നത് എവിടുന്നാ?
0: ഇത് സുഭദ്രക്കുഞ്ഞ് തന്നതാ, നാഗമണിത്താലി. ഹോ, ഇതൊന്നു കെട്ടാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു.
1: വയസ്സായിട്ടും ഇളയമ്മക്ക് പൊന്നിനോടുള്ള കമ്പം തീർന്നില്ല അല്ലേ?
0: ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഒരു സന്തോഷം. ഞാൻ ഇന്ന് വിശേഷപ്പെട്ട പൂരത്തട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
1: പൂരനാളിലെ വിശേഷപ്പെട്ട ഒരു പലഹാരമാണ് പൂരത്തട. തമ്പുരാന് ഇഷ്ടമാകും.
0: കന്നിക്ക് ഇഷ്ടപ്പെട്ട നെയ്യട ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം.
1: ഇളയമ്മക്ക് പൊന്നിനോട് വല്ലാത്ത ആർത്തിയാ. ഈ സ്വഭാവം സഹിക്കാൻ കഴിയാതെ ഇളയച്ചൻ കാശിക്ക് പോയതാത്രേ.
2: ചൂരൈ മണിക്കോവിലകത്ത് സുഭദ്രയെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ സ്ത്രീയെ ഞാൻ ഇപ്പോൾ കണ്ടു. ഉണ്ണിയമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോവായിരുന്നു.
1: സുഭദ്രയെ പോലൊരു സുന്ദരി ഈ രാജ്യത്തില്ലെന്നാ കേൾവി. ആഭരണങ്ങളും അണിഞ്ഞ് എവിടെയെങ്കിലും വന്ന ലക്ഷ്മി വിളക്ക് കത്തിച്ചു വെച്ച പോലെ ഇരിക്കും. അവളുടെ അച്ഛൻ കടത്തനാട്ടെ പ്രതാപിയായ തമ്പുരാനാണ്. നല്ല ധനസ്ഥിതിയാ. എനിക്ക് വലിയ ഇഷ്ടാ അവളെ. ആട്ടെ, തമ്പുരാൻ എന്തു തോന്നി?
2: നമുക്ക് തോന്നിയത് കലശലായ അനിഷ്ടമാണ്. അടക്കവും ഒതുക്കവും ഇല്ലാത്ത പെണ്ണിന് സൗന്ദര്യവും ആഭരണവും ഉണ്ടായിട്ട് എന്ത് ഫലം?
1: അങ്ങയോട് എന്താ അടക്കക്കുറവ് കാട്ടിയത്?
2: കന്യെ കൂടാതെ നമുക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന അവളുടെ ആദ്യത്തെ ചോദ്യം. കന്യ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞപ്പോ അവൾക്ക് വിശ്വാസം വന്നില്ല.
1: വേണാട് പോലുള്ള വലിയ രാജ്യത്തെ രാജാക്കന്മാർക്ക് ഒന്നിലധികം പത്നിമാർ സാധാരണമായതുകൊണ്ട് ചോദിച്ചതാവും. അവൾ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമാ.
2: തുറന്ന് മറ്റൊന്നും ചോദിച്ചു. ഒന്നോ രണ്ടോ സപത്നിമാർ ഉണ്ടാവുന്നതിൽ അങ്ങക്ക് വിരോധമുണ്ടോ എന്ന്.
1: എന്നിട്ട് അങ്ങ് എന്ത് മറുപടി പറഞ്ഞു?
2: കന്നിയല്ലാതെ മറ്റൊരു ഭാര്യ ഈ ജന്മം നമുക്കുണ്ടാവില്ല എന്ന്. അപ്പോൾ ചാവല്യം മൂത്ത ആ അധമസ്ത്രീ ചോദിക്കുക കന്നി മരിച്ചാലോ എന്ന്. വന്ന കോപമടക്കി നാം എങ്ങനെയോ രക്ഷപ്പെട്ടു.
1: പാവം, അവൾക്ക് എത്രയോ നാടുവാഴികൾ കല്യാണം ആലോചിച്ചതാ. ഒന്നിനെയും അവൾക്ക് ഇഷ്ടമായില്ലത്രേ. ഒരുപക്ഷെ അവളുടെ സങ്കല്പത്തിനിണങ്ങിയ ഒരു പുരുഷനെ തമ്പുരാനിൽ അവൾ കണ്ടിരിക്കും. അത് മനസ്സിലാക്കി കുറേ കൂടി മാന്യമായി അവളോട് പെരുമാറാമായിരുന്നു.
2: ഇക്കണക്കിനെ അവളെ സപത്നിയായി സ്വീകരിക്കണമെന്ന് കൂടി നീ പറയുമല്ലോ.
1: അത്രക്ക് വിശാല മനസ്ഥിതിയൊന്നും എനിക്കില്ല. ആ, തമ്പുരാൻ പതിവില്ലാതെ ക്ഷോഭിച്ചത് കൊണ്ട് പറഞ്ഞോന്ന് മാത്രം.
0: ഇതാ പൂരത്തട കൊണ്ടുവന്നിട്ടുണ്ട്. കന്നിക്ക് നെയ്യട ഞാൻ പ്രത്യേകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്.
1: എവിടെ? ഹായ്, നെയ്യട എനിക്ക് വലിയ ഇഷ്ടാ. ഇതെന്താ ഒരു ചെറിയ കയ്പ്? ഉണ്ണിയമ്മ ഉണ്ടാക്കിയതിന്റെ പതിവ് രുചിയില്ല കേട്ടോ. തമ്പുരാൻ എന്താ കഴിക്കാത്തത്?
0: തമ്പുരാനെ പ്രത്യേകമായി ഉണ്ടാക്കിയ പാലടയാ. നല്ല രുചിയുണ്ടെന്ന് സുഭദ്രക്കുഞ്ഞു പറഞ്ഞു. സത്യം പറഞ്ഞ സുഭദ്രക്കുഞ്ഞു തന്നെയാ തമ്പുരാനുള്ള പാലട ഉണ്ടാക്കിയത്.
2: ഞാൻ അസമയത്ത് ഒന്നും കഴിക്കാറില്ല, പിന്നീട് കഴിച്ചോളാം.
1: ശരിയാ, പിന്നെ കഴിക്കാം. എന്റെ കൊതിയുടെ ഫലം കണ്ടില്ലേ? വായ കഴിച്ചിട്ട് വയ്യാ.

0: മോൾക്ക് എങ്ങനെയുണ്ട്?
1: മയങ്ങിക്കിടക്കുക. വൈദ്യരെന്തു പറഞ്ഞു വാഴുന്നവരെ?
0: വിഷം ഉള്ളിച്ചെന്നിരിക്കുക. ഇന്നലെ കഴിച്ച ഏതോ ഭക്ഷണ സാധനത്തിൽ നിന്നായിരിക്കാം അത്രേ. പതുക്കെ പതുക്കെ ദേഹം മുഴുവൻ വ്യാപിക്കുന്ന വിഷമായതുകൊണ്ട് പുറത്തു കളയാൻ പറ്റില്ലത്രേ.
1: വിഷമോ? ഭക്ഷണ സാധനത്തിൽ നിന്നോ? നമ്മൾ കഴിക്കാത്ത എന്ത് ഭക്ഷണമാണ് അവൾ കഴിച്ചത്? ഓ, മനസ്സിലായി. ഉണ്ണിയമ്മ ഇന്നലെ കൊണ്ടുവന്നു കൊടുത്ത അട നിന്നപ്പോൾ കയ്പുണ്ടെന്ന് അവൾ പറഞ്ഞു. ഈശ്വര, ഉണ്ണിയമ്മയെ വിളിച്ചു ചോദിച്ചാൽ അറിയാം.
0: ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ, വിളിച്ചത് കേട്ടില്ലേ?
2: എന്റെ പൊന്നാങ്ങളെ, എന്നെ കൊന്നോളൂ. എന്റെ കന്നിമോളെ കിടപ്പ് കാണുമ്പോ സഹിക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളെ പോറ്റി വളർത്തിയതല്ലേ, എനിക്ക് ബുദ്ധിമോശം പറ്റിയതാ.
0: നീ കന്നിക്ക് കൊടുത്ത പൂരത്തടയിൽ വിഷം ചേർത്തോ?
2: ചൂരിയ മണിക്കോലത്തെ സുഭദ്ര കുഞ്ഞു പറഞ്ഞിട്ടാ കന്നി ഇല്ലാതായ. തമ്പുരാൻ സുഭദ്ര കുഞ്ഞിനെ കല്യാണം കഴിക്കുമെന്ന് മോഹിച്ചിട്ടാ ഈ ചതി ചെയ്തത്. പൊന്ന് തന്ന് എന്നെ മയക്കി ഈ കടുങ്കൈ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. എന്റെ പൊന്നു മോളെ കിടപ്പ് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ലേ? എന്റെ മാടായി കവി.

0: അച്ചിയെ എന്നോട് പൊറുക്കണേ, എരിഞ്ഞ പാറപ്പുറത്ത് അച്ചിയെ.
1: ദുഷ്ടേ, അവൾ പോകും മുമ്പേ നീ പോകണം. നിന്റെ തലയെരിഞ്ഞ് നായ്ക്കൾ കരഞ്ഞു കൊടുക്കും ഞാൻ.
2: വേണ്ട വാഴുന്നവരെ, സ്ത്രീഹത്യ നിങ്ങളായിട്ട് വേണ്ട.
0: മടിക്കേണ്ട ആങ്ങളെ, എനിക്കിനി ജീവിക്കണ്ട. ബുദ്ധിയും വിവേകവും ഒന്നും എനിക്കില്ലെന്ന് ആങ്ങളേക്ക് തന്നെ അറിയാലോ. കൊന്നോളൂ, എന്റെ മോളെ ഈ കിടപ്പ് കാണുമ്പോ എന്റെ ചങ്കു പിളരണ്.
1: ഇവിടെ നിന്ന് തൊള്ളയിടാതെ പോകുന്നുണ്ടോ മഹാഭാവി?
0: അയ്യോ,
1: ഇനി ഈ പ്രദേശത്ത് നിന്നെ കണ്ട അപ്പോ പറയാം ദ്രോഹി.
2: കന്നി കണ്ണു തുറന്നു. കന്നി കണ്ണു തുറന്നു. കന്നി, സുഖം തോന്നുന്നുണ്ടോ?
3: നെഞ്ചു നേറുന്നല്ലോ പ്രാണനാഥ. അങ്ങയുടെ മടിയിൽ തലവെച്ച് എനിക്ക് അല്പം കിടക്കണം. മതി, ഈ കിടപ്പിൽ അങ്ങനെ.
2: എന്റെ കന്നി, നീ നീ എന്നെ വിട്ടു പോകല്ലേ? പിന്നെ ഞാൻ ഉണ്ടാവില്ല.
1: മോളെ, നീ പോയാ നിന്റെ അച്ഛനും ജീവിച്ചിരിക്കില്ല. എന്റെ തിരുവർക്കാട്ടിലമ്മേ, എന്റെ മോളെ കൈവിടിയല്ലേ അമ്മേ.
3: ഞാൻ ചിറവാ മണൽപ്പുറത്തെത്തിയോ, അവിടെ എങ്ങും തുമ്പികൾ പാറുന്നത് കണ്ടില്ലേ? ഞാൻ അരിഞ്ഞു വീഴ്ത്തിയ പടയാളികളുടെ ആത്മാവുകളാണ്. അവരുടെ കൂടെ ഞാനും പറക്കട്ടെ.
2: മണൽപ്പുറമോ? അത് അത് തിരുവിതാംകൂറിലല്ലേ? നീ ഇതുവരെ ആ രാജ്യത്ത് കാലുകുത്തിയിട്ട് പോലും ഇല്ലല്ലോ.
3: ഞാൻ എന്തോ പറഞ്ഞു പോയി. എനിക്ക് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാൻ അങ്ങയെ ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചു.
2: കന്നി, നീ നീ പറയുന്നത്?
3: അതേ പ്രിയതമ്മ, പൊന്നൻ നായരായി വേഷം മാറി വന്നത് ഞാനാണ്. അവിവേകമായെങ്കിൽ പൊറുക്കുക.
2: വാഴുന്നവരെ, ഇവൾ പറയുന്നത്
1: സത്യമാണ്. തമ്പുരാനെ, എനിക്കറിയാവുന്നതെല്ലാം ഇവളെയും ഞാൻ പഠിപ്പിച്ചത്. തമ്പുരാൻ ആപത്തിൽപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ സ്വധർമ്മം നിറവേറ്റാൻ പുറപ്പെട്ടിറങ്ങിയവളെ ഞാൻ എന്തിനു തടയണം?
2: എന്റെ ശ്രീപത്മനാഭ, എന്ത് അത്ഭുതമാണ് ഞാൻ കേൾക്കുന്നത്! എന്റെ രാജ്യത്തെ രക്ഷിച്ചത് എന്റെ പ്രിയവല്ലഭയെന്നോ? ഇതുപോലൊരു സ്ത്രീരത്നത്തെ കോടിക്കൊല്ലം തപസ് ചെയ്താലും ആർക്കെങ്കിലും കിട്ടുമോ? എന്റെ ഹൃദയേശ്വരി, എന്നെ വിട്ടുപോകല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
3: നല്ല തൃപ്തിയോടെയാണ് ഞാൻ പോകുന്നത്. അങ്ങയുടെ വല്ലഭയായത്, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ പോകട്ടെ അച്ഛാ. പ്രിയതമ, നമുക്ക് അടുത്ത ജന്മത്തിൽ.
2: കന്നി, മോളെ, കന്നി.

ഒരു വടക്കൻ സ്ത്രീഗാഥ. കെ എം രാഘവൻ നമ്പ്യാർ എഴുതിയ നാടകം സമാപിക്കുന്നു. പങ്കെടുത്തവർ: ഉദിനൂർ ബാലഗോപാലൻ, ഷജിൽ കുമാർ ചെക്കിക്കുളം, പ്രഭൻ പൊടിക്കുണ്ട്, രജിത മധു, ടി സി രേഷ്മ, കെ ഒ ശശിധരൻ. സംവിധാനം: ഉണ്ണികൃഷ്ണൻ.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. അനുപല്ലവി എന്ന പടത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം. പി വിജയൻ്റെ രചന, കെ ജെ ജോയിയുടെ സംഗീതം.

ഒരു ഗാനം കൂടി, പി മാധുരി പാടിയത്. ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി. എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. സമയം 11:14 55 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.